ആകാശവാണി 103.6 റിയൽ എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 53:19. 103.6 മെഗാഹെർട്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആഷാഢം 29, കൊലവർഷം 1201 കർക്കിടകം 4, 2026 ജൂലൈ 20 തിങ്കളാഴ്ച.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ കേൾക്കാം
1: വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം കെ പോക്കർ സുല്ലമി.
2: മാനവ സമൂഹത്തെ പ്രതികൂലമായി ബാധിക്കുന്ന സാമൂഹിക വിപത്തുകളാണ് ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ന് അഭിമുഖീകരിക്കുന്നത്.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ കേൾക്കാം
1: വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം കെ പോക്കർ സുല്ലമി.
2: മാനവ സമൂഹത്തെ പ്രതികൂലമായി ബാധിക്കുന്ന സാമൂഹിക വിപത്തുകളാണ് ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ന് അഭിമുഖീകരിക്കുന്നത്. അവയിലേറ്റവും ഭീകരമായിട്ടുള്ളത് നമ്മുടെ നാടും നഗരവും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിടിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുതയാണ്. മാനവരാശിയുടെ അതിജീവന പോരാട്ടങ്ങൾക്കും പുരോഗമന പ്രവർത്തനങ്ങൾക്കും ധാർമ്മിക നിലപാടുകൾക്കും അനുയോജ്യമായ സാമൂഹിക അന്തരീക്ഷമാണ് ഇത് മുഖേന തകർക്കപ്പെടുന്നത്. കൗതുകത്തിനു വേണ്ടിയും സുഹൃത്തുക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയുമാണ് മയക്കുമരുന്നുകൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. മാനസിക സമ്മർദ്ദം മൂലമുള്ള പ്രശ്നങ്ങളും ഫിലിമുകളിലും സോഷ്യൽ മീഡിയകളിലും കാണുന്ന തെറ്റായ മാതൃകകളും ഇവയ്ക്ക് പിന്നിലെ പ്രേരക ഘടകങ്ങളാണ്. കുടുംബത്തിൽ നിന്നുള്ള ശ്രദ്ധയും പിന്തുണയും കുറയുന്നതും കൗമാരത്തിൻ്റെ കൃത്രിമ സന്തോഷം തേടിയുള്ള അന്വേഷണങ്ങൾ ചെന്നെത്തുന്നതും ഇത്തരം കേന്ദ്രങ്ങളിലാണെന്നുള്ള വസ്തുത നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കേണ്ടതാണ്. മദ്യാസക്തിയുടെ വിവിധ ഘട്ടങ്ങളെപ്പറ്റിയുള്ള അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്യാമ്പസുകളിലെയും മറ്റും കൂട്ടുകാർ മുഖേന പരീക്ഷിച്ചു നോക്കുന്നതാണ് ആദ്യഘട്ടം. ഇത് ആവർത്തിക്കുന്നതിലൂടെ ലഹരിയുടെ ഉപയോഗം അവശ്യ ഘടകമായി മാറുന്നു. ഇതിനെ പുനരാവർത്തന ഘട്ടമെന്ന് പറയാം. പിന്നീട് നിയന്ത്രണമില്ലാത്ത ഉപയോഗത്തിലേക്ക് വഴിമാറുന്നതാണ് ആസക്തിയുടെ ഘട്ടം. അവസാനം വ്യാപനഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ തൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതം തകർച്ചയുടെ ആഴങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാകും. തകരുന്നതും നഷ്ടപ്പെടുന്നതും നമ്മുടെ ജീവിതമാണെന്ന തിരിച്ചറിവ് പുതുതലമുറയെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. മനുഷ്യൻ്റെ അന്തസ്സും അഭിമാനവും മനുഷ്യത്വവും തകർക്കപ്പെടുന്നു. മാനഹാനിയും കനത്ത ദുഃഖങ്ങളും കടിച്ചമർത്തി ജീവിക്കേണ്ട നരകയാതനകളിലേക്ക് മനുഷ്യർ എടുത്തെറിയപ്പെടുന്നു. ചിന്തകൾ മരവിക്കുന്നു, ഓർമ്മകൾ മായുന്നു, പ്രത്യുൽപാദനശേഷി കുറയുന്നു, സംശയരോഗം കൂടുന്നു, പ്രവർത്തനക്ഷമത നഷ്ടപ്പെടുന്നു, ആന്തരിക അവയവങ്ങൾ ഇഞ്ചിഞ്ചായി നശിക്കുന്നു, കുടുംബബന്ധങ്ങളും സൗഹൃദങ്ങളും ശിഥിലമാകുന്നു. ലഹരി ഉപയോഗം വ്യക്തിയുടെ ബുദ്ധി, ആകർഷകത്വം, ഊർജ്ജസ്വലത എല്ലാം തകർത്ത് മുന്നേറുന്നു. ഇവിടെ നടക്കുന്നത് നീചമായ മരണവ്യാപാരമാണെന്നും ഇതിൻ്റെ പിന്നിൽ ആർത്തിപൂണ്ട മനുഷ്യത്വം മരവിച്ച പിശാചുക്കളാണെന്നും ശക്തമായ ബോധവൽക്കരണത്തിലൂടെ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ എല്ലാ മനുഷ്യസ്നേഹികളും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയാൽ ഒരു പരിധിവരെ ഇവ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമെന്നുറപ്പാണ്. ഒരാളുടെ സാധാരണ ജീവിതത്തിൽ തൊഴിൽ, വിദ്യാഭ്യാസം, കുടുംബം തുടങ്ങിയ മേഖലകളിലെല്ലാം ലഹരി ഉപയോഗം ഗുരുതരമായി ബാധിക്കുന്നു എന്നത് നമുക്ക് അനുഭവമാണ്. ഏതു തരം ലഹരി ഉപയോഗിച്ചാലും ഒരു ജോലിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്ത വിധം തലച്ചോർ മരവിച്ചു പോകാനുള്ള സാധ്യതയുമുണ്ട്. അവസാനം നിരാശാബോധത്തിലേക്കും ഒന്നിനും കൊള്ളാത്തവനാണെന്ന അപകർഷതാബോധത്തിലേക്കും കാര്യങ്ങൾ എത്തിപ്പെടുന്നു. അവസാനം അത് സാമൂഹിക ജീവിതത്തെയും തൊഴിൽ മേഖലയെയും പഠനത്തെയും കുടുംബജീവിതത്തെയും സാരമായി ബാധിക്കുന്നു. മദ്യം നമ്മുടെ സദാചാരബോധത്തെ നശിപ്പിക്കുന്നു എന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി മുന്നറിയിപ്പ് നൽകിയത്. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത് എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ഉപദേശം പ്രസിദ്ധമാണ്. ദുഷ്പ്രവർത്തികളുടെ മാതാവാണ് മദ്യമെന്നാണ് പ്രവാചകനായ മുഹമ്മദ് നബി ഉത്ബോധിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പൈശാചികമായ മ്ലേച്ഛവൃത്തി മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അതൊക്കെ വർജിക്കുക, നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം. പരിഹാരമില്ലാത്ത പ്രശ്നമില്ലെന്ന് തിരിച്ചറിഞ്ഞ് ശുഭപ്രതീക്ഷയോടെ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുക എന്നത് തന്നെയാണ് ആദ്യ പരിഹാരം. മദ്യം തിന്മകളുടെ മാതാവാണ് എന്ന അടിസ്ഥാന തത്വം മുറുകെ പിടിച്ച് മറ്റെല്ലാ ലാഭനഷ്ട കണക്കുകൂട്ടലുകളെയും മാറ്റിവെച്ച് ഈ സർവനാശത്തിനെതിരെ ഒന്നിച്ച് പടപൊരുതാൻ നാം രംഗത്തിറങ്ങേണ്ട സന്ദർഭമാണിത്. കേരള ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ വിജയത്തിലെത്തുന്നതുവരെ നാം സമരസജ്ജരാവുക. കാര്യങ്ങൾ നമ്മോട് തുറന്നു പറയാനുള്ള സൗഹൃദം മക്കളിൽ വളർത്തിയെടുത്ത് ധാരാളം സ്നേഹം പകർന്നു നൽകി അവരുമായി സഹവസിക്കാൻ കൂടുതൽ സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കട്ടെ. കേരള ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ഓപ്പറേഷൻ തൂഫാൻ കേരളീയ സമൂഹത്തെ സർവനാശത്തിൽ നിന്നും രക്ഷപ്പെടുത്താനും എല്ലാ കുടുംബങ്ങളിലും സമാധാനം പുലരാനും വഴിയൊരുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എം കെ പോക്കർ സുല്ലമി.

FM പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെ നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകൾ ഉണ്ടാകും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ ലോക്സഭയും ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ എന്നിവയും സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിന്. കലാശപ്പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ചാണ് സ്പെയിനിന്റെ കിരീടനേട്ടം. നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം നമസ്തേ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കും. രാജ്യത്തുടനീളം യന്ത്രവൽകൃത ശുചീകരണ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ, അന്തസ്, സാമൂഹിക സുരക്ഷ എന്നിവ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരീക്ഷാക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കോട്ടയം അയർക്കുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ വിഷം ഉള്ളിൽ ചെന്ന് അവശനിലയിലായ സംഭവത്തിൽ ഒരാൾ കൂടി മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ തോമസ് എബ്രഹാം ആണ് ഇന്നലെ മരിച്ചത്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിദെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും July 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 8 മണിക്ക്.

ഇനി അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ച്. 6:10 കാവ്യാഞ്ജലി, കുമാരനാശാന്റെ ചെറിയവ എന്ന കവിത, ആലപിക്കുന്നത് അജിത സുരേഷ്. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ, ചുറ്റുവട്ടം. 6:55 പരിസൻസ് ചായ, ഹാപ്പി ജേണി, പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്. 7:00 സഹനി ഹോസ്പിറ്റൽ, കൊയിലാണ്ടി, ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം, ഞാൻ എന്റെ വായന. 7:15 ഡോക്ടർ ശങ്കേസ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം, സഹപ്രായോജകർ വെനീസിയ ബാത്വേർ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം, പ്രായോജകർ ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി, ശ്രദ്ധ.

7:45 സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെൻ്റർ ഫോർ ന്യൂറോസൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെൻ്റർ നോവൽ ടൈം. പട്ടുനൂൽപുഴു എസ് ഹരീഷ് എഴുതിയ നോവൽ. 8:02 പുത്തലത്തായി ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ആർട്ട് കഫേ. 8:45 ആർട്ട് കഫേയിൽ ചലച്ചിത്രഗാനങ്ങൾ. 9:02 ഗാനോപഹാരം. 9:15 BMH ആരോഗ്യജാലകം സ്പോൺസേഡ് പരിപാടി. 9:30 വാർത്താ തരംഗിണി. 9:45 10:02 10:25 ചലച്ചിത്രഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്, തുടർന്ന് പ്രിയഗീതം. 11:02 യുവ ചോയ്സ്. 12:02 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. ഉച്ചയ്ക്ക് 1:02 ഗാനോത്സവം.

103.6. പ്രഭാതവന്ദനം.

പ്രഭാതവന്ദനത്തിൽ അവസാനമായി സദനം ഹരികുമാർ പാടിയ ഗാനം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്. ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ആദ്യം സുശീല പാടിയ ഗാനം, ചിത്രം സൂര്യവംശം. ഈ ഗാനത്തിന്റെ രചന വയലാർ, സംഗീതം എം കെ അർജുനൻ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം.
1: ഗൾഫിലെ കുട്ടികളുടെ അവധിക്കാലം വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. നാട്ടിലെത്തുമ്പോ അമ്മയുടെ തിമിര ശസ്ത്രക്രിയ, അച്ഛന്റെ കണ്ണട മാറ്റല്, കുട്ടികളുടെ വർഷം തോറുമുള്ള കാഴ്ച പരിശോധന, വർഷങ്ങളായി എല്ലാം ശ്രീകാന്ത് കണ്ണാശുപത്രിയിൽ തന്നെ. ഇപ്പോൾ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
2: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്. ഫോൺ 9645600002 9645000.
0: രചനയ്ക്ക് എം കെ അർജുനൻ സംഗീതം പകർന്ന് സുജാത പാടിയ ഗാനം, ചിത്രം ടൂറിസ്റ്റ് ബംഗ്ലാവ്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
3: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി നടത്തപ്പെടുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ സുനിൽ അശോകപുരത്തിന്റെ എക്കോസ് ഓഫ് ആൻഡ് അൺഫിനിഷ്ഡ് ഡ്രീം വൈകിട്ട് 5 മണിക്ക് ഉദ്ഘാടനം, വത്സൻ കൂർമകൊല്ലേരി. ജില്ലാ പ്ലാനിംഗ് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ തിരുവോണം ബമ്പർ ടിക്കറ്റ് വിൽപ്പനയുടെ ജില്ലാതല ഉദ്ഘാടനം രാവിലെ 11 മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ നിർവഹിക്കുന്നു. സ്പാൻ ഹോട്ടലിൽ കോഴിക്കോട് സിറ്റി സോഷ്യൽ പോളീസിംഗ് ഡിവിഷൻ സംഘടിപ്പിക്കുന്ന റെസിഡൻസ് അസോസിയേഷൻ ജനമൈത്രി ജാഗ്രതാ സദസ്സ് കമ്മീഷണർ എ പി ഷൌക്കത്തലി ഉച്ചയ്ക്ക് 2 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഇന്ന് കോഴിക്കോട് നഗരത്തിലെ വിവിധ ഇടങ്ങളിലായി നടത്തപ്പെടുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്. ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
8: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
9: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി.

0: സൺഫ്ലവർ ഓയിൽ. സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
1: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
4: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.
5: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടങ്ങി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന്. സംസ്ഥാനത്തെന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. മാൽഡോവ, വടക്കൻ മാസ്റ്റോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൽഡോവ പ്രസിഡന്റ് മയ്യ സന്തോവുമായി കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റ് പ്രസിഡന്റ് ഇഗോർ ഗ്രോസിനെയും ദ്രൌപദി മുർമു കാണും. മാൽഡോവ ഇന്ത്യ പാർലമെന്റ് സൌഹൃദ ഗ്രൂപ്പിലെ അംഗങ്ങളുമായി രാഷ്ട്രപതി ആശയവിനിമയം നടത്തിയ ശേഷം അവിടുത്തെ ബിസിനസ് ഫോറത്തെയും ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
6: സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ രാഷ്ട്രപതി നാളെയും മറ്റന്നാളും മാസ്റ്റോണിയയിൽ എത്തും. വടക്കൻ മാസ്റ്റോണിയയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനമാണിത്. പ്രസിഡന്റ് സിൽജ നോവ്സ്ക ദാവ്കോവയുമായി ദ്രൌപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസ്റ്റോണിയൻ പ്രധാനമന്ത്രിയെയും അസംബ്ലി പ്രസിഡന്റിനെയും കാണുന്ന രാഷ്ട്രപതി ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസ്റ്റോണിയ ബിസിനസ് ഫോറത്തിലും ദ്രൌപദി മുർമു പങ്കെടുക്കും. കൃഷി, ഔഷധ നിർമ്മാണം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, IT അധിഷ്ഠിത സേവനം തുടങ്ങിയവ ഉഭയകക്ഷി ചർച്ചയിൽ വിഷയങ്ങളാകും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ ദ്രൌപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. റൊമാനിയൻ പ്രസിഡന്റ്, ഇടക്കാല പ്രധാനമന്ത്രി, സെനറ്റ് പ്രസിഡന്റ്, റൊമാനിയ ഇന്ത്യ സൌഹൃദ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരെ ദ്രൌപദി മുർമു കാണും.
5: ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിൽ 70 ഹൈഡ്രജൻ പവർ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ വിന്യസിക്കുന്നതിന് 12 പൈലറ്റ് പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. ഇത് രാജ്യത്തെ ഹൈവേകളിലും നഗര ഗതാഗത ഇടനാഴികളിലും സീറോ എമിഷൻ മൊബിലിറ്റിക്ക് വഴിയൊരുക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തുടനീളം യന്ത്രവൽകൃത ശുചീകരണ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ, അന്തസ്, സാമൂഹിക സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം പദ്ധതി നമസ്തേ നടപ്പിലാക്കുന്നു. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയവും ഭവന നഗരകാര്യ മന്ത്രാലയവും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെ നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകൾ ഉണ്ടാകും. ഡെസ്ക് റിപ്പോർട്ട്.
6: സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 ലോക്സഭയും, ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ എന്നിവയും മൺസൂൺ സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റ് ഹൌസിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാനും സുപ്രധാന വിഷയങ്ങളിൽ ക്രിയാത്മക ചർച്ചകൾ നടത്താനും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭ്യർത്ഥിച്ചു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ലോക്സഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം ചേർന്നു. സമ്മേളനത്തിൽ പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമനിർമ്മാണ നടപടികളെക്കുറിച്ചും മറ്റ് വിഷയങ്ങളെക്കുറിച്ചും യോഗത്തിൽ ചർച്ചയായി. ക്രിയാത്മകമായ ചർച്ചകൾ, അർത്ഥവത്തായ പങ്കാളിത്തം, പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ പാലിക്കൽ എന്നിവയുടെ പ്രാധാന്യം യോഗത്തിൽ സ്പീക്കർ എടുത്തു പറഞ്ഞു.
5: ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ചാണ് സ്പെയിനിന്റെ കിരീടനേട്ടം. സുരേഷ് എടപ്പാൾ തയ്യാറാക്കിയ റിപ്പോർട്ട്.
7: കിരീടദാഹവുമായി അർജന്റീനയുടെ ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാത്ത സ്പെയിൻ മുന്നേറ്റക്കാരെ പരമാവധി പ്രതിരോധിച്ചെങ്കിലും ഒടുവിൽ അർജന്റീനയ്ക്ക് പിടിവിട്ടു. എക്സ്ട്രാ സമയത്തിലേക്ക് നീങ്ങിയ ഫൈനൽ പോരാട്ടത്തിന്റെ 106 മിനിറ്റിൽ സമനില പൊട്ടിച്ച് സ്പെയിൻ ഗോൾ പിറന്നു. പെനാൾട്ടി ബോക്സിൽ നിക്കോ വില്യംസ് തലകൊണ്ട് മറിച്ചു കൊടുത്ത പന്തിൽ

0: ഫെറാൻ ടോറസിന്റെ തകർപ്പനടി അവസാന രക്ഷകൻ എമിലിയാനോ മാർട്ടിനസേയും കടന്നു വരയിൽ. 16 വർഷങ്ങൾക്കിപ്പുറം സ്പാനിഷ് മുത്തം ഫിഫ ലോക കിരീടത്തിൽ ഉറപ്പിച്ച സുവർണ നിമിഷം. 10 പേരായി ചുരുങ്ങിയതോടെ പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് പിൻവലിഞ്ഞ അർജന്റീനയ്ക്ക് കളിയിൽ ഒരിക്കൽ പോലും സ്പാനിഷ് പ്രതിരോധത്തെ പിളർത്താനായില്ല. തുടർച്ചെ 2 കിരീടം ലക്ഷ്യമിട്ടെത്തിയ അർജന്റീന മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ സ്പാനിഷ് നീക്കങ്ങളുടെ കാഴ്ചക്കാർ മാത്രമായി മാറുകയായിരുന്നു. എമാലിന്റെയും വയർ സാമ്പിളിന്റെയും തകർപ്പൻ ഷോട്ടുകൾ ഉൾപ്പെടെ 20 സ്പെയിൻ ഗോൾ ശ്രമങ്ങൾ തടഞ്ഞ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണ് അർജന്റീനയുടെ ജീവൻ അധിക സമയം വരെ നീട്ടി നൽകിയത്. പകരക്കാരായി നിക്കോ വില്യംസും പെഡ്രിയും മെറീനയും എത്തിയതോടെ സ്പെയിന്റെ ആക്രമണങ്ങൾ കൂടുതൽ മൂർച്ചയേറി. കളിയുടെ അവസാന മിനിറ്റുകളിൽ മെസ്സിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗോൾ ശ്രമങ്ങൾ സ്പെയിൻ പ്രതിരോധം നിഷ്ഫലമാക്കി. അതെ, മെസ്സി പട വീണിരിക്കുന്നു. ഇനി സ്പെയിൻ ലോക ഫുട്ബോൾ ആധിപത്യത്തിന്റെ പുതിയ മേൽവിലാസമായി 2030 വരെ അവർ അറിയപ്പെടും.
1: ഫിഫ ലോകകപ്പ് ഫൈനലിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. അനധികൃതമായി ഖനനം ചെയ്ത 1 കോടി രൂപ വില മതിക്കുന്ന 1700 മെട്രിക് ടണ്ണിലധികം കൽക്കരി CISF പിടിച്ചെടുത്തു. കൽക്കരി പാടങ്ങളിൽ CISF നടത്തിയ ഓപ്പറേഷനുകളിലൂടെയാണ് ഇത് പിടിച്ചെടുത്തത്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും July 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. ആഘോഷിക്കുക, സൃഷ്ടിക്കുക, മാറ്റമുണ്ടാക്കുക എന്നതാണ് ഈ വർഷത്തെ ചെസ് ദിന പ്രമേയം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSC നിർണായക യോഗം ഇന്ന് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ടിന്. 3 ഏകദിനത്തിൽ ലണ്ടനിലെ ലോർഡ്സിൽ ഇന്ത്യയെ 27 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കിയത്. ലിത്വാനിയയിലെ വിൽസിനയിൽ നടന്ന 37th അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യ 1 3 മെഡലുകളും നേടി. ഹരിയാനയിലെ ഭവ്യ ഗുൻവാളാണ് സ്വർണ്ണ മെഡൽ നേടിയത്. പശ്ചിമബംഗാൾ താരം സൗമിൽ മൈതി, രാജസ്ഥാനിലെ നിഷിത് കലാനി, പഞ്ചാബിന്റെ അൻമോൾ കുമാർ എന്നിവരാണ് വെള്ളി മെഡലുകൾ കരസ്ഥമാക്കിയത്. 58th അന്താരാഷ്ട്ര കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ 4 സ്വർണ്ണ മെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ആഗോള മത്സരത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച പ്രകടനമാണിതെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ടീമിന്റെ മികവും സമർപ്പണവും ശാസ്ത്ര അഭിനിവേശവും രാജ്യത്തിന് മുഴുവൻ അഭിമാനമായി മാറിയെന്ന് മോദി പറഞ്ഞു. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരിയായ വനിതാ ഷട്ട്ലർ PV സിന്ധുവിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും അഭിനന്ദിച്ചു. ഇന്ത്യൻ ബാഡ്മിന്റന്റെ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഈ വിജയമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സിന്ധുവിന്റെ നേട്ടം യുവ അത്ലറ്റുകൾക്ക് കായികരംഗത്ത് മികവ് പുലർത്താൻ പ്രചോദനമാകുമെന്നും ദ്രൗപദി മുർമു പറഞ്ഞു. സിന്ധുവിന്റെ നേട്ടം രാജ്യത്തിന്റെ അഭിമാനത്തെ ഉയർത്തിയതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. വിജയം രാജ്യത്തെ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. 12th മലബാർ റിവർ ഫെസ്റ്റിവൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട്ടെ കോടഞ്ചേരി കൈനടി എസ്റ്റേറ്റിലെ തുഷാരഗിരി അഡ്വഞ്ചർ പാർക്കിൽ ഓഫ് റോഡ് ഫൺ റൈഡും കൊടിയത്തൂരിൽ വണ്ടിപ്പൂട്ട് മത്സരവും നടത്തി. സ്റ്റോക്ക്, മോഡിഫൈഡ്, ലേഡീസ്, ടൂ വീലർ ഡ്രൈവർ എന്നീ വിഭാഗങ്ങളിലാണ് ഓഫ് റോഡ് ഫൺ റൈഡ് അരങ്ങേറിയത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ചെറുവാടി അഡ്വഞ്ചർ ക്ലബിന്റെയും നേതൃത്വത്തിലാണ് സൌത്ത് കൊടിയത്തൂരിൽ വണ്ടിപ്പൂട്ട് മത്സരവും ചെളിക്കളിയും നടന്നത്. ചരിത്രപ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യയിലും ഉത്രട്ടാതി ജലമേളയിലും പങ്കെടുക്കുന്ന തുഴച്ചിൽക്കാർക്ക് യുണൈറ്റഡ് ഇന്ത്യ കമ്പനിയുടെ ഇൻഷുറൻസ് ഏർപ്പെടുത്തി. 52 പള്ളിയോടങ്ങളിലെ 5200 തുഴച്ചിലുകാർക്കും പള്ളിയോട പ്രതിനിധികൾക്കും ഇൻഷുറൻസ് പോളിസി പള്ളിയോട സേവാ സംഘത്തിനുവേണ്ടി മന്ത്രി കെ മുരളീധരൻ യുണൈറ്റഡ് ഇന്ത്യ മാർക്കറ്റിംഗ് റീജിയണൽ മാനേജർ പ്രതീഷ് തോമസിൽ നിന്ന് ഏറ്റുവാങ്ങി. കാസർഗോഡ് റാണിപുരം ഇക്കോ

ടൂറിസം പദ്ധതിയുടെ ഭാഗമായി DTPC നിർമ്മിച്ച ടൂറിസം കോംപ്ലക്സ് അടുത്ത മാസം വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കും. ശുചീകരണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി കോംപ്ലക്സ് സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് DTPC ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടങ്ങി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന്. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
1: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
2: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: ഇന്ത്യൻ ബെഞ്ച്മാർക്ക് സൂചികകളായ BSE സെൻസെക്സും നിഫ്റ്റിയും ഇന്നലെ നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 78,151 നിഫ്റ്റി 24,334 ക്ലോസ് ചെയ്തു.
1: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
2: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
5: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
6: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
5: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
7: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
8: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
7: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
9: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
10: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
11: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.

കെ.എസ്. ഹരിശങ്കർ പാടിയ ഗാനം 2015 പുറത്തിറങ്ങിയ അനാർക്കലി എന്ന ചിത്രത്തിൽ നിന്ന്. രാജീവ് നായരുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

0: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
1: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: ഫോൺ 0495-233-4300.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
3: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ സമർപ്പിക്കുന്നത്
1: കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് കരുതലോടെ വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വേങ്ങേരി, കോഴിക്കോട്. ഹേ പിണങ്ങളെ കണ്ണേ,
2: കണ്ണേ കരളെ എന്ന് വിളിക്കല്ലാണ്ട് എത്ര ദിവസമായി എന്റെ കണ്ണ് കാണിക്കാൻ പോകാൻ പറയുന്നു.
1: നല്ലൊരു ഐ ഹോസ്പിറ്റൽ ഏതാന്ന് ആലോചിക്കുക.
2: നന്നായേ, വേങ്ങേരിയില് വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഇല്ലേ? അതാകുമ്പോ മെഡിസപ്പ് അംഗീകൃതമാണ്.
1: എന്നാ റെഡി ആയിക്കോ കണ്ണേ, നിന്റെ കണ്ണ് ശരിയാക്കിയിട്ട് തന്നെ കാര്യം.
3: എന്നെ സംബന്ധിച്ച് വായനയ്ക്ക് രണ്ടർത്ഥങ്ങളുണ്ട്. അതൊന്ന് പുസ്തകം വായിക്കൽ എന്നർത്ഥമാണ്, രണ്ടാമത്തേത് സാഹിത്യ നിരൂപകൻ എന്നുള്ള നിലയിൽ ഞാൻ എന്റെ സാഹിത്യ നിരൂപണത്തെയും വായനയായിട്ടാണ് കണക്കാക്കുന്നത്.
4: ഞാൻ എന്റെ വായന

0: ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്നത് നിരൂപകനും എഴുത്തുകാരനുമായ ഡോക്ടർ പി കെ രാജശേഖരൻ.
1: സാധാരണ വായനയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള വിശേഷതരമായ ഒരു തരം വായനയാണ് സാഹിത്യ നിരൂപണം. കാരണം ഒരു പുസ്തകത്തെ, ഒരു സാഹിത്യകൃതിയെ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിനെ വ്യത്യസ്തമായി വായിക്കുന്ന ഒരു സമ്പ്രദായത്തെയാണ് നമ്മൾ സാഹിത്യ നിരൂപണമെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ടർത്ഥവും വായനയ്ക്ക് ഉണ്ട് എന്നെ സംബന്ധിച്ച്. ഈ രണ്ടർത്ഥങ്ങളും ചേർത്താണ് ഞാൻ വായനയെക്കുറിച്ച് എപ്പോഴും വിചാരിക്കുന്നത് പോലും. എൻ്റെ വായനകൾ ആരംഭിക്കുന്നത് മിക്കവാറും എല്ലാ വായനക്കാരെയും പോലെ കുട്ടിക്കാലത്താണ്. വായനക്കാരൊരു സവിശേഷ വംശമാണ്. വായനയെ ഒരു ജീവിത വ്രതമോ ഒരു ജീവിത വൃത്തിയോ അല്ലെങ്കിൽ ഒരു നിത്യജീവിത ശീലമോ ആയി സ്വീകരിച്ചവരെയാണ് യഥാർത്ഥത്തിൽ വായനക്കാർ എന്ന് പറയുന്നത്. വല്ലപ്പോഴും വായിക്കുന്നവരെ അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി വായിക്കുന്നവരെ അല്ല, അവനവൻ്റെ ആത്മീയമായൊരു അനുഭൂതിക്കും ഒക്കെ വേണ്ടിയുള്ള വായന. ആ വായന നടത്തുന്നവരെയാണ് യഥാർത്ഥത്തിൽ വായനക്കാർ എന്ന് വിളിക്കുക. അതിനകത്ത് സൗന്ദര്യാനുഭവം പങ്കുവയ്ക്കൽ, അത് ആസ്വദിക്കൽ, ഇതൊക്കെയായിരിക്കും പ്രാഥമികമായ ലക്ഷ്യം. അങ്ങനെയുള്ള ആളുകളുടെ വായന മിക്കപ്പോഴും കുട്ടിക്കാലത്ത് നിന്നേ ആരംഭിക്കുന്നതാണ്. ഞാനും കുട്ടിക്കാലത്ത് ഗ്രാമീണ വായനശാലകളിൽ നിന്ന് വായിച്ചു തുടങ്ങിയ ആളാണ്. തിരുവനന്തപുരത്തിനടുത്തുള്ള മലയങ്കീഴ് എന്ന സ്ഥലത്തെ, ഇന്ന് 100 കൊല്ലത്തിലധികം പഴക്കമുള്ള ശ്രീകൃഷ്ണവിലാസം എന്ന് പറഞ്ഞ ഒരു വായനശാലയിൽ നിന്നാണ് ഞാൻ വായിച്ചു തുടങ്ങിയത്. ഞാൻ ആദ്യം വായിച്ച പുസ്തകം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് 70s തുടക്കത്തിലാണ്. വാസമൂർത്തി എന്നൊരു തെലുങ്ക് എഴുത്തുകാരൻ എഴുതിയ ഒരു ബാലസാഹിത്യകൃതിയുടെ മലയാള പരിഭാഷയാണ് ഞാൻ വായിച്ചത്. കുസൃതി ഗോപിയുടെ അത്ഭുതയാത്ര എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. പക്ഷേ ആ പുസ്തകം പിന്നീട് എപ്പോഴെങ്കിലും കിട്ടുമോ എന്ന് ഞാൻ നിരന്തരമായി അന്വേഷിച്ച്, വായനക്കാർക്ക് അത്തരം ചില കൗതുകങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അതന്വേഷിച്ച് പിന്നീട് ആ പുസ്തകം കണ്ടെത്തി. അപ്പോഴാണ് ഞാൻ പിൽക്കാലത്ത് ഒരു മുതിർന്ന മനുഷ്യനായതിനു ശേഷം ഞാൻ മനസ്സിലാക്കിയത്, ദക്ഷിണ ഭാരത ബുക്ക് ട്രസ്റ്റ് എന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു ആ കാലത്ത്. അവർ കുട്ടികൾക്ക് വേണ്ടിയുള്ള ലിറ്ററേച്ചർ എഴുതുന്നതിന് വേണ്ടി ഒരു മത്സരം നടത്തുകയും അതിൽ സമ്മാനാർഹമാവുകയും ചെയ്ത കൃതിയാണ്, തെലുങ്കിലുണ്ടായ പുസ്തകമാണ് കുസൃതി ഗോപിയുടെ അത്ഭുതയാത്ര. ശരിക്ക് ആലിസ് ഇൻ വണ്ടർലാൻഡിൻ്റെ ഒരു ചുവട് പിടിച്ചെഴുതിയ ഒരു കുട്ടിയുടെ ഡ്രീം റിയാലിറ്റിയും തമ്മിൽ കൂട്ടിക്കുഴച്ചുള്ള ഒരു ഫാൻറ്റസിയാണ് ആ പുസ്തകം. ആ പുസ്തകമാണ് ഞാൻ ആദ്യം വായിച്ചത്, എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് ഞാൻ ആ പുസ്തകം സംഘടിപ്പിക്കുകയും അതിനെ ഡിജിറ്റൈസ് ചെയ്ത് സൂക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ഇന്ന പുസ്തകം വായിക്കണം അല്ലെങ്കിൽ ഏജ് ഗ്രൂപ്പ് അനുസരിച്ചുള്ള ഓരോ പ്രായത്തിനനുസരിച്ചുള്ള വായനയൊന്നും പരിശീലിപ്പിക്കാനോ അങ്ങനെ നിർദ്ദേശിക്കുന്ന ഒന്ന് രീതിയൊന്നും എൻ്റെ വീട്ടിലോ സ്കൂളിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല എൻ്റെ വീട്ടിൽ ഞാൻ ഒരു ഒറ്റ സന്താനമായി ജനിച്ച ആളാണ്. എൻ്റെ അച്ഛനും അമ്മയും നന്നായി പുസ്തകം വായിച്ചിരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ പാഠപുസ്തകം പഠിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പുസ്തകം വായിക്കലാണ്, പ്രത്യേകിച്ച് സാഹിത്യം വായിക്കലാണ് എന്ന് ശീലിച്ചു പോകുന്ന ഒരു വീട്ടിലാണ് ഞാൻ വളർന്നത്. കിട്ടുന്നതൊക്കെ വായിക്കും. വായനശാലയിൽ ചെന്ന് ഇന്നത് വായിക്കണം എന്നാരും പറഞ്ഞില്ല. അത് ഞാൻ ഈ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ തന്നെ എമ്പൂന്തനെ ഒ വി വിജയനൊക്കെ അങ്ങ് വായിച്ചു. ശരിക്കും ആ പ്രായത്തിൽ വായിക്കേണ്ടിയിരുന്നതല്ല അതൊന്നും തന്നെ. പിന്നീട് ആ കുട്ടിക്കാല വായനയിൽ വായന നമ്മെ ഭ്രമിപ്പിക്കുകയും അതിലൂടെ കൂടുതൽ കൂടുതൽ പുസ്തകങ്ങളോട് ഒരുതരം അനുരാഗബന്ധം ഉണ്ടാവുകയും ചെയ്തു എനിക്ക്. ഞാൻ 10th class കഴിയുമ്പോഴേക്കും മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട നോവലുകൾ വായിച്ചു. ഈ നോവലുകളും സാഹിത്യവും അല്ലാതെയും ഞാൻ കവിത വായിക്കുമായിരുന്നു. എനിക്ക് അന്ന് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ കവി സച്ചിദാനന്ദനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗദ്യത്തിലുള്ള ആ മോഡേണിസ്റ്റ് പോയംസ് അല്ല, അദ്ദേഹത്തിൻ്റെ ആദ്യകാല കവിതകൾ അഞ്ചുസൂര്യൻ പോലുള്ള കുറേ കൂടി വൃത്തബദ്ധവും താളാത്മകവുമായ കവിതകളാണ് ഞാൻ അന്ന് ഇഷ്ടപ്പെട്ടിരുന്നത്. പിന്നീട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവികളിൽ ഒരാളെ അദ്ദേഹം മാറുകയും ചെയ്തു. ആ കവിത വായനയുടെ ഒരു ഒരു ആരംഭവും എൻ്റെ സ്കൂൾ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ എനിക്ക് തുടങ്ങിയിരുന്നു. ഇതേ സമയത്ത് തന്നെ മറ്റു വിഷയങ്ങൾ, പ്രത്യേകിച്ച് ചരിത്രം പ്രധാനപ്പെട്ട ഒരു വായനാ വിഷയമായി മാറി, സയൻസ് വായിക്കുക, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ വായിക്കുക, ഇതിലൂടെയാണ് ഞാൻ എൻ്റെ വായന കുട്ടിക്കാലത്ത് വികസിച്ച് വന്നത്. പിന്നീട് എൻ്റെ വായനയൊരു വലിയ പരിവർത്തനം എന്ന് പറയാവുന്നത് 80s അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു, 10th class കഴിഞ്ഞ് നേരിട്ട് കോളേജിൽ ചേരുന്ന കാലമാണ്. അതിനു മുമ്പ് 60s പഠിച്ചവർ പഠിച്ചിരുന്നത് പ്രീ യൂണിവേഴ്സിറ്റി എന്നായിരുന്നു ആ കോഴ്സിൻ്റെ പേര്. അതിനെയാണ് 70s പ്രീ ഡിഗ്രി എന്ന് മാറ്റിയത്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഗവൺമെൻറ് ആർട്സ് കോളേജിലാണ് ചേർന്നത്. നാട്ടിൻ പുറത്തെ ചെറിയ കൊടുസുമുറികളിലെ ഇരുളടഞ്ഞ ലൈബ്രറികളിൽ നിന്ന് ആദ്യമായി വലിയ വെളിച്ചവും ഒരുപാട് പുസ്തകങ്ങളുള്ള ഒരു കൂറ്റൻ ലൈബ്രറി ആദ്യം കാണുന്നത് തിരുവനന്തപുരത്തെ ആർട്സ് കോളേജിലാണ്. ആ അത് എന്നെ ഒരു പുതിയ ലോകത്ത് കൊണ്ട് എത്തിച്ചു. അത് കോളേജിലെ അധ്യാപകർ, സാഹിത്യത്തിലെ പുതിയ മാറ്റങ്ങൾ, ഇതെല്ലാം ചേർന്ന ഒരു പുതിയ അന്തരീക്ഷം ആ ആർട്സ് കോളേജിലെ 2 വർഷം. പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജിൽ എൻ്റെ ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ 5 വർഷങ്ങൾ, സത്യത്തിൽ അല്ലെങ്കിൽ 7 വർഷത്തെ ഈ കോളേജ് ജീവിതം എന്നെ മറ്റൊരാളാക്കി മാറ്റി എന്ന് പറയാം. ഒരർത്ഥത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ എത്തിയപ്പോൾ ആ യൂണിവേഴ്സിറ്റി കോളേജിൽ അന്ന് 20 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ 20 ലൈബ്രറിയും ജനറൽ ലൈബ്രറിയും ഉണ്ട്. ഇതിന് പുറമേ യൂണിവേഴ്സിറ്റി കോളേജിനോട് അടുത്താണ് കേരള സർവകലാശാലയുടെ ലൈബ്രറി ഉള്ളത്. അതിന് കുറച്ച് അധികം ദൂരമില്ലാതാണ് സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി എന്ന പേരുള്ള തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി ഉള്ളത്. ഈ 2 സ്ഥാപനങ്ങളിലെ മെമ്പർഷിപ്പ്. പിന്നെ അന്ന് സോവിയറ്റ് യൂണിയൻ

0: നിലവിലുള്ള കാലമായിരുന്നു. അപ്പോൾ സോവിയറ്റ് സാംസ്കാരിക കേന്ദ്രം, അന്ന് സോവിയറ്റ് കൾച്ചർ സെൻ്ററിൻ്റെ ഒരു വലിയ ലൈബ്രറി ഉണ്ടായിരുന്നു. റഷ്യക്കാരനായ ഒരാളാണ് അന്ന് ആ സെൻ്ററിൻ്റെ ചുമതല വഹിക്കുന്നത്. അന്ന് ആ സോവിയറ്റ് ലൈബ്രറിയിൽ ചെന്നിരുന്ന് ഇടയ്ക്കിടയ്ക്ക് വായിക്കും. പിന്നെ അതുപോലെ തിരുവനന്തപുരത്തെ AKG പഠന ഗവേഷണ കേന്ദ്രമുണ്ട്, അവിടെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. ആ ലൈബ്രറിയിൽ പോയിരുന്ന് വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 5 കൊല്ലക്കാലം ഞാൻ നിരന്തരമായി വായിച്ചുകൊണ്ടേ ഇരുന്നു. ഒരു പുതിയ ലോകം എനിക്ക് തുറന്നു കിട്ടി. കുട്ടിക്കാലത്ത് ഞാൻ വായിച്ച ആ സോവിയറ്റ് ബാലസാഹിത്യ കൃതികളുണ്ടായിരുന്നു. ആ ബാലസാഹിത്യ കൃതികൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നില്ല, ഉന്നതമായ നിലവാരത്തിലുള്ള ഇലസ്ട്രേഷനും കഥ പറച്ചിലും ഒക്കെയുള്ള കുട്ടികളെ പുതിയ ലോകത്ത് നയിക്കുന്ന ഒരുപാട് ബാലസാഹിത്യ കൃതികൾ ഞാൻ കുട്ടിക്കാലത്ത് സോവിയറ്റ് പുസ്തകങ്ങൾ വായിച്ചിരുന്നു. പിന്നീട് സോവിയറ്റ് യൂണിയനിൽ വരുന്ന ഒരുപാട് വിവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ഗോപാലകൃഷ്ണൻ ഓമനയും വിവർത്തനം ചെയ്ത ഒരുപാട് സോവിയറ്റ് ക്ലാസിക് കൃതികൾ വായിക്കാൻ ഈ അവസരം കിട്ടിയത് ആ സോവിയറ്റ് ലൈബ്രറിയിൽ നിന്ന്. പിന്നീട് ഒരുപാട് പരിഭാഷകളാണ് ആ സമയത്ത് വായിച്ചത്. 80s ഒരു മധ്യത്തോടുകൂടി ഞാൻ ആ വായന പതുക്കെ ഡിഗ്രി പഠനത്തിൻ്റെ തന്നെ അത് ഇംഗ്ലീഷിലേക്ക് ആ വായന പരിവർത്തിക്കുന്നതിനകത്ത് എൻ്റെ അക്കാലത്തെ അധ്യാപകർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നരേന്ദ്രപ്രസാദ്, ഡി വിനയചന്ദ്രൻ, VP ശിവകുമാർ, പന്മൻ രാമചന്ദ്രൻ നായർ തുടങ്ങിയവരൊക്കെ എൻ്റെ അധ്യാപകരായിരുന്നു. അവരുടെ പ്രേരണ. അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ പതുക്കെ ഇംഗ്ലീഷിൽ തന്നെ വായിക്കുക, ഈ പരിഭാഷകൾ വായിക്കുന്നതിനേക്കാൾ നല്ലത് ഇംഗ്ലീഷിൽ വായിച്ചു തുടങ്ങുക. അത് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കാലത്തും ഒക്കെ ഇങ്ങനെ തുടർന്നു. അപ്പോൾ പ്രധാനമായിട്ടും നോവലും കവിതയുമാണ് ഞാനിങ്ങനെ വായിക്കാൻ തുടങ്ങി. അതിൽ എനിക്ക് പിന്നീട് ഒരു പരിവർത്തനമുണ്ടായി എന്ന് പറയാവുന്നത് MA കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ PhD ഗവേഷണം തുടങ്ങുമ്പോഴാണ്. അത് 80s '88 ഞാൻ ഗവേഷണത്തിന് ജോയിൻ ചെയ്യുന്നു. എൻ്റെ PhD ഗവേഷണം എൻ്റെ വായനയിൽ അതുവരെ ഉണ്ടായിരുന്നുള്ളതെല്ലാം മറ്റൊരു ഷിഫ്റ്റ് ഉണ്ടാക്കി. അതൊരു ശരിക്കും പാരഡൈം ഷിഫ്റ്റ് എന്ന് തന്നെ പറയാം. അത് സീരിയസ് ആയിട്ടുള്ള സാഹിത്യ ചിന്തയിലേക്കുള്ള പരിവർത്തനം ആണുണ്ടായത്. ആ പരിവർത്തനങ്ങളാണ് മലയാളത്തിലെ പോസ്റ്റ് മോഡേണിസത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഉത്തരാധുനികതയെക്കുറിച്ചുള്ള ആദ്യത്തെ ചിന്തകൾ അവതരിപ്പിക്കുന്ന ലേഖനങ്ങൾ ഞാൻ അക്കാലത്ത് എഴുതാൻ തുടങ്ങി. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ സിദ്ധാന്തങ്ങളെ ഉത്തരാധുനികതയെക്കുറിച്ചുള്ളൊരു പുസ്തകം തന്നെ ഞങ്ങൾ 1992 പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. മലയാളത്തിലെ പോസ്റ്റ് മോഡേണിസത്തെക്കുറിച്ചുള്ളൊരു ചർച്ച ഞങ്ങൾ തുടങ്ങി വയ്ക്കുകയാണ് ചെയ്തത്. അത് പിന്നീട് സാഹിത്യത്തിൽ വലിയ തരംഗമായി തീരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞങ്ങളത് ചെയ്തത്. പക്ഷെ അന്നത്തെ ഈ വായന, പ്രത്യേകിച്ചും സാഹിത്യ നിരൂപണവും സാഹിത്യ സിദ്ധാന്തവും വായിച്ചത് എൻ്റെ അതുവരെയുള്ള ചിന്താരീതിയെയോ സാഹിത്യ സമീപനത്തെയോ ഒക്കെ മാറ്റിമറിച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട യൂറോപ്യൻ സാഹിത്യ നിരൂപകരെ വായിച്ചു, അവരുടെ സിദ്ധാന്തങ്ങൾ പരിചയപ്പെട്ടു എന്നുള്ളത് ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വശം ആണ്. അത് പിന്നീട് എൻ്റെ സാഹിത്യ നിരൂപണ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയതും ആ വായനകളാണ്. ഇതേ കാലത്ത് തന്നെയാണ് ഞാൻ കൂടുതൽ യൂറോപ്യൻ ക്ലാസിക്കുകളിലേക്ക്, ഇംഗ്ലീഷിൽ ലഭ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ട്രാൻസ്ലേഷൻസിലേക്ക്, യൂറോപ്യൻ ട്രാൻസ്ലേഷനുകളിലേക്കും അമേരിക്കൻ ലിറ്ററേച്ചറിലെയും ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലെയും പ്രധാനപ്പെട്ട ക്ലാസിക്കൽ നോവലുകളിലേക്കുമുള്ള എൻ്റെ ഒരു ആഴ്ന്നു മുഴുകലും സംഭവിച്ചത് ഈ ഗവേഷണ കാലത്തും ഈ 90s മുഴുവൻ ഞാനതാണ് ചെയ്തുകൊണ്ടേ ഇരുന്നത്.
1: നിരൂപകനും എഴുത്തുകാരനുമായ ഡോക്ടർ PK രാജശേഖരനാണ് ഇതുവരെ സംസാരിച്ചത്. ഞാൻ എന്റെ വായന സമാപിക്കുന്നു.

0: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. സമർപ്പിച്ചത്
1: ഗ്ലോക്കോമ ക്ലിനിക്, കുട്ടികളുടെ നേത്രപരിചരണ വിഭാഗം, ഡേ കെയർ, പിൻഹോൾ, തിമിര ശസ്ത്രക്രിയ തുടങ്ങിയ സേവനങ്ങളുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
2: വിദഗ്ധ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ രോഗി കേന്ദ്രീകൃതവും കരുതലോടെയുമുള്ള സേവനം.
1: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
3: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
4: Volkswagen Virtusനോടൊപ്പം 1.3 ലക്ഷം രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
3: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
0: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
7: ഏറ്റവും നൂതനമായ ശ്രവണ സഹായികൾ, ലോകോത്തര ബ്രാൻഡുകൾ,
8: 2 വർഷം വാറന്റി, ENT സ്പെഷ്യലിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ മികച്ച സർവീസ്.
5: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
0: അപൂർവ ഗാനം.

2003 പുറത്തിറങ്ങിയ സ്ഥിതി എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗായകൻ ഉണ്ണിമേനോൻ ഒരേ സമയം നായകനായും സംഗീത സംവിധായകനായും പിന്നണി ഗായകനായും തന്റെ ബഹുമുഖ പ്രതിഭ തെളിയിച്ച ചിത്രമാണ് സ്ഥിതി. ഗാനരചന പ്രഭാവർമ്മ. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ആദ്യ സിനിമാ ഗാനങ്ങൾക്ക് പിന്നണി പാടിയതും ഉണ്ണിമേനോനാണ് എന്നുള്ളത് മറ്റൊരപൂർവത.

0: കുറെ ദൂസായി കേക്കണ്. വെനീഷ്യയുടെ ലുക്ക്, വെനീഷ്യയുടെ കളർ, വെനീഷ്യയുടെ ക്വാളിറ്റി, ഇന്ന് എനിക്ക് രണ്ടിലൊന്നറിയണം. സത്യം പറ മനസ്സിലായി, ഏതാളാ ഈ വെനീഷ്യ?
1: പൊന്ന് ജമീല, നമ്മുടെ

0: പുതിയ പേരിലേക്ക് വാങ്ങുന്ന പുതിയ ബാത്ത്വെയർ ബെനീസിയുടെ കാര്യം ഞാൻ പോലും പറഞ്ഞത്. ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്? അതിന്റെ ഒരു
1: കാര്യം
2: ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
3: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വെയർസ് NISO 9001 2015 സർട്ടിഫൈഡ് കമ്പനി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
2: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: ഇനി കാഴ്ച ക്ലിയർ ആകും.
3: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
5: ഹേയ്, ലോങ് ടൈം നോ സീ. വേർ വർ യു ഓൾ ദീസ് ഡേയ്സ്? കൊറേ നാളായല്ലോ കണ്ടിട്ട്. എവിടെയായിരുന്നു ഇത്രയും നാൾ?
6: ഐ ഹാവ് ബീൻ ട്രാൻസ്ഫേർഡ്. എനിക്ക് ട്രാൻസ്ഫർ ആയി.
5: ഓ, ഐ സീ. വെയർ ആർ യു പോസ്റ്റഡ് നൗ? ഇപ്പോൾ എവിടെയാണ് നിങ്ങളെ നിയമിച്ചിരിക്കുന്നത്?
6: ഐ എം ഇൻ മാംഗ്ലൂർ നൗ. ഞാനിപ്പോ മംഗലാപുരത്താണ്. ബൈ ദ വേ, വെയർ കൻ ഐ ഗെറ്റ് ഫ്രഷ് വെജിറ്റബിൾസ്? നല്ല ഫ്രഷ് പച്ചക്കറി എവിടെ കിട്ടും?
5: യു വിൽ ഗെറ്റ് ഫ്രഷ് വൺസ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ നല്ല ഫ്രഷ് പച്ചക്കറികൾ കിട്ടും.
7: ഇപ്പോൾ കേട്ട സംഭാഷണത്തിൽ വേർ എന്ന ചോദ്യപദം ശ്രദ്ധിച്ചിരുന്നോ? വേർ, WHERE, വേർ, എവിടെ. സ്ഥാനം അഥവാ സ്ഥലം അറിയാനാണ് വേർ എന്ന പദം ഉപയോഗിക്കുന്നത്. ഇൻ ദ ക്വസ്റ്റ്യൻ ഫോമാറ്റ്, വേർ ഇസ് യൂസ്ഡ് ടു ഇൻക്വയർ അബൌട്ട് എ പ്ലേസ് ഓർ ലൊക്കേഷൻ.
8: ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് ഉപയോഗിക്കുന്ന പദമാണ് എവിടെ അഥവാ വേർ. ഉദാഹരണത്തിന്, വേർ ഡിഡ് ഷീ ഗോ യെസ്റ്റർഡേ? അവൾ ഇന്നലെ എവിടെയാണ് പോയത്? Where is my purse? എന്റെ പേഴ്സ് എവിടെ? Where did you leave your bag? നീ നിന്റെ ബാഗ് എവിടെയാ വെച്ചത്? അയൽപ്പക്കത്തെ ചേച്ചി പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വന്നു. ചോദിക്കുകയാണ്, അമ്മ എവിടെയെന്ന്. Where is your mother? അമ്മ എവിടെ? Where is your mother? സ്കൂൾ തുറന്നു. ആദ്യത്തെ ദിവസം പോകുമ്പോ നമ്മുടെ ക്ലാസ് എവിടെയാണ് എന്നറിയാൻ ഒരു ആകാംക്ഷയില്ലേ? One may ask, Where is 8th standard B? എട്ടാം തരം B എവിടെയാണ്? Where is 8th standard B? ഒരു ചായ കുടിക്കണം എന്നുണ്ട്. സ്ഥലം അത്ര പരിചയമില്ല. ചായക്കട ഒന്നും കാണുന്നുമില്ല. Where can I find a tea shop? എവിടെയാണ് ഒരു ചായക്കട കാണുക? Where can I find a tea shop? Where is a government hospital located? എവിടെയാണ് സർക്കാർ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്? വേർ ഇസ് ദ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ലൊക്കേറ്റഡ്? വേർ കൻ ഐ ഗെറ്റ് എ ടാക്സി? എവിടെ നിന്നാണ് എനിക്കൊരു ടാക്സി കിട്ടുക? വേർ കൻ ഐ ഗെറ്റ് എ ടാക്സി? വേർ ഡസ് പ്രിയ റിസൈഡ്? പ്രിയ എവിടെയാണ് താമസിക്കുന്നത്? വേർ ഡസ് പ്രിയ റിസൈഡ്? ജോബ് ഇന്റർവ്യൂവിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, Where do you see yourself in 5 years? 5 വർഷങ്ങൾക്കുള്ളിൽ എവിടെയാണ് താങ്കളെ കാണുന്നത്? Where do you see yourself in 5 years? പിരിയുന്നതിന് മുൻപ് എനിക്ക് ഒരു കാര്യം അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ റേഡിയോ എവിടെയാണ് വെച്ചിരിക്കുന്നത്? അടുക്കളയിലാണോ, സ്വീകരണ മുറിയിലാണോ, അതോ കിടപ്പുമുറിയിലാണോ? എവിടെയായാലും കൊള്ളാം. എല്ലാവർക്കും അത് വ്യക്തമായും ഉറക്കെയും കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഐ ആം ക്യൂരിയസ് ടു നോ സംതിങ്. വെയർ ഇസ് ദ റേഡിയോ പ്ലേസ്ഡ് ഇൻ യുവർ ഹൗസ്? ഇസ് ഇറ്റ് ഇൻ ദ കിച്ചൺ, ഡ്രോയിങ് റൂം ഓർ ബെഡ്റൂം? പ്ലേസ് ഇറ്റ് എനിവെയർ, ബട്ട് ഡു മേക്ക് ഷുവർ ദാറ്റ് എവ്രിബഡി ഇൻ ദ ഹൗസ്

0: is able to hear it loudly and clearly.
1: You were listening to Simon Eye Hospital English Matters, presented by Smita Manikot.
2: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: The Real FM 103.6.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
6: മഴക്കാല രോഗങ്ങളും ഹോമിയോപ്പതിയും സംസാരിക്കുന്നത് കൂടരഞ്ഞിയിലെ ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹബീനത്ത് കെ എം.
7: നമ്മൾ മലയാളികളുടെ ജീവിതവുമായി മഴക്കാലത്തിന് വളരെ അടുത്ത ബന്ധമുണ്ട്. കൃഷിക്കും പ്രകൃതിക്കും ജലസമ്പത്തിനും അനുഗ്രഹമായി എത്തുന്ന മഴക്കാലം ഇന്ന് പലതരം ആരോഗ്യ പ്രശ്നങ്ങളുടെ കാലമായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മഴക്കാലത്ത് രോഗങ്ങൾ കൂടുതലായി കാണുന്നത്? മഴക്കാലം ആരംഭിക്കുമ്പോൾ അന്തരീക്ഷത്തിലെ ഈർപ്പം വർദ്ധിക്കുകയും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ കൊതുകുകളുടെ പ്രജനനം കൂടുന്നു. മഴവെള്ളം മലിനജലവുമായി കലരുന്നതിലൂടെ രോഗാണുക്കൾ കുടിവെള്ളത്തിലേക്കും ഭക്ഷണത്തിലേക്കും എത്താനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഉയർന്ന ഈർപ്പം, നനഞ്ഞ അന്തരീക്ഷം, തണുപ്പ് എന്നിവ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നു. കൂടാതെ ഭക്ഷണം വേഗത്തിൽ കേടാകുന്നതിനാൽ ഭക്ഷ്യവിഷബാധയ്ക്കുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. ശരീരത്തിന്റെ പല ഭാഗങ്ങളും നനഞ്ഞിരിക്കുമ്പോൾ ഫംഗസ് ഉൾപ്പെടെയുള്ള രോഗാണുക്കൾ വളരാനും അണുബാധ ഉണ്ടാകാനും കൂടുതൽ സാധ്യതയുണ്ട്. മഴക്കാല രോഗങ്ങളെ ജലജന്യ രോഗങ്ങൾ, വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ, കൊതുക്, എലി, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ പകരുന്ന രോഗങ്ങൾ, തൊലിപ്പുറമേയുള്ള ഫംഗസ് രോഗങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. ഈ രോഗങ്ങളുടെ പ്രാരംഭ ലക്ഷണങ്ങളായി പനി, ചുമ, തൊണ്ടവേദന, മൂക്കൊലിപ്പ്, തുമ്മൽ, വയറുവേദന, വയറിളക്കം, ഛർദി, വിറയൽ, ക്ഷീണം, ചൊറിച്ചിൽ, ശരീരവേദന, വിശപ്പില്ലായ്മ എന്നിവ കണ്ടേക്കാം. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ മരുന്ന് കഴിക്കുന്നതോടൊപ്പം രോഗിയുടെ നില ഒന്നോ രണ്ടോ ദിവസം സൂക്ഷ്മമായി നിരീക്ഷിക്കണം. ലക്ഷണങ്ങൾ കുറയാതിരിക്കുകയോ കൂടുതൽ ഗുരുതരമാവുകയോ ശ്വാസതടസ്സം, രക്തസ്രാവം, മൂത്രത്തിന്റെ അളവ് കുറയൽ, കഠിനമായ ശരീരവേദന, അമിത ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിച്ച് ആവശ്യമായ പരിശോധനകളും ചികിത്സയും സ്വീകരിക്കണം. ഇനി മഴക്കാല രോഗത്തിൽ ഹോമിയോപ്പതിയുടെ പങ്കിനെക്കുറിച്ച് പറയാം. രോഗം ചെറുതോ വലുതോ സൂക്ഷ്മാണുക്കളായ വൈറസോ ബാക്ടീരിയയോ ഫംഗസോ കൊണ്ട് ഉള്ളതാവട്ടെ പേടിക്കേണ്ടതില്ല. രോഗലക്ഷണങ്ങൾ തുടങ്ങുന്ന സമയത്ത് തന്നെ കൃത്യമായ ഹോമിയോ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ രോഗിയുടെ ലക്ഷണങ്ങൾ കുറഞ്ഞ് സങ്കീർണതയിലേക്ക് പോകുന്നതിൽ നിന്നും തടയുന്നു എന്ന് മാത്രമല്ല രോഗിയുടെ ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും അതേപോലെ തന്നെ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. രോഗം വന്നതിനു ശേഷം ചികിത്സിക്കുക എന്നതിലുപരി രോഗങ്ങളെ ശക്തമായി പ്രതിരോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നോക്കാം. വെള്ളം തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം കുടിക്കുക. കൈകൾ സോപ്പോ ഹാൻഡ് വാഷോ ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് ചൂടോടെ കഴിക്കുക. പഴകിയതോ തുറന്നുവെച്ചതോ ആയ ഭക്ഷണം ഒഴിവാക്കുക. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. മാലിന്യങ്ങൾ ഒരിക്കലും കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. എലി, ഈച്ച എന്നിവ പെരുകുന്നത് ഇതിലൂടെ ഒഴിവാക്കാം. വീട്ടിൽ ആവശ്യത്തിന് വായുസഞ്ചാരം ഉറപ്പാക്കുക. ചിരട്ട, ടയർ, പൂച്ചട്ടി, കുപ്പി തുടങ്ങിയവയിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൊതുകുകടിയിൽ നിന്നും സംരക്ഷണം നേടാൻ കൊതുകുവല, കൊതുക് റിപ്പലൻറ്റ്, ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുക. മഴവെള്ളത്തിലോ ചളിവെള്ളത്തിലോ അനാവശ്യമായി ഇറങ്ങാതിരിക്കുക. മുറിവുള്ളവർ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. ആവശ്യമായാൽ ബൂട്ടും കയ്യുറകളും ഉപയോഗിക്കുക. വ്യക്തിഗത ശുചിത്വം പാലിക്കുക. ദിവസേന കുളിക്കുക. നനഞ്ഞ ഷൂസുകൾ, നനഞ്ഞ വസ്ത്രങ്ങൾ എന്നിവ ഉടൻ മാറ്റുക. ശരീരം എപ്പോഴും ഡ്രൈ ആയ നിലയിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഫംഗസ് രോഗങ്ങൾ തടയാൻ സഹായിക്കും. വ്യക്തിഗത ശുചിത്വം പോലെ തന്നെ സാമൂഹിക ശുചിത്വവും വളരെ പ്രധാനമാണ്. കേരള സർക്കാർ ആരോഗ്യവകുപ്പ് ഈ വർഷം പ്രത്യേകം ഊന്നൽ നൽകുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളിലൊന്നായ ഡ്രൈ ഡേയിലൂടെ വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കുകയും

0: പരിസരം വൃത്തിയാക്കുകയും ചെയ്യണം. ഇത്തരത്തിൽ എല്ലാവരും കൃത്യമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ പാലിച്ചാൽ ആരോഗ്യകരമായ ഒരു മഴക്കാലം നമുക്ക് ആസ്വദിക്കാം.
1: മഴക്കാല രോഗങ്ങളും ഹോമിയോപ്പതിയും സംസാരിച്ചത് ഡോക്ടർ ഹബീനത്ത് കെ എം.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
1: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
4: സൊഹരാബായ് പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം. ഗാനരചന PA സെയ്ദ്, സംഗീതം TA കല്യാണം.

0: നിങ്ങൾ കേട്ടത് സൊഹരാബായ് പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം. ഗാനരചന പി എ സെയ്ദ്, സംഗീതം ടി എ കല്യാണം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം. ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദമാക്കുന്നതിനു വേണ്ടി ആരോഗ്യ വിഭാഗം ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ്. താലൂക്ക് ആശുപത്രികൾ മുതൽ മെഡിക്കൽ കോളേജ് വരെ ഡോക്ടർമാർ ഒഴികെയുള്ള ജീവനക്കാർക്കാണ് പരിശീലനം. ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന മോശം പെരുമാറ്റം, ആശയവിനിമയത്തിലെ പാളിച്ചകൾ, ജനങ്ങളോടുള്ള ഇടപെടൽ എന്നിവ സംബന്ധിച്ച നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് എല്ലാവരും 2 മാസത്തിനകം പരിശീലനം പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം വന്നത്. വേദനകളും ആശങ്കകളുമായി വരുന്ന രോഗികളോടും കൂട്ടിരിപ്പുകാരോടും അനുഭാവപൂർവ്വം പെരുമാറുക എന്നത് രോഗം ഭേദമാക്കുന്നതിൽ മരുന്നു പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രദ്ധയിൽ ഈ വിഷയത്തിൽ ആദ്യം IMA കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് മുൻ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ.
2: നമ്മുടെ സർക്കാർ മേഖലയിൽ തിരക്ക് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. സാധാരണക്കാർ ഒരു ആരോഗ്യ പ്രശ്നത്തിന് പോകുന്നത് സർക്കാർ മേഖലയിലാണ് പ്രധാനമായും. സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിലവിലുള്ള പല പരിമിതികളും ഉണ്ട്. തിരക്കിന്റെ പ്രശ്നം, അതുപോലെ തന്നെ സ്റ്റാഫിന്റെ കുറവ്, ട്രിയാജിങ്ങിന്റെ അഭാവം, രോഗിയുടെ സീരിയസ്നെസ് അനുസരിച്ച് തരംതിരിച്ച് ചികിത്സയ്ക്ക് മുൻഗണന കൊടുക്കാനുള്ള ഒരു സംവിധാനത്തിന്റെ അഭാവം, ഇതെല്ലാം അവിടെ നിലനിൽക്കെ തന്നെ രോഗികളോട് അനുഭാവപൂർവ്വം സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുക എന്നുള്ള ഒരു സ്കില്ലുണ്ട്. അതിന് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഫ്റ്റ് സ്കിൽ എന്നാണ് പറയുക. അത് ആരോഗ്യ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും, ഈവൻ വിദിൻ ദ ഫാമിലി, കുടുംബത്തിൽ തന്നെ ഇത് അത്യാവശ്യമുള്ള ഒരു സംഗതിയാണ്. ഒരു സിനിമ തിയേറ്ററോ ഒരു റെസ്റ്റോറന്റോ പോലെ അല്ല ഒരു ആശുപത്രി. കാരണം ഒരു നേരമ്പോക്കിന് വേണ്ടി അല്ലെങ്കിൽ എന്റർടൈൻമെന്റിന് വേണ്ടി, രസത്തിന് വേണ്ടി പോകുന്ന സ്ഥലങ്ങളുണ്ട്. എന്നാൽ ഒരു ആശുപത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിവൃത്തികേട് കൊണ്ടാണ് രോഗികൾ വരുന്നത്. അവരെല്ലാവരും തന്നെ പുറമേ കാണിച്ചില്ലെങ്കിലും നല്ല ആശങ്കയുള്ളവരായിരിക്കും. അവർ മാത്രമല്ല, അവരുടെ കൂടെയുള്ളവർക്കും സാമാന്യം നല്ല രീതിയിൽ ആശങ്കയുണ്ടാവും. അത് മനസ്സിലാക്കി വേണം ഈ വ്യക്തികളോട് ആരോഗ്യ പ്രവർത്തകർ പെരുമാറാനായിട്ട്. അതിപ്പോ ഡോക്ടർ ആയാലും നഴ്സ് ആയാലും ടെക്നീഷ്യൻ ആയാലും മറ്റേ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ആയാലും റിസപ്ഷനിൽ ഇരിക്കുന്നവരാണെങ്കിലും ഫാർമസിസ്റ്റ് ആണെങ്കിലും സെക്യൂരിറ്റി ആണെങ്കിലും ബില്ലിംഗ് ആയാലും എല്ലാവരും ഇവരുമായി നേരിട്ട് ഇടപെടുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഒരു രോഗി അവിടെ വന്നു കഴിയുമ്പോൾ അവരോട് അഭാവപൂർവ്വം പെരുമാറുക എന്നുള്ള ഒരു കല അല്ലെങ്കിൽ ഒരു ആർട്ട് അല്ലെങ്കിൽ സയൻസ് നിലവിലുണ്ട്. അത് എല്ലാവർക്കും സാർവത്രികമായി കൊടുക്കുക എന്നുള്ള വളരെ നല്ല സംവിധാനമാണ് ഇങ്ങനെയുള്ള സെഷൻസ് നടത്തുന്നത്. രോഗികൾക്ക് വളരെ നല്ല ഒരു അനുഭവം കൊടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പലപ്പോഴും ഞാൻ പറയാറുള്ളത് ഹീലിംഗ് ഹാപ്പൻസ് വിത്ത് ദ സ്പോക്കൺ വേർഡ്. മരുന്നോ ഇഞ്ചക്ഷനോ ഓപ്പറേഷനോ കൂടുതൽ തന്നെ അതിന് പുറമെ നമ്മുടെ നല്ല രീതിയിലുള്ള പെരുമാറ്റവും അവരെ കേൾക്കാനുള്ള താല്പര്യവും അവരോട് സംശയ നിവാരണം കൃത്യമായി ചെയ്യുക, സാന്ത്വനപ്പെടുത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടിയാണ് ശരിക്കും രോഗശാന്തി ഉണ്ടാകുന്നത്. അതായത് ഒരു മരുന്നിന്റെ എഫക്ട് മാത്രമല്ല, അതുകൊണ്ട് തന്നെ അതിൽ ഡോക്ടറുടെ മാത്രം കഴിവല്ല അതിനകത്ത് വരുന്നത്. രോഗിയുടെയും മറ്റുള്ളവരുടെയും പശ്ചാത്തലം കൂടെ മനസ്സിലാക്കി അവരുടെ ഉള്ളിലെ ആശങ്കയും മറ്റും മനസ്സിലാക്കിയതിന് ശേഷം കൃത്യമായി പ്രതികരിക്കാനും ഉള്ള കഴിവ് ഉണ്ടാക്കിയിരിക്കണം. അത് ചിലർക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകും, ചിലർക്ക് അത് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം എല്ലാം കൊണ്ടും നല്ലതാണ്.
1: രോഗികളോടുള്ള സമീപനം സൗഹൃദപരമാക്കുന്നതിനോടൊപ്പം ഇത്തരം പരിശീലനങ്ങളിലൂടെ ജീവനക്കാരുടെ പ്രശ്നങ്ങളും അഭിസംബോധന ചെയ്യപ്പെടേണ്ടതുണ്ട്. കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി SM അനസ്.
3: നല്ല കാര്യം തന്നെയാണ്. കാരണം ഞങ്ങളും ആഗ്രഹിക്കുന്നത് രോഗി സൗഹൃദം. കാരണം ആരോഗ്യ പ്രവർത്തകർക്ക് മാത്രമല്ല, ശരിക്കും ആശുപത്രി സന്ദർശിക്കുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒരു കൗൺസിലിംഗിന്റെ ആവശ്യം കൂടിയുണ്ട്. ഒരു 10% ജീവനക്കാരുടെ പെരുമാറ്റം കൊണ്ട് ബാക്കിയുള്ള ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന മുഴുവൻ പേരും ക്രൂശിക്കപ്പെടുകയാണ്. അപ്പൊ ഒരു കൗൺസിലിംഗിലൂടെ അല്ലെങ്കിൽ പെരുമാറ്റം അങ്ങനെ മാറുമെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. പക്ഷെ ഞങ്ങൾ പഠിക്കുന്ന സമയം മുതൽ രോഗിയോട് എങ്ങനെ പെരുമാറണം, ആശുപത്രി വരുന്ന ഓരോ ആൾക്കാരോടും എങ്ങനെ പെരുമാറണം എന്ന് പഠിച്ചു തന്നെയാണ് വരുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ആ രീതിയിൽ പെരുമാറ്റത്തിൽ മോശം സാഹചര്യം വരുന്നത് എന്നുള്ള പ്രശ്നം പരിഹരിക്കപ്പെടണം. കാരണം പല സ്ഥലങ്ങളിലാണെങ്കിൽ പോലും കാരണം ആവശ്യത്തിന് സ്റ്റാഫുകളില്ല, വർക്ക് ലോഡിന്റെ പ്രഷർ കാരണം നമ്മൾ മാനസികമായിട്ടും നമ്മൾ ബുദ്ധിമുട്ടപ്പെടുകയാണ്. ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും സംസാരങ്ങളും പെരുമാറ്റങ്ങളും കൊണ്ടാകാം രോഗിയായിട്ടും നഴ്സുമായിട്ടുള്ള റിലേഷൻ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ ബന്ധങ്ങൾ ബുദ്ധിമുട്ടാവുന്നത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൗൺസിലിംഗിലൂടെ ഞങ്ങളുടെ പ്രശ്നങ്ങളും കേൾക്കുമല്ലോ. എന്താണ് നിങ്ങൾ സംസാരിക്കാൻ ഉണ്ടാകുന്ന സാഹചര്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സാഹചര്യത്തിലേക്ക് രോഗിയോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കേൾവിയോടൊപ്പം ആ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ജോലി ചെയ്യാൻ നല്ലൊരു എൻവിറോൺമെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അപ്പൊ ഈ പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടതും അത് നല്ല രീതിയിൽ പരിഹരിക്കപ്പെടണം, അതിനുവേണ്ടി ഇങ്ങനത്തെ ആശയം കൊണ്ടുവന്നതും പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതിൽ ഞങ്ങൾ

0: അവരും അതിന് സഹകരിക്കുകയും ചെയ്യും.
1: സർക്കാർ സംവിധാനങ്ങളെക്കുറിച്ചും അതിൽ പൊതുജനങ്ങളോടുള്ള സമീപനം എങ്ങനെയാവണമെന്നും ഓരോ സർക്കാർ ജീവനക്കാരനും മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിന് അവർക്ക് കൃത്യമായ പരിശീലനം ആവശ്യമാണ്. കില CHRD മുൻ ഡയറക്ടർ വി. സുദേശനൻ.
2: സർക്കാർ സർവീസിലേക്ക് സേവനം അനുഷ്ഠിക്കാൻ വരുന്ന ജീവനക്കാർ മറ്റുള്ളവരോട് അന്തസ്സോടുകൂടി പെരുമാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു വളരെ വലിയ മാനുഷിക അവകാശമാണ്. അത് രോഗിയായാലും അല്ലാതെ ഒരു സാധാരണ മനുഷ്യരായാലും കൂട്ടിരിപ്പുകാരായാലും ഇനി ഡോക്ടറായാലും ഏത് തരത്തിലുള്ള മനുഷ്യരായാലും നമ്മൾ മറ്റുള്ള മനുഷ്യരോട് വളരെ മാനവികതയോടുകൂടിയും അവരുടെ അന്തസ്സിനെ മാനിച്ചുകൊണ്ട് പെരുമാറുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതൊരു പരിശീലനത്തിന്റെ ഭാഗമാകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ പ്രധാനമാണ്. കാരണം സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ്. ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളോ ഏതെങ്കിലും ഒരു ജീവനക്കാരനോ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന എന്തെങ്കിലും മോശമായ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിനെ അത് മോശമായി അഭിപ്രായം രൂപീകരിക്കാൻ സാധിക്കും. വിശേഷിച്ച് ഇക്കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളും മാധ്യമങ്ങളും ഇത്രയും സെൻസിറ്റീവ് ആയ ഒരു കാലത്ത് സോഷ്യൽ മീഡിയയൊക്കെ ഉള്ള സന്ദർഭത്തിൽ അത് വളരെ പ്രധാനമായും പെട്ടെന്ന് വ്യാപിക്കും. അത്തരം യാതൊരു തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തീർച്ചയായിട്ടും പരിശീലനങ്ങളോടെ സഹായിക്കാൻ പറ്റും. പക്ഷെ സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നതിന് മുന്നേ ഇത്തരം പരിശീലനങ്ങൾ ആർക്ക് കിട്ടുന്നില്ല. സർക്കാർ സർവീസിൽ പ്രവേശിച്ചതിന് ശേഷമാണ് സർക്കാർ സംവിധാനം എന്താണെന്നും അതിൽ പൊതുജനങ്ങളോടുള്ള സർക്കാർ ജീവനക്കാരുടെ സമീപനം എന്തായിരിക്കണമെന്നുള്ള കാര്യത്തിലുള്ള ഒരു പരിശീലനം തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്. അത് കൊടുക്കുക തന്നെ വേണം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മാനവികത തന്നെയാണ്. അതിനിവരെ പരിശീലന സ്ഥാപനങ്ങളെ തന്നെ വിട്ട് പരിശീലിപ്പിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. നിയതമായ മാർഗനിർദ്ദേശങ്ങളോടുകൂടി നിയതമായ പഠന പ്രക്രിയയെ നിയതമായ മൊഡ്യൂളിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രത്യേകമായ മെത്രോളജി ഈ ജീവനക്കാരെ പരിശീലിപ്പിക്കണം. അത് ഓഫീസ് ജീവനക്കാർ മാത്രമല്ല ടെക്നിക്കൽ ജീവനക്കാർ എല്ലാ വിഭാഗവുമുള്ള ആരോഗ്യ പ്രവർത്തകരെ പരിശീലിപ്പിക്കേണ്ടത് വളരെ പ്രധാനമാണ്.
1: സർക്കാർ ആശുപത്രികളിൽ രോഗീ സൗഹൃദ സമീപനം ഉണ്ടാക്കുവാൻ പരിശീലനം ഡോക്ടർമാർ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും നൽകേണ്ടതുണ്ട്. ജനകീയ ആരോഗ്യ പ്രവർത്തകൻ CP സുരേഷ് ബാബു, അരീക്കോട്.
3: ഒരു രോഗീ സൗഹൃദ സമീപനം ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ചിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പരിശീലന പരിപാടിക്ക് തുടക്കം കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ട്രെയിനിങ് കേവലമായി കൊടുക്കുന്നതിലൂടെ മാത്രം പരിഹരിക്കാവുന്നതല്ല ഈ പ്രശ്നങ്ങൾ. അതൊരു ഒരു കൃത്യമായൊരു സ്റ്റഡി ആ മേഖലയിൽ ആവശ്യമാണ്. എന്താണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് പെരുമാറ്റ വൈകല്യം ഉണ്ടെങ്കിൽ അതിന് കാരണം? ഒന്നുകിൽ രോഗി ലോഡായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ സമയക്രമത്തിന്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ആധിക്യം ഒരു കാരണമായിട്ട് വന്നേക്കാം. അതുമല്ല അവിടുത്തെ HOD സമീപനവുമായി ബന്ധപ്പെട്ട് വരെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഒരു വിമർശനാത്മകമായി സൂചിപ്പിക്കുകയല്ല. ഇത് പരിശീലനം കൊടുക്കുമ്പോൾ ആ ഒരു സ്ഥാപനത്തിൽ താലൂക്ക് ആശുപത്രിയാണ് അല്ലെങ്കിൽ ജില്ലാശുപത്രിയാണ് അവിടുത്തെ എല്ലാ വിഭാഗം ജീവനക്കാർ HOD ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതായത് മെഡിക്കൽ ഓഫീസറായിട്ടുള്ള സൂപ്രണ്ടായിട്ടുള്ള അവർക്ക് വരെ ഈ ഒരു രോഗി സൗഹൃദ സമീപനത്തിന്റെ പ്രാധാന്യവും അത് ഞാൻ എന്ന വ്യക്തി അല്ലെങ്കിൽ എന്ന പദവി വഹിക്കുന്ന ആള് എന്ത് ചെയ്യണം എന്നതുകൂടി ഇതിൽ വിവക്ഷിക്കണം. ആ തരത്തിലേക്ക് ഈ കാര്യങ്ങൾ ചെയ്യണം. ഇത് പറയുമ്പോൾ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന്റെ പരിശീലനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒരവസരം വന്നിട്ടുള്ള ആളാണ്. ആ സമയത്ത് നമ്മളിത് തുടങ്ങുകയും ഏതാണ്ട് ഏറെക്കുറെ നന്നായി പോവുകയും ചെയ്തിട്ടു. നമ്മൾ ഈ പറയുന്ന ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമിക തലത്തിലെ സ്ഥാപനങ്ങളിൽ ഒന്നാണ് പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ. ഇപ്പോ ഇന്നതിന്റെ പേര് കുടുംബ ആരോഗ്യ കേന്ദ്രം എന്നതാണ്. അതായത് പേരിൽ തന്നെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അവിടെ കയറി വരുന്ന പേഷ്യൻസിനോട് കയറി വരുമ്പോൾ തന്നെ ക്യൂവിലേക്ക് പോകാനുള്ള ഇരിക്കാൻ പറയുന്നു, അവിടെ വെള്ളമുണ്ട്, വായിക്കാൻ പത്രമുണ്ട്, TV ഉണ്ട്. അതിനുശേഷം ടോക്കൺ എടുക്കുന്നു. എന്നിട്ട് ഡോക്ടർ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ഡോക്ടർ അടുത്ത് ഇ ഹെൽത്തിൽ കിട്ടുന്ന പേര് വഴി ആ ഇന്ന ആളല്ലേ പേഷ്യന്റിന്റെ പേര് വിളിച്ച് വളരെ സൗഹൃദമായിട്ടുള്ള സമീപനം ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങി വെച്ചത്. ഇപ്പോഴത്തെ സർക്കാർ അത് തുടരുന്ന സമീപനമാണ് എടുക്കുന്നത് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഗുണകരമാണ്.
1: സർക്കാർ മേഖലയിൽ മികച്ച ആശുപത്രികൾ ധാരാളമുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. രോഗി പരിചരണം, പബ്ലിക് റിലേഷൻ, പ്രൊഫഷണൽ എത്തിക്സ്, പരാതി പരിഹാരം തുടങ്ങി പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലാണ് സർക്കാർ ആശുപത്രി ജീവനക്കാർക്ക് പരിശീലനം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പെരുമാറ്റ ദൂഷ്യവും പോരായ്മകളും പരിഹരിക്കുവാൻ ഒരു വലിയ അളവോളം സാധിക്കും. മികച്ച ചികിത്സയോടൊപ്പം രോഗി സൗഹൃദ അന്തരീക്ഷം എല്ലാ ആശുപത്രികളിലും ഉണ്ടാക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഇത്തരം നടപടികൾ സ്വാഗതാർഹമാണ്. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കിയത് സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം ഫഹദ് റാസ.
4: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
5: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി, കോഴിക്കോട്.
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: സ്റ്റൈലോ ഒപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് രാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
2: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
4: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: നേത്ര പരിശോധനാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഒപ്റ്റിക്കൽസ്.
2: സ്റ്റൈലോ ഒപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, രാം മോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
6: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.

0: ഇത് ഹിന്ദോളരാഗം. 20-ാമത് മേളകർത്ത രാഗമായ നടുഭൈരവി രാഗത്തിന്റെ ജന്യമാണ്.
1: സഗമദ നിസ സാനിദ മഗസ.
0: വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു രാഗമാണ് ഹിന്ദോള.
1: ഗോവർദ്ധന ഗിരീശം
0: വളരെ പ്രശസ്തമായ ഒരു കൃതിയാണ്. ധാരാളം ഗാനങ്ങൾ ഈ രാഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. എം ജി രാധാകൃഷ്ണൻ സാർ കമ്പോസ് ചെയ്ത് ജനപ്രിയമായിട്ടുള്ള ഒരു ലളിതഗാനമാണ്.
1: ഓട കുഴൽ വിളി ഒഴുകി ഒഴുകി വരും
0: എന്തുടങ്ങുന്ന ഗാനം.

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: സ്റ്റൈലോ ഒപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ്, റാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ്, മെയിൻ റോഡ്, കൊയിലാണ്ടി.
2: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
4: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
5: നേത്ര ഫൗണ്ടേഷൻ, കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില, ഇളയരാജയുടെ അതിശയ ലോകം. സമർപ്പിക്കുന്നത്
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
8: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
7: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
8: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
6: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
9: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.

ഇളയരാജ പിക്ചേഴ്സിന്റെ ബാനറിൽ ജീവ ഇളയരാജ നിർമ്മിച്ച ആനന്ദക്കുമ്മി എന്ന ചിത്രത്തിന് വേണ്ടി ഇളയരാജ ചിട്ടപ്പെടുത്തിയ ഒരു ഫീമെയിൽ ഡ്യുവറ്റ് സോങ്. വൈരമുത്തു രചിച്ച ഈ ഗാനം ആലപിച്ചത് എസ് ജാനകിയും എസ് പി ശൈലജയും.

0: രചന സത്യകുമാർ കൃഷ്ണൻ.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നീല. സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. സമർപ്പിക്കുന്നത്
6: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
7: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
1: പകൽ കണ്ടാൽ അവരോടൊക്കെ സ്നേഹത്തോടെയാണ് മാച്ചോവൻ പെരുമാറുക. അയ്യപ്പനാണെങ്കിൽ തന്റെ എതിരെ ആരെങ്കിലും നടന്നു വരികയാണെങ്കിൽ അവരെ രണ്ടു പറയുകയാണ് പതിവ്. വരത്തന്മാരാണെങ്കിൽ ആക്ഷേപത്തിന് തീവ്രത കൂടും. അപൂർവമായി അയ്യപ്പനും മാച്ചോവനും ഒരേ സമയം വരാറുണ്ട്. അപ്പോഴാകട്ടെ മറ്റുള്ളവരെ മറന്ന് പരസ്പരം കൊടുത്തും പറഞ്ഞുമാണ് മുന്നേറുക. ആദ്യം എത്തുന്നത് അയ്യപ്പന്റെ വീട്ടുപടിക്കലാണ്. അവിടെ കുറച്ചധികം നേരം നിന്ന് രണ്ടുപേരും കൂടിയ അസഭ്യങ്ങൾ തങ്ങളിൽ തങ്ങളിൽ വിളിക്കും. പിന്നെ പിരിഞ്ഞുപോകും. സാംസ ഇരുട്ടിലേക്കും സ്ട്രീറ്റ് ലൈറ്റിന് താഴെയുള്ള വെളിച്ചത്തിലേക്കും പിന്നെയും പിന്നെയും നോക്കി നിന്നു. ഇനി അധികം പേരൊന്നും അതുവഴി പോകാനില്ല. രാത്രി കടുക്കുന്നു. വീടുകളിൽ താമസിയാതെ വെളിച്ചം കെട്ടിത്തുടങ്ങിയേക്കും. അവൻ തിരിഞ്ഞ് ഷെഡിൽ കിടക്കുന്ന ഇലുവിനെ ശ്രദ്ധിച്ചു. വീടിന് പിറകിലെ തൊഴുത്തിൽ നിന്ന് ശബ്ദങ്ങൾ വല്ലതും ഉണ്ടാകുന്നുണ്ടോ എന്ന് ചെവിയോർത്തു. സാംസയുടെ അച്ഛൻ വരുന്നുണ്ടെങ്കിൽ വളരെ ദൂരെ നിന്നേ ഇലുവിന് വിവരം ലഭിക്കും. അവൻ വാലാട്ടുകയും മുരളുകയും ചെയ്തു തുടങ്ങും. തൊഴുത്തിലെ പശുവിനും എന്തോ വിവരം ലഭിക്കും. അത് ചെറുതായിട്ട് അമറും. ഇപ്പോൾ ഇലുവിന് അനക്കമില്ല. മുന്നോട്ട് തല നീട്ടിവെച്ച് ഉറങ്ങിക്കിടപ്പാണ്. തൊഴുത്തിന്റെ ഭാഗത്ത് നിന്നും ഒച്ചകളില്ല. അന്നേരം അമ്മയും സാംസയ്ക്കൊപ്പം തറയിൽ വന്നു നിന്നു. അവരൊന്നിച്ച് വഴിയിലേക്ക് നോക്കി നിന്നു. സ്ട്രീറ്റ് ലൈറ്റിന് കീഴെ ആരും കടന്നുപോകാതെ ധാരാളമായി സമയം മാത്രം കടന്നുപോയെന്ന് അവർക്ക് തോന്നി. അനക്കമില്ലാതെ സമയം വേഗത്തിൽ നീങ്ങുന്നത് അവർക്ക് കാണാമായിരുന്നു. ആ വെളിച്ചത്തിൽ കൂടി അച്ഛൻ നടന്നു വരുന്നത് പലവട്ടം സാംസ ഭാവന ചെയ്തു. അപ്പോൾ ഇലു വാലാട്ടുന്നതും പശു കരയുന്നതും അവൻ സങ്കൽപ്പിച്ചു. ആ വെളിച്ചം കടന്ന് ഇരുട്ടിൽ നിഴൽ രൂപമായി അച്ഛൻ മുറ്റത്തേക്ക് വരുന്നത് അവൻ സങ്കൽപ്പിച്ചു. അപ്പോൾ അമ്മ അകത്തേക്ക് കയറിപ്പോകും. അച്ഛൻ കിണറ്റിൻകരയിൽ മുണ്ടുടുത്ത് നിന്ന് സാംസ കുളിച്ചതുപോലെ കുളിക്കും. തിണ്ണയിലിരുന്ന് അത്താഴം കഴിക്കും. പക്ഷേ അവർ നോക്കി നിൽക്കെ വഴിയിലെ വെളിച്ചത്തിന് താഴെ ഒരു നിഴലും അനങ്ങിയില്ല. നീ ഒന്ന് പോയി നോക്ക്, സാംസയുടെ അമ്മ പറഞ്ഞു. ടോർച്ചെടുത്തോ, നിലത്തോട്ട് തെളിച്ചുകൊണ്ട് നോക്കി നടക്കണം. സാംസ ടോർച്ച് തെളിച്ചുകൊണ്ട് കടയിലേക്കുള്ള വഴിയെ നടന്നു. രാവിലെ സ്റ്റീഫനൊപ്പം ഇങ്ങോട്ട് നടന്ന വഴിയെയാണ് അവൻ തിരിച്ചു നടക്കുന്നത്. ചില രാത്രികളിൽ അച്ഛനെ അന്വേഷിച്ച് സാംസയ്ക്ക് ഇങ്ങനെ പോകേണ്ടി വരാറുണ്ട്. അച്ഛൻ വരാൻ താമസിച്ചാൽ അവൻ പരിഭ്രാന്തനാകാറുണ്ട്. അമ്മ അസ്വസ്ഥയാകുന്നത് കണ്ടാണ് അവൻ പേടിക്കുന്നത്. പകലിലെ വഴിയല്ല രാത്രിയിലെ വഴിയെന്ന് നടക്കും വഴി സാംസ ആലോചിച്ചു. നിറയെ സങ്കടമുള്ള ദീർഘമായ പാട്ട് കേൾക്കുന്നത് പോലെയാണ് രാത്രിയിലെ വഴി നടപ്പ്. വെയിലിലെ മരങ്ങളുടെ നിഴലുകളല്ല നിലാവിലെ അതേ മരങ്ങളുടെ നിഴലുകൾ. പകലിൽ ഒരു വശത്തേക്ക് ഒതുങ്ങി നടക്കുമെങ്കിൽ

0: ഇപ്പോൾ അവൻ വഴിയുടെ മധ്യത്തിൽ കൂടി നടക്കുന്നു. പകലിലെ ഒച്ചകളല്ല രാത്രിയിലെ ഒച്ചകൾ. പകൽ ഇരുവശവും കാണുന്ന പറമ്പുകളും വീടുകളുമല്ല രാത്രികളിലെ പറമ്പുകളും വീടുകളും. ഇരുട്ട് വേറൊരു ലോകമുണ്ടാക്കുന്നെന്നാലോചിച്ച് സാംസൺ നടന്നു. പകൽ കാണാറുള്ള സ്റ്റീഫന്റെ വീടിരിക്കുന്നിടത്തേക്ക് സാംസൺ നോക്കി. തിണ്ണയിൽ നേരിയ ചുവപ്പ് വെളിച്ചമുള്ള ബൾബ് കത്തുന്നു. സ്റ്റീഫന്റെ ചാച്ചൻ ജോർപ്പ ആഹാരം കഴിച്ച് എഴുന്നേറ്റ് കക്ഷത്തിൽ വയ്ക്കുന്ന ഊന്നുവടികളിൽ നടന്നു വന്ന് മുറ്റത്തേക്ക് വായ കഴുകി നീട്ടിത്തുപ്പുന്നു. തൊണ്ടയിൽ നിന്ന് മുഴക്കമുള്ള ശബ്ദമുണ്ടാക്കി കാർക്കിക്കുന്നു. അയാൾ ഒരു നാടക സ്റ്റേജിലാണെന്നും ഇരുട്ടത്ത് കാണികൾ നിശബ്ദരായി ഇരിപ്പുണ്ടെന്നും ദൂരെ നിന്ന് കണ്ടാൽ പെട്ടെന്ന് തോന്നും. ഭ്രാന്തുള്ള സ്റ്റീഫനെ പൂട്ടുന്ന ഇന്ദുമരം നിൽക്കുന്ന ഭാഗത്തേക്ക് സാംസ സൂക്ഷിച്ചു നോക്കി. അത് കാണാനില്ല. അറ്റത്ത് മാത്രമുള്ള ഇലകൾ അനങ്ങാതെ അതങ്ങനെ തന്നെ നിൽപ്പുണ്ടായിരിക്കും.
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം, പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. അവതരണം ബോബി സി മാത്യു. സമർപ്പിക്കുന്നത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
4: ഓഹ്, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നുന്നേ, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
3: അതിപ്പോ ചേവായൂർ എച്ച് എൻ കെ യൂറോളജി സെന്ററിൽ പോകുവാ നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ എച്ച് എൻ കെ. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
5: FM പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം, ഭേദഗതി ബിൽ ലോക്സഭയും, ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. പാർലമെന്റ് സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രാഷ്ട്രീയ പാർട്ടികളോട് അഭ്യർത്ഥിച്ചു. സുപ്രധാന വിഷയങ്ങളിൽ ക്രിയാത്മക ചർച്ചകൾ നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 26-ന്. പരിപാടിയുടെ 136-ാം പതിപ്പാണിത്. ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിൽ 70 ഹൈഡ്രജൻ പവർ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ വിന്യസിക്കുന്നതിന് 12 പൈലറ്റ് പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഇത് രാജ്യത്തെ ഹൈവേകളിലും നഗര ഗതാഗത ഇടനാഴികളിലും സീറോ എമിഷൻ മൊബിലിറ്റിക്ക് വഴിയൊരുക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കാസർഗോഡ് റാണിപുരം ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി DTPC നിർമ്മിച്ച ടൂറിസം കോംപ്ലക്സ് അടുത്തമാസം വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കും. ശുചീകരണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി കോംപ്ലക്സ് സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് DTPC ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യയിലും ഉത്രട്ടാതി ജലമേളയിലും പങ്കെടുക്കുന്ന തുഴച്ചിൽകാർക്ക് യുണൈറ്റഡ് ഇന്ത്യ കമ്പനിയുടെ ഇൻഷുറൻസ്. പള്ളിയോട സേവാ സംഘത്തിനു വേണ്ടി മന്ത്രി കെ മുരളീധരൻ യുണൈറ്റഡ് ഇന്ത്യ മാർക്കറ്റിംഗ് റീജിയണൽ മാനേജർ പ്രതീഷ് തോമസിൽ നിന്ന് ഇൻഷുറൻസ് പോളിസി ഏറ്റുവാങ്ങി. കോട്ടയം അയർക്കുന്നം മാറ്റപ്പള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ വിഷമുള്ളിൽ ചെന്ന് അവശനിലയിലായ സംഭവത്തിൽ ഒരാൾ കൂടി മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ തോമസ് എബ്രഹാമാണ് ഇന്നലെ മരിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ടിന്. 3-ാം ഏകദിനത്തിൽ ലണ്ടനിലെ ലോർഡ്സ് ഇന്ത്യയെ 27 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കിയത്. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 9 മണിക്ക്.
6: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
7: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
6: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
8: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി, പുതിയറ, കോഴിക്കോട്.
9: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
10: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ്. നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
9: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
10: ഗ്ലൗക്കോമ, റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.

0: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
1: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്, കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
0: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

ഈ ഭൂമിയെയും അതിലെ ജീവിതമെന്ന മഹാപ്രവാഹത്തെയും ആരാധനയോടെ വാഴ്ത്തുന്ന ഗാനമാണ് പുഴകൾ മലകൾ പൂവനങ്ങൾ. ഭൂമിക്ക് സ്ത്രീധനമായി കിട്ടിയ അതിൻ്റെ ജൈവലാവണ്യവും അതിലെ മനുഷ്യബന്ധങ്ങളും സൂക്ഷ്മമായി ഈ ഗാനത്തിൽ അടയാളപ്പെടുത്തുന്നു. സാർവലൗകികവും സാന്ദ്രവുമായ അനുഭവവും അനുഭൂതിയുമാണ് കവിക്ക് ഭൂമി. മനുജാഭിലാഷങ്ങൾ ആദ്യമായി ഇതളിട്ട ഈ ഭൂമിയിൽ സംഗമദീപങ്ങൾ കൊളുത്താൻ പുരുഷാന്തരങ്ങളോട് കവി ആവശ്യപ്പെടുകയാണ്. വയലാറിൻ്റെ തൂലിക വാക്കുകളായി മയൂരനർത്തനമാടുന്ന ഈ ഗാനം ജി ദേവരാജൻ്റെ സംഗീതത്തിൽ യേശുദാസാണ് ആലപിച്ചിരിക്കുന്നത്. ചിത്രം നദി.

ഭൗമോപാസനയുടെ ഭംഗികൾ ആവാഹിച്ച് രചിക്കപ്പെട്ട ഭാവഗീതമാണ് വയലാറിന്റെ ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും ഭൂമി. അത്രയും ഗാഠമായി ഭൂമിയെ സ്നേഹിച്ച കവി ഈ മനോഹര തീരത്ത് എത്ര പുനർജന്മങ്ങൾ ആഗ്രഹിച്ചിരിക്കണം. ഈ ഗാനത്തിലെ പദശില്പചാരുതകൾ, പദങ്ങളിൽ ആന്തരികമായി ഉയരെടുക്കുന്ന സംഗീതഭാവത്തുടിപ്പുകൾ നമ്മെ അനുഭൂതികളുടെ മനോജ്ഞ തീരത്തേക്ക് നയിക്കുന്നു. മാനസ സരസും സ്വർണമരാളങ്ങളും സ്വപ്നവും ചന്ദ്രികയുമുള്ളത് ഈ ഭൂമിയിലാണ്. പ്രണയിച്ചു കൊതി തീർന്നവർ ഈ വസുന്ധരയിലുണ്ടോയെന്ന് കവി സംശയിക്കുന്നു. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന സിനിമയിൽ യേശുദാസ് ആലപിച്ച ഈ ഗാനം ജി ദേവരാജൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. വയലാറിന്റെ അനശ്വര തൂലികയുടെ അനർഘ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് ജി മനോജ് കുമാർ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഇവർക്കും പങ്കാളികളാകാം.
3: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
4: പിഎം ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇനി 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹിയിലെ.
2: ആകാശവാണി പ്രസൻസ് മോർണിംഗ് ന്യൂസ്. Good morning, I am Shagun Chopra. The headlines. Monsoon session of Parliament begins today. Government seeks cooperation of all political parties for smooth functioning of Parliament. President Draupadi Murmu to hold delegation level talks with the Moldovan counterpart Maya Sandhu in Chisinau today. Madhya Pradesh Cabinet approves Uniform Civil Code Bill. Tribal communities to be kept outside its purview. Flash floods and landslides claim 11 lives in Rajouri and Poonch districts of Jammu and Kashmir. 8 people still missing. US strikes Iran for 9th night as Strait of Hormuz tensions deepen. And Spain beat defending champions Argentina 1-0 in extra time to win FIFA World Cup 2020.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ശ്രീകാന്ത് ഐ കെയർ ആർട്ട് കഫേ സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഗൾഫിലെ കുട്ടികളുടെ അവധിക്കാലം വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. നാട്ടിലെത്തുമ്പോ അമ്മയുടെ തിമിര ശസ്ത്രക്രിയ, അച്ഛന്റെ കണ്ണട മാറ്റല്, കുട്ടികളുടെ വർഷം തോറുമുള്ള കാഴ്ച പരിശോധന, വർഷങ്ങളായി എല്ലാം ശ്രീകാന്ത് കണ്ണാശുപത്രിയിൽ തന്നെ. ഇപ്പോൾ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
3: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്. ഫോൺ 9640000, 9645000.
0: കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: ജൂലൈ 18 രാജേഷ് ഖന്നയുടെ ഒരു ഓർമ്മ ദിനം കൂടി കടന്നുപോയി.

ചില കൂട്ടായ്മകൾ അങ്ങനെയാണ്. കലാജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അവർ യാദൃശ്ചികമായി ഒത്തുചേരുന്നു. പിന്നീട് അങ്ങോട്ട് അതിജീവനത്തിന്റെ നാളുകളിൽ അവർ പരസ്പരം താങ്ങായും പൂരകങ്ങളായും വിജയകഥയുടെ ഭാഗമായി തീരുന്നു, തുടരുന്നു.

ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ വിജയഗാഥ രചിച്ച ഇത്തരം അന്യോന്യങ്ങൾ എത്ര വേണമെങ്കിലുമുണ്ട്. യശശരീരനായ ഹിന്ദി ചലച്ചിത്ര നടൻ രാജേഷ് ഖന്നയുടെ കലാജീവിതം നക്ഷത്രത്തിളക്കം ആർജിക്കുന്നതിന് പിന്നിൽ സർഗാത്മകമായ ഇത്തരത്തിലൊരു കൂട്ടായ്മയുടെ പശ്ചാത്തലം കൂടിയുണ്ട്.

1966 ആഖ്രി ഖത്ത് എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര പ്രവേശനമെങ്കിലും 67 ഇങ്ങനെയൊരു നടൻ സിനിമാ രംഗത്തെത്തിയ വിവരം രാസ് എന്ന ചിത്രത്തിലൂടെ ജനങ്ങൾ അറിയുന്നത്. എന്നാൽ ജനഹൃദയങ്ങളെ കീഴടക്കാനുള്ള രാജേഷ് ഖന്നയുടെ യഥാർത്ഥ വരവ് 1969. തുറന്ന ജീപ്പിൽ മൗത്തോർഗൻ പശ്ചാത്തല സംഗീതത്തിനനുസൃതമായി ഒരു പാട്ടും പാടിയാണ് വരവ്. സമാന്തരമായി ഓടിക്കൊണ്ടിരിക്കുന്ന തീവണ്ടിയിലിരുന്ന് പുസ്തകം വായിക്കുന്ന ഷർമിള ടാഗോറിനെ നോക്കി കണ്ണിറുക്കിയും തല വശങ്ങളിലേക്ക് വെട്ടിച്ചുമുള്ള ആ വരവ് ചിത്രത്തിൽ ഷർമിള ടാഗോർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ മാത്രമല്ല ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സിനിമാ പ്രേക്ഷകരെ മൊത്തം കീഴ്പ്പെടുത്തിക്കളഞ്ഞു. ചിത്രം ആരാധന

ആരാധന എന്ന ചിത്രത്തിന്റെ സംഗീത സംവിധായകനായി എസ് ഡി ബർമന്റെ പേരാണ് ക്രെഡിറ്റ് ടൈറ്റിലുകളിൽ രേഖപ്പെടുത്തി കാണുന്നത്. പക്ഷേ ചിത്രത്തിലെ ചില പാട്ടുകളിലെങ്കിലും വേറൊരു പ്രതിഭയുടെ ശൈലീവിശേഷം യഥാർത്ഥ സംഗീതാസ്വാദകർ വേർതിരിച്ചു കേട്ടു. അസുഖബാധിതനായ എസ് ഡി ബർമൻ മകൻ ഏൽപ്പിച്ചു കൊടുത്ത ചില ഗാനങ്ങൾ

0: ഇന്ത്യൻ സിനിമയുടെ വരുംകാല ഋതുഭേദങ്ങളെ നിർണയിക്കാൻ പോകുന്നവയായിരുന്നു. ആർ ഡി ബർമൻ, കിഷോർ കുമാർ, രാജേഷ് ഖന്ന എന്ന പുതിയ കൂട്ടുകെട്ട്, വേണമെങ്കിൽ ഗാനരചയിതാവ് ആനന്ദ് ബക്ഷിയെയും ഈ കൂട്ടുകെട്ടിൽ ഉൾപ്പെടുത്താം. കിഷോർ കുമാർ എന്ന ഗായകൻ ഒളിമങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആർ ഡി ബർമൻ കിഷോറിനെ കൂടെ കൂട്ടുന്നത്. പിന്നീടങ്ങോട്ട് കിഷോർ കുമാർ രാജേഷ് ഖന്ന എന്ന താരത്തിൻ്റെ ഗായക ശബ്ദമായി മാറുകയായിരുന്നു. രാജേഷ് ഖന്ന തന്നെ ഒരിക്കൽ വിശേഷിപ്പിച്ചതുപോലെ രണ്ടാത്മാക്കൾ ഒരൊറ്റ ശരീരത്തിൽ കയറി പാടുന്നതുപോലുള്ള അനുഭവം. കിഷോർ കുമാറിനെ അനുസ്മരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നത് രാജേഷ് ഖന്ന.
1: ജാൻ ജിസ്മ ഹോ ഗേ യാ ദോ ജിസ്മ ഏക ജാൻ ഹോ ഗേ.

0: Rajkhanna had said Do Jism Ek Jaan. He had also gone on to said that his two closest friends were R.D. Barman and Kishore Kumar.
1: ഉത്തരേന്ത്യയിലെ പ്രമുഖ ചലച്ചിത്ര ചരിത്രകാരൻ ബാലാജി വിട്ടലിന്റെ നിരീക്ഷണങ്ങൾ.
0: Well, Rajesh Khanna was a quintessential romantic hero. He drove his lady fans absolutely mad with his charm and persona, and he was a combination of romance and melody combined. He had that magnetic personality about him. His on-screen
1: ഹാർപ്പർ കോളിൻസ് എന്ന പ്രശസ്ത പ്രസാധകർ 2011 പ്രസിദ്ധീകരിച്ച ആർ.ഡി. ബർമൻ ദ മാൻ ദ മ്യൂസിക് എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ബാലാജി വിട്ടൽ.
0: He was as fragile and as fatal as any of us out here. He was not a distant cine star in the horizon. He was just as fragile like any one of us, and that made the fans, especially the lady fans, wanting to reach out to him and offer him alternatives.
1: Pranayathinteyum sangeethathinteyum sammohana sangalanamayirunnu Rajesh Khanna. Chakravalathile vidura taragamayirunnilla. Namme pole tagarchakal abhimukhikarikkunna sadharana manushyanayirunnu screenil adeham. അതുകൊണ്ടാകാം രാജേഷ് ഖന്നയുടെ ആരാധകവൃന്ദം ഇത്രയും വിപുലമായത്. എന്തു വില കൊടുത്തും പ്രേമത്തിൽ വിജയം വരിക്കുന്ന വീരപുരുഷരായിരുന്നില്ല അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ. കാമുകിമാരെ നഷ്ടപ്പെടുന്ന ഹതാശ കാമുകരാണ് പല കഥാപാത്രങ്ങളും. കട്ടിപ്പതങ്കിലെയും മേരെ ജീവൻ സാഥിയിലെയും അമർ പ്രേമിലെയും നായക കഥാപാത്രങ്ങൾ ഈ ജനസിൽപ്പെടുന്നവരാണ്. ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ സൂപ്പർ താരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജേഷ് ഖന്നയുടെ പ്രതാപകാലത്തിന് 5-6 കൊല്ലത്തിന്റെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും രാജേഷ് ഖന്ന ചിത്രങ്ങളിൽ നിന്നുള്ള ഗാനങ്ങൾക്ക് തലമുറകളെ അതിജീവിക്കാനുള്ള സൗന്ദര്യ തികവും ആയുർബലവും ഉണ്ടായിരുന്നു.
2: ശരിക്കും പറഞ്ഞാൽ അമിതാഭ് ബച്ചനാണ് എൻ്റെ ഒരു കുട്ടിക്കാലത്തെ ഒരു ഹീറോ എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് നമ്മൾ വായിച്ചും കണ്ടും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ രാജേഷ് ഖന്ന പിടിച്ചെടുത്ത ഒരു താരസാമ്രാജ്യം, അത് നമ്മൾ വ്യാപകമായിട്ട് സിനിമ കാണുമ്പോഴേക്കും അത് ശിഥിലമായി കഴിഞ്ഞ ഒരു സാമ്രാജ്യമാണത്. എന്നാലും ആ താരചക്രവർത്തിയുടെ ഒരു പ്രതാപകഥകൾ അത് നമ്മൾ പിന്നെ വായിച്ചും കണ്ടും സിനിമയിൽ പിന്നെ ഇപ്പം ഈ ആ ഒരു കാലഘട്ടത്തിലെ സിനിമകൾ പിന്നെ നമ്മൾ കാണുമ്പോഴൊക്കെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.
1: കമൽറാം സജീവിന്റെ നിരീക്ഷണങ്ങളും ഇഷ്ടഗാനങ്ങളും.
2: ഈ രാജേഷ് ഖന്നയെ മുൻനിർത്തി ഇന്ത്യയിൽ ഉടലെടുത്ത ഒരു താരാരാധനയുടെ കഥകൾ, അതും ഒട്ടേറെ എന്താ പറയുക പൊലിപ്പിച്ച് നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ട്. എന്നാൽ രാജേഷ് ഖന്നയുടെ ആ ഒരു പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലെ ഗാനങ്ങൾ തന്നെയാണ്. അതും രാജേഷ് ഖന്നയ്ക്ക് വേണ്ടി കിഷോർ കുമാർ പാടിയ ഗാനങ്ങൾ, ആർ.ഡി. ബർമൻ ഈണമിട്ട ഗാനങ്ങൾ, ഈ ത്രയത്തിൻ്റെ കൂടെ ആനന്ദ് ബക്ഷി എന്ന പാട്ടെഴുത്തുകാരൻ കൂടി ചേരുമ്പോൾ ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഒരു ഒരു ഒരു കൂട്ടുകെട്ടായിട്ട് അത് മാറുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം രാജേഷ് ഖന്ന ദൃശ്യത്തിൽ വരുന്ന എനിക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾ എന്ന് പറയുന്നത് പലതും വളരെ പോപ്പുലറായ ഗാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു ഒരു ഒരു ജനപ്രിയത കൂടുതലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
3: പ്യാർ മേരാ ദീവാനാ.

0: പക്ഷേ മനസ്സിലേക്ക് ഈ രാജേഷ് ഖന്ന അദ്ദേഹത്തിന്റെ ഒരു ഒരു പൊതു മാനർസങ്ങളോടെ കൊണ്ടുവരുന്ന ഗാനം ഈ പാട്ടാണ്.
1: കമൽറാം സജീവ്,
0: അത് രാജേഷ് ഖന്ന, കിഷോർ കുമാർ, ആർ ഡി ബർമൻ, ആനന്ദ് ബക്ഷി ടീമിനെ സെറ്റ് ചെയ്യുന്ന ഒരു പടം കൂടിയാണ് കട്ടിപ്പതങ്ങ്.
1: ബാലാജി വിട്ടൻ,
2: ദെൻ ഓഫ് കോഴ്സ് ദ ഹൈലാൻഡ് ഗ്രാസി ഹൈലാൻഡ് സോങ്, വിച്ച് ഈസ് യേശാം മസ്താനി. ഇറ്റ് സ്റ്റാർട്ട് വിത്ത് മനോഹരി സിംഗ്സ് വിസ്ലിംഗ്. Then you have, in fact, it was based on the Bengali composition of R.D. Barmanji's Akash Keno Dake, which was remodeled as Yesham Mastani. So, you know, that was arguably the first big hit of the Troika, because this came just after your Aradhana.
1: Kati Padangile ee ganam മനോഹരി സിംഗിന്റെ വിസിലിംഗോടെയാണ് ആരംഭിക്കുന്നത്. ആർ ഡി ബർമന്റെ തന്നെ ഒരു ബംഗാളി ഗാനം പുതുക്കി ചിട്ടപ്പെടുത്തിയതാണ് ഈ ഗാനം. രാജേഷ്, രാഹുൽ, കിഷോർ ത്രയത്തിന്റെ വരാനിരിക്കുന്ന നാളുകളുടെ വരവറിയിച്ച ഗാനം.

ഇനി ഏതാനും സ്ഥിതിവിവര കണക്കുകളാണ്. കിഷോർ കുമാർ, ആർ ഡി ബർമൻ, രാജേഷ് ഖന്ന കൂട്ടുകെട്ടിന്റെ പ്രാധാന്യവും പ്രസക്തിയും ഊട്ടിയുറപ്പിക്കുന്ന ഏതാനും കണക്കുകൾ.

0: രാജേഷ് ഖന്ന അഭിനയിച്ച 180 സിനിമകളിൽ 106 ചിത്രങ്ങളിലും നായക കഥാപാത്രത്തിനാണ് അദ്ദേഹം വേഷം പകർന്നത്. ഇതിൽ 90 ചിത്രങ്ങളിലും കിഷോർ കുമാറായിരുന്നു രാജേഷ് ഖന്നയുടെ ഗായക ശബ്ദം. 40 രാജേഷ് ഖന്ന ചിത്രങ്ങൾക്കാണ് RD ബർമൻ സംഗീതം പകർന്നത്. കണക്കുകൾക്കൊക്കെ അപ്പുറത്താണ് ഈ കൂട്ടുകെട്ടിന്റെ ചരിത്രപരവും സൗന്ദര്യപരവുമായ മൂല്യം. ഈ മൂന്നു പേരും ഒരേ സമയം കരിയറിന്റെ അത്യുന്നത നിലകളിലേക്ക് കുതിച്ചുയരുകയായിരുന്നു. ഈ കൂട്ടുകെട്ടിന്റെ അടുത്ത ചിത്രവും ഒരു ശക്തി ഫിലിംസ് ചിത്രമായിരുന്നു, അമർ പ്രേം.
1: ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന രാജേഷ് ഖന്നയുടെ ആരാധനാമൂർത്തി ഗുരുദത്താണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ട് പിന്നെ ഒരുപാട് നമുക്ക് വായിച്ചും മനസ്സിലാക്കാൻ പറ്റും.
0: കമൽറാം സജീവ്.
1: ഗുരുദത്ത് മുഖ്യ കഥാപാത്രമായിട്ട് വരുന്ന സിനിമകളിൽ അദ്ദേഹം അവതരിപ്പിച്ച വിഷാദകാമുകന്റെ പ്രണയഭംഗം അനുഭവിക്കുന്ന തരളിത മനസ്സിന്റെ ആവിഷ്കാരങ്ങൾ രാജേഷ് ഖന്നയെ മറ്റു രീതിയിൽ പിന്നീട് ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ 70s തുടക്കത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു അമർ പ്രേം ഉണ്ടാവുന്നത്. അമർ പ്രേമിലെ ദുഃഖഭരിതമായ ഗാനം, അതും ഈ ചിത്രവും നേരത്തെ പറഞ്ഞ നാൽവർ സംഘത്തിന്റെ കൂട്ടായ്മയാണ്.
0: ചലച്ചിത്ര നിരൂപകൻ ബാലാജി വിട്ടൽ.
2: ദ സോങ് സ്റ്റാർട്സ് വിത്ത് എ വെരി പെക്യൂലിയർ സ്ട്രമ്മിംഗ് ഓഫ് ദ ഗിറ്റാർ. Actually, that particular piece was picked up by R.D. Barman when Bhanu Gupta, who was guitarist, at pack-up time, he was just strumming the guitar and it was an accidentally played a chord, which sounded a bit off-tune. So people said, this is sounding off-tune. But R.D. Barman said, this is what I want. I need this. So the song starts with that. And then you have, so the song, this Chingari Koi Bhadke, it denotes a sense of loss. Okay, if you look at... the way the tune is laid out, the flute interludes, the way the song progresses, okay, it denotes a sense of longing and loss. So that's why it makes the song one of the best romantic tragic songs ever.
0: അമർ പ്രേമിലെ ഈ ഗാനം പ്രണയനഷ്ടത്തിന്റെയും വിരഹത്തിന്റെയും ഗാനമാണ്. ഭാനുഗുപ്തോ എന്ന ഗിറ്റാറിസ്റ്റ് റെക്കോർഡിംഗ് കഴിഞ്ഞുള്ള വിശ്രമവേളയിൽ അലസമായി വായിച്ച സംഗീതാത്മകമല്ലാത്ത ഒരു ഗിറ്റാർ ബിറ്റ് ഗാനത്തിന്റെ സിഗ്നേച്ചർ ട്യൂണാക്കി സ്വീകരിക്കുകയായിരുന്നു RD ബർമൻ.

69 മുതൽ 71 വരെയുള്ള കാലയളവിൽ തുടർച്ചയായി 15 സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ചുകൊണ്ട് നായകനെന്ന നിലയിൽ രാജേഷ് ഖന്ന തീർത്ത റെക്കോർഡ് ഇതുവരെ ആരും തകർത്തിട്ടില്ല. ഇന്ത്യൻ സിനിമ കണ്ട ആദ്യ സൂപ്പർ താരോദയം സംഭവിക്കുന്നതിന്റെ പശ്ചാത്തലം ഇതാണ്. കിഷോർ, രാജേഷ്, രാഹുൽ ദേവ് ത്രയം സംഗീതത്തിലൂടെയും അഭിനയത്തിലൂടെയും ചരിത്ര വിജയങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരുന്നു. കട്ടിപ്പതങ്കിനും അമർ പ്രേമിനും ശേഷം പിന്നെയും എത്രയോ സിനിമകൾ. ഷെഹ്സാദ,

അപ്നാ ദേശ്, മേരാ ജീവൻ സാഥി, ആപ്കി കസം, അജ്നബി, നമുക്ക് ഹറാം, മഹാചോർ, കർമ്മ, ഫിർ വഹി രാത്, ആഞ്ചൽ, കുദ്രത്ത്, അശാന്തി, അഗർ തും ന ഹോതേ, ഹം ദോനോ, അലഗ് അലഗ്, ഇങ്ങനെ പോകുന്നു. ഒരേ തരംഗ ദൈർഘ്യമുള്ള ഈ മൂന്ന് പ്രതിഭാശാലികൾ ഒന്നിച്ചുകൂടി വിജയിപ്പിച്ച സംഗീത മുഹൂർത്തങ്ങൾ.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആർട്ട് കഫേ സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: Volkswagen Virtus 4th വാർഷികം ആഘോഷിക്കുകയാണ്.
3: Volkswagen Virtusനോടൊപ്പം 1.3 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
4: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
5: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
4: അതെന്താ മാഷേ?
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജന്മാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: അരേ മോഹൻ ഭായ്, കാഫി ബിസി ലഗ് രഹേ ഹോ.
7: മൈ സോച് രഹാ ഹൂ കി ബിസിനസ് ശുരു കരൂ. ഏക് ഏജന്റ് നേ കഹാ കി മുദ്ര ലോൺ ജൽദി സാങ്ഷൻ കർവാ ദേഗാ, ബസ് പ്രോസസിംഗ് ഫീസ് ഓർ ലീഗൽ ഫീസ് ദേനി ഹോഗി. പേയ്മെന്റ് ലിങ്ക് ഭീ ഭേജാ ഹൈ.
6: അരേ മോഹൻ ഭായ്, പ്രധാനമന്ത്രി മുദ്ര യോജന മേ കോയി ഏജന്റ് നഹീ ഹോതാ. ധോക്കേബാസ് നക്ലി വെബ്സൈറ്റ്, സാങ്ഷൻ ലെറ്റർസ് ഓർ ദസ്തഖത് സേ ലോഗോ കോ ഫസാതേ ഹൈ.
7: സച്ച്?
6: സീധാ ബാങ്ക് യാ വിത്ത് സൻസ്ഥാ മേ ജാഓ യാ സർക്കാരി വെബ്സൈറ്റ് സേ ലോൺ അപ്ലൈ കരോ. സതർക്ക് രഹേ ഓർ ഓൺലൈൻ ഠഗോ സേ ബചേ.
7: സമജ് ഗയാ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആർട്ട് കഫേയിൽ ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ, മൃദുല വാര്യർ എന്നിവർ ആലപിച്ചത്.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കിഷിനാവിൽ മാൾഡോവൻ പ്രസിഡന്റ് മായ സന്ധുവുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. മാൾഡോവ പാർലമെന്റ് പ്രസിഡന്റ് ഈഗോർ ഗ്രോസുവിനെ കാണുന്ന രാഷ്ട്രപതി ഇരു രാജ്യങ്ങളുടെയും പാർലമെന്ററി സൌഹൃദ സംഘത്തിലെ അംഗങ്ങളുമായും കൂടിക്കാഴ്ച നടത്തും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പശ്ചിമബംഗാൾ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അമൂൽ തൈര് ഉൽപ്പാദന കേന്ദ്രത്തിന് അദ്ദേഹം തറക്കല്ലിട്ടു. അനധികൃതമായി ഖനനം ചെയ്ത 1 കോടി രൂപ വിലമതിക്കുന്ന 1700 മെട്രിക് ടണ്ണിലധികം കൽക്കരി CISF പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തെ തുടർന്നാണ് നടപടി ശക്തമാക്കിയതെന്ന് CISF അറിയിച്ചു. പരീക്ഷാക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന്. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. VHSC പ്രവേശനത്തിന് ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ചു

ർക്ക് മറ്റന്നാൾ വൈകിട്ട് 4 വരെ പ്രവേശനം നേടാം. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ വിവരശേഖരണം പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അസമിൽ ദിവസങ്ങളായി തുടരുന്ന മഴയിൽ പ്രളയ സാഹചര്യം തുടരുന്നു. 8 ജില്ലകളെയാണ് പ്രളയം ബാധിച്ചിരിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിന്. കലാശ പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ചാണ് സ്പെയിനിന്റെ കിരീട നേട്ടം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 10 മണിക്ക്.

Cura സ്റ്റീൽ ഡോർസ്, 20 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. Cura സ്റ്റീൽ ഡോർസ്, 20 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. Cura's.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ഗാനോപഹാരത്തിൽ ആദ്യം വിജയ് ജേക്കബ് ഒരുക്കിയ ഗാനം, ചിത്രം പ്രളയശേഷം ഒരു ജലകന്യക. ഈ ഗാനം ആലപിച്ചത് സംഗീത ശ്രീകാന്ത്, വിജയ് ജേക്കബ്.

0: കാര്യം ശരിയായി.
1: ഏത് കാര്യം?
0: മോളുടെ ഫീസേ.
1: കാണട്ടെ,
0: നേടെ ഉടനടി 20,000 ലോൺ.
1: ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ, ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്.
0: കാര്യം ശരിയായി,
1: ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
2: RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
4: ഗാനോപഹാരം
5: 103.6 Real FM. ശ്രീകുമാർ വാക്യയിൽ പാടിയ ഗാനം ചിത്രം ഓടും കുതിര ചാടും കുതിര. ഈ ഗാനത്തിൻ്റെ രചന സുഹേൽ കോയ, സംഗീതം ജസ്റ്റിൻ വർഗീസ്.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
5: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
6: നാരായണീന്റെ 3 ആൺമക്കൾ ഈ ചിത്രത്തിലെ ഗാനം സുജിത് സുരേശൻ പാടിയത്. ഈ ഗാനത്തിന്റെ രചന റഫീഖ് അഹമ്മദ്, സംഗീതം രാഹുൽ രാജ്.
3: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
7: ബെനീസിയ ബാത്വേഴ്സ്.
8: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
7: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
9: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ഗാനോപഹാരം ബി എം എച്ച് ആരോഗ്യ ജാലകം സ്പോൺസേർഡ് പരിപാടിക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
2: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
3: ലിവർ ഹെൽത്തിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക്കലി ശ്രദ്ധിക്കേണ്ടത്?
4: ബേസിക്കലി വാട്ട് വി ഷുഡ് ഫോളോ ഇസ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഡെയിലി വി ഷുഡ് ബി ഫിറ്റ്. ഷുഗർ നമ്മുടെ മെയിൻ, ഇപ്പോഴുള്ള മെയിൻ റിസ്ക് ഫാക്ടേഴ്സ് നമ്മളെ നാട്ടിൽ കൂടി വരുന്നത് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. നല്ല ഫുഡ് ഹാബിറ്റ്സ്, ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്, റെഗുലർ എക്സസൈസ്, അവോയ്ഡ് ആൽക്കഹോൾ, അത് ലൈക് വാട്ട് എവർ ദാറ്റ് ക്യാൻ ഡാമേജ് യുവർ ലിവർ അതിനെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്.
3: ഇപ്പോ നമ്മൾ ഈ ആൽക്കഹോളിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആൽക്കഹോൾ കൺസംപ്ഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. നമുക്ക് ഇത്ര അളവ് വരെ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുമോ?
4: അങ്ങനെ

0: ഈവൻ എ സിംഗിൾ ഡ്രോപ്പ് ഇസ്
1: ഓ
0: ഹാംഫുൾ ആക്ച്വലി.
1: ഓക്കേ.
0: അങ്ങനെ ഒരു ഇന്നൊരു സേഫ് ലിമിറ്റ് ഓഫ് ആൽക്കഹോൾ ഡ്രിങ്കിങ് നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യാറില്ല, പറയാറുമില്ല. ആൻഡ് വി ഓൾവേസ് കീപ് ദറ്റ് ലൈക്ക് നെവർ യൂസ് ആൽക്കഹോൾ, എസ്പെഷ്യലി ബിക്കോസ് ഓൾമോസ്റ്റ് ആൽക്കഹോൾ ഇസ് 100% ആൾക്കാരിലും ഫാറ്റി ലിവർ ഉണ്ടാവും. പിന്നെ ഫാറ്റ് ലിവർ ഉണ്ടാവും, മീൻസ് ഒരു പെർസെൻറ്റേജ് വിൽ ഗോ ഫോർ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവും, ഒരു പെർസെൻറ്റേജ് വിൽ ഗോ ഫോർ സിറോസിസ് ആൾസോ. നമ്മൾ നമ്മളത് ഒരിക്കലും ഈവൻ ലിവറിനെ മാത്രമല്ല, ഇറ്റ് ക്യാൻ ആൽക്കഹോൾ ക്യാൻ എഫക്ട് ദർ ബ്രെയിൻ, ഹാർട്ട്, പാൻക്രിയാസ് എല്ലാം എഫക്ട് ചെയ്യാം. സോ വി ഓൾവേസ് റിക്വസ്റ്റ് ആൻഡ് അഡ്വൈസ് അവർ പേഷ്യന്റ് നോട്ട് ടു ഡ്രിങ്ക് ആൽക്കഹോൾ.
1: ഇപ്പോൾ ഒരുപാട് റീൽസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ ലിവർ ഡീടോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടോ ശരിക്കും?
0: ആക്ച്വലി ഐ എം നോട്ട് അവയർ, എനിക്ക് അങ്ങനെ ഒരു ലിവർ ഡീടോക്സ് എന്ന മെഡിസിൻ ആക്ച്വലി ഇല്ല.
1: ഓക്കെ.
0: വാട്ട് ക്യാൻ ഡീടോക്സ് ഇസ് ആക്ച്വലി ലൈക്ക് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ലിവറിനെ ടോക്സിസിറ്റി ഉള്ള സാധനങ്ങൾ കഴിക്കാണ്ടിരിക്കുക. ലൈക്ക് നമുക്ക് ലിവർ ഷുഡ് ബി ഇൻ എ ബെറ്റർ എൻവയോൺമെന്റ്, ഹെൽത്തി എൻവയോൺമെന്റ്. ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഡീടോക്സ്. ലിവർ ഇസ് ഡീടോക്സിഫൈങ് നമ്മുടെ ബോഡിയിലുള്ള മെയിൻ എല്ലാ നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ മീൻസ് ഫുഡ് മെഡിസിൻസ് എല്ലാം ഡീടോക്സിഫൈ ചെയ്യുന്നത് ലിവർ ആണല്ലോ. സോ ദർ ലിവറിനെ ഡീടോക്സ് ചെയ്യാൻ വേണ്ടിട്ട് എക്സ്ട്രാ ഒരു മരുന്നിന്റെ ആവശ്യമില്ല. വി വാണ്ട് ടു ഫോളോ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ആൽക്കഹോൾ ഒന്നും ഇല്ലാതെ. ദാറ്റ് ഇസ് എനഫ്. നല്ല ഫുഡും പ്രോപ്പർ ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റും, വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ ഉള്ള നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റും, മോശമാക്കുന്ന കാര്യങ്ങൾ ചെയ്യാണ്ടിരുന്നുകഴിഞ്ഞാൽ ലിവർ ഒറ്റയ്ക്ക് ചെയ്തോളും.
1: ഇപ്പൊ ഈ ലിവർ ഡൊണേഷനിൽ തന്നെ ലിവർ കൊടുക്കുന്ന ആൾക്ക് ഒരുപാട് ആശങ്കകളുണ്ടാവും കിട്ടുന്ന ആളെ പോലെ തന്നെ. അപ്പൊ കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പേടി ഒന്ന് മാറ്റാൻ ഡോക്ടർക്ക് എന്താ പറഞ്ഞു കൊടുക്കാൻ
0: പറ്റുക? വെരി നോർമൽ ലൈഫ്. നോ ഇറ്റ്സ് ലൈക്ക് അത് ഒരു ലൈക്ക് ഒരു മൈനർ സർജറി അല്ലേ, ഇറ്റ്സ് മേജർ സർജറി, ബട്ട് സ്റ്റിൽ ആ ഒരു വൺ മന്ത്തിന്റെ ഒരു ഡിഫിക്കൽട്ടി കഴിഞ്ഞാൽ ദേ കൻ ലീഡ് എ വെരി നോർമൽ ലൈഫ്. യൂഷ്വലി നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഹെവി വെയിറ്റ് ഒക്കെ എടുക്കുന്ന ചില റെസ്ട്രിക്ഷൻസ് വെക്കും, ഒരു 6 മന്ത്സിലേക്ക് ഹെർണിയൊക്കെ വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട്. പിന്നെ ആഫ്റ്റർ ഒരു 1 ഇയർ കഴിഞ്ഞാൽ പ്ലീസ് ടു ഗെറ്റ് ലൈക്ക് അവർ നോർമൽ ലൈക്ക് ഫാമിലി ഡെലിവറി പ്രഗ്നൻസി ഒന്നും കുഴപ്പമൊന്നുമില്ല. ദേ കൻ അവർ 1 ഇയർ കഴിഞ്ഞാൽ ദേ കൻ ബിക്കം ലൈക്ക് ഇപ്പോൾ ഫീമെയിൽ ചൈൽഡ് ബിയറിംഗ് ഏജിലുള്ള ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ദേ കൻ ബിക്കം പ്രഗ്നൻസി ടോളറേറ്റ് ചെയ്യുന്ന പിന്നെ വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല.
2: BMH ആരോഗ്യ ജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്. BMH ആരോഗ്യ ജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM-ൽ. ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാൻ വാട്സ്ആപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമ കെയർ.
4: ഇപ്പോൾ കോഴിക്കോട് BMH-ൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചുലർ എന്ന ചിത്രത്തിന് വേണ്ടി അരവിന്ദ് വേണുഗോപാൽ, മീനാക്ഷി എം എൽ എന്നിവർ ആലപിച്ച ഗാനം. മഹേഷ് ഗോപാൽ, ഡോൺ തോമസ് എന്നിവരുടെ വരികൾക്ക് പി എസ് ജയഹരി സംഗീതം നൽകിയിരിക്കുന്നു.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ബിജിപാൽ സംഗീതം നൽകി. ശുഭ രാജേഷ്, ഗണേഷ് സുന്ദരം എന്നിവർ ആലപിച്ച ഗാനം ചിത്രം ജങ്കാർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
2: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്
4: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി.
3: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം വേൻ, പാവങ്ങാട്, കോഴിക്കോട്.
5: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
7: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
8: ആകാശവാണി കോഴിക്കോട്. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. പുതുമോടിയിൽ റെയിൽവേ സ്റ്റേഷനുകൾ, മലപ്പുറം പെരിന്തൽമണ്ണയിൽ മെഗാ തൂഫാൻ ക്യാമ്പയിൻ, കോഴിക്കോട്ട് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിന് തുടക്കം. രാജ്യാന്തര വേദിയിൽ പ്രൊജക്ട് അവതരിപ്പിക്കാൻ കോഴിക്കോട്ടെ വിദ്യാർത്ഥികൾ. ജൈവ വൈവിധ്യ കോൺഗ്രസ് 2026. അമൃതഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 6 റെയിൽവേ സ്റ്റേഷനുകൾ കൂടി നവീകരണം പൂർത്തിയാക്കി. പാലക്കാട് ഡിവിഷന് കീഴിൽ തിരൂർ, നിലമ്പൂർ, പരപ്പനങ്ങാടി, തലശ്ശേരി സ്റ്റേഷനുകളും തിരുവനന്തപുരം ഡിവിഷന് കീഴിൽ ചാലക്കുടി, അങ്കമാലി റെയിൽവേ സ്റ്റേഷനുകളുമാണ് നവീകരിച്ചത്. സ്റ്റേഷനുകളിൽ പ്ലാറ്റ്ഫോം നവീകരണത്തിന് പുറമെ എസ്കലേറ്ററുകളും ലിഫ്റ്റുകളും സ്ഥാപിക്കുകയും AC കാത്തിരിപ്പ് കേന്ദ്രം, ഡിജിറ്റൽ ലോക്കർ സംവിധാനം, പാർക്കിംഗ് സൌകര്യം തുടങ്ങിയവ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. നിലമ്പൂർ സ്റ്റേഷനിൽ 16,44,00,000 രൂപയുടെ വികസനമാണ് പൂർത്തിയാക്കിയത്. 14,21,00,000 രൂപ ചെലവഴിച്ചാണ് പരപ്പനങ്ങാടി സ്റ്റേഷനിലെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച രാജ്യത്തെ 75 സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിൽ നാടിന് സമർപ്പിച്ചു. പ്രാദേശിക ഉദ്ഘാടന പരിപാടികളിൽ വിവിധ സ്റ്റേഷനുകളിൽ ജനപ്രതിനിധികൾ പങ്കെടുത്തു. ചാലക്കുടി സ്റ്റേഷനിലെ ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി.
9: അപ്പോൾ ഇന്ന് ഹൈഡ്രജനിൽ ഓടുന്ന ട്രെയിൻ ഒരുപക്ഷെ അന്തരീക്ഷത്തിലേക്ക് ചീറ്റുന്നത് വാട്ടർ വേപ്പറാണ്. പ്രപഞ്ചത്തെയാണ് സംരക്ഷിക്കാൻ ഒരു യാത്രാ മാർഗത്തിൽ വരുത്തിയിരിക്കുന്ന അത്യുന്നതമായ നവോത്ഥാനമാണ്. ഇതാണ് ഇന്ന് ലോകം കാണുന്ന ഏറ്റവും എക്സലന്റ് ഗവർണൻസ്. ജനങ്ങൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം മുൻപെങ്ങും നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത തരത്തിൽ ജനങ്ങൾക്ക് പുതിയതായി സംവിധാനങ്ങളിലൂടെ സമ്മാനിക്കാൻ സാധിച്ചാൽ അതിനെയാണ് നമ്മൾ പറയുന്നത്.

0: എക്സലന്റ്. ഇതും ആ എക്സലൻസിന്റെ ഭാഗമാണ്. 75 സ്റ്റേഷനുകളാണെന്ന് ഈ പദ്ധതി, അമൃത് ഭാരത് പദ്ധതിയിൽ പെട്ട് അങ്കമാലി സ്റ്റേഷനും ചാലക്കുടി സ്റ്റേഷനും അംഗീകരിക്കപ്പെടുന്നത് 2023, 2024 ഞാൻ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഓരോ ലോക്സഭാ മണ്ഡലത്തിലും 2 സ്റ്റേഷൻ അമൃത് ഭാരത് സ്റ്റേഷനിലൂടെ പുതിയ സ്റ്റേഷനായി മാറണമെന്ന് പറയുന്ന മോദിജിയുടെ പദ്ധതിയായിരുന്നു. ഈ അമൃത് ഭാരത്തിൽ തൃശൂർ ലോക്സഭാ കോൺസ്റ്റിറ്റുവൻസിയിൽ ഇന്നും ലിസ്റ്റിൽ തുരുമ്പെടുത്തിരിക്കുന്നത് പൂങ്കുന്നം, ഒല്ലൂർ, പുതുക്കാട്, ഇരിഞ്ഞാലക്കുട. അതിൽ റെയിൽവേ മന്ത്രിയുമായിട്ട് തത്വത്തിൽ ഒരു മെമ്മോറാൻഡം ഓഫ് എഗ്രിമെന്റായി താമസിയാതെ എന്റെ വിശ്വാസം ശ്രീ സിംഗ്, അദ്ദേഹം ഈ മാസം 31st റിട്ടയർ ചെയ്യും. അതിന് മുമ്പ് ഇരിഞ്ഞാലക്കുടയും പുതുക്കാടും അമൃത് ഭാരത് സ്റ്റേഷന്റെ പരിധിയിൽ പെടുത്തിക്കൊണ്ട് റീഡെവലപ്മെന്റിനുള്ള പ്രഖ്യാപനം വരും.
1: 26,55,00,000 രൂപ ചെലവിട്ടാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ചിരിക്കുന്നത്. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ പ്രവൃത്തി പൂർത്തിയാക്കി അടുത്തിടെ തുറന്നു നൽകിയിരുന്നു. തിരൂർ സ്റ്റേഷനിലെ ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് MP അബ്ദുസ്സമദ് സമദാനി MP.
2: ഇവിടെ നമ്മൾ അമൃത ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരമുള്ള വികസന പ്രവർത്തനങ്ങളുടെ സമർപ്പണമാണ് ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കാൻ പോകുന്നത്. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലും മലപ്പുറം ജില്ലയിൽ തന്നെ ഇന്ന് മറ്റൊരു സ്റ്റേഷൻ കൂടി സമർപ്പിക്കപ്പെടുകയാണ്. അത് പരപ്പനങ്ങാടിയാണ്. ഈ സ്റ്റേഷനുകളുടെ എല്ലാം അമൃത ഭാരത് പദ്ധതി പ്രകാരമുള്ള വികസന പ്രവർത്തനങ്ങളിലൂടെ യാത്രക്കാർക്ക്, നാട്ടുകാർക്ക് കൂടുതൽ സൗകര്യങ്ങളാണ് ലഭ്യമാകുന്നത്. അങ്ങനെ പുതിയ സൗകര്യങ്ങളോടുകൂടി സ്റ്റേഷൻ നാട്ടുകാർക്ക് ഉപയോഗയോഗ്യമാകുന്നതിൽ, കൂടുതൽ സൗകര്യപ്രദമാകുന്നതിലുള്ള സംതൃപ്തി ഇവിടുത്തെ എളിയ പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കുറ്റിപ്പുറത്ത് സ്റ്റേഷൻ പണി പൂർത്തിയായപ്പോൾ അതിന്റെ ഉദ്ഘാടനത്തോടൊപ്പം മറ്റ് പല സ്ഥലത്തും ഉദ്ഘാടനം നടന്നിരുന്നു ദേശവ്യാപകമായി. പക്ഷെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി, റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ് തന്റെ ഫേസ്ബുക്കിലെ പേജിൽ ആ ഉദ്ഘാടനം നടക്കുന്ന കൂട്ടത്തിൽ നൽകിയ ചിത്രം കുറ്റിപ്പുറത്തിന്റെ ചിത്രമായി. ഞാന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയോട് നിങ്ങൾ കുറ്റിപ്പുറത്തിന്റെ ചിത്രമിട്ടത് വളരെ നന്നായി എന്ന് അദ്ദേഹത്തെ പ്രത്യേകം സന്തോഷപൂർവ്വം അറിയിക്കുകയുണ്ടായി. ഇനിയും നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. തീർച്ചയായും ഈ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾക്ക് പ്രയാസങ്ങളുണ്ട്, പരിമിതികളുണ്ട്. പക്ഷെ അമൃത ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം പണി പൂർത്തിയാക്കപ്പെടുമ്പോൾ ഒട്ടേറെ സൗകര്യങ്ങൾ പുതിയതായി ഉണ്ടായിത്തീരുന്നുണ്ട്.
1: ലഹരിക്കെതിരെ ഗവൺമെന്റ് നടത്തിവരുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി മലപ്പുറം പെരിന്തൽമണ്ണയിൽ മെഗാ തൂഫാൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. 44 ദിവസത്തിനിടെ ദൌത്യത്തിന്റെ ഭാഗമായി 7,000 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. 6,500 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 70 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. ലഹരിക്കെതിരെ 2,300 സന്നദ്ധ പ്രവർത്തകർ ഒരു വർഷം പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കും. ലഹരിയില്ലാത്ത വീടുകളും കലാലയങ്ങളും സ്കൂളുകളും സൗഹൃദ കൂട്ടങ്ങളുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. തൂഫാൻ മെഗാ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് മന്ത്രി രമേശ് ചെന്നിത്തല.
3: കുറച്ച് കഴിഞ്ഞാൽ അവരൊക്കെ മറന്നു പോകും. അതുപോലെ നമ്മുടെ ബിസിനസ് നിർത്തിവെക്കണം. ഇപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും അറിയാം ആ മാഫിയൊക്കെ തെറ്റിപ്പറ്റി പോയിരിക്കുന്നു. ഈ ഗവൺമെന്റ് കേരള പോലീസിൽ ഒരു സ്ഥിരമായ സംവിധാനം ഈ ലഹരി പദാർത്ഥങ്ങൾ പിടിക്കാൻ വേണ്ടി രൂപീകരിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ പോലീസിന് 20 ജില്ലകളാണ്, 20 പോലീസ് ജില്ലകളാണ്. 20 ജില്ലകളിൽ DYSP മാർ, താഴെ CI മാർ, SI മാർ, നല്ല ഒരു പോലീസ് ഘടന ഇതിന് വേണ്ടി ഉണ്ടാകും. നാർക്കോട്ടിക് ഈസ് എ ഡർട്ടി ബിസിനസ്. ആ പറഞ്ഞയാളാണ് ഞാൻ വിജയ് കണ്ടല്ലോ. കഴിഞ്ഞ ദിവസം തമിഴ്നാട് പോയി അദ്ദേഹത്തെ കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ഗൗരവത്തോടെ എന്നോട് പറഞ്ഞു, ഓപ്പറേഷൻ തുഫാന്റെ അലയടികൾ തമിഴ്നാട്ടിൽ വലിയ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എന്നോട് പറയുന്നു. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനെ കണ്ടപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ കേരളത്തിൽ എന്താ ചെയ്യുന്നത്, ഇതിന്റെ ഏറ്റവും വലിയ പ്രതലങ്ങൾ നടക്കുന്നത് കർണാടകത്തിലാണ്. പല ആളുകളും നമ്മുടെ ശ്രമത്തെ പരാജയപ്പെടുത്താൻ ശ്രമിക്കും. അവർ വലിയ ആളുകളാണ്, വലിയ ശക്തിമാന്മാരാണ്, വലിയ പണമുള്ളവരാണ്. അവരുടെ മുമ്പിൽ കേരള ഗവൺമെന്റ് മുട്ടും മടക്കില്ല. ശക്തമായി തന്നെ കേരള പോലീസ് നമ്മുടെ നാട്ടിലെ പിഞ്ചോമനകളെ തകർക്കുന്ന ഈ മരണത്തിന്റെ വ്യാപാരികളെ നിലക്കി നിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ നാട് നശിക്കാൻ പാടില്ല, നമ്മുടെ സംസ്ഥാനം നശിക്കാൻ പാടില്ല. നമ്മുടെ സംസ്ഥാനത്തെ പിഞ്ചോമനകളെ ഓർത്ത് നമുക്ക് വിലപിക്കേണ്ട അവസരം ഉണ്ടാകാൻ പാടില്ല. മക്കളെ ഓർത്ത് വിലപിക്കുന്ന, ദീർഘമുട്ടുന്ന, മക്കളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും കണ്ട് വേദനിക്കുന്ന, സങ്കടപ്പെടുന്ന അമ്മമാരുടെ ഉമ്മമാരുടെയും ഭാഗത്തു നിന്നാണ് ഈ പദ്ധതിക്ക് ഏറ്റവും വലിയ
1: IHRD കീഴിൽ കോഴിക്കോട്ട് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് സംരംഭത്തിന് തുടക്കമായി. വ്യവസായ മേഖലയും വിദ്യാഭ്യാസവും തമ്മിലെ അകലം കുറയ്ക്കുകയാണ്

0: സംരംഭത്തിന്റെ ലക്ഷ്യം ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലവസരങ്ങളെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കാനും അതനുസരിച്ച് കോഴ്സുകൾ രൂപപ്പെടുത്തി ക്യാമ്പസുകളെ സജ്ജമാക്കാനും ആവിഷ്കരിച്ച ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ആശയത്തിന്റെ ഭാഗമായാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് സംരംഭത്തിന് തുടക്കം കുറിച്ചത്. പദ്ധതി ഉദ്ഘാടനം ചെയ്ത് മന്ത്രി റോജി എം ജോൺ.
1: കാലഘട്ടത്തിന് ഉണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസരിച്ച്, ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ ഒരു പ്രത്യേകത, ഇന്ന് ലഭ്യമായ തൊഴില് നാളെ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇന്നിപ്പോ നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ പോയാൽ അവിടെ ഒരു ജോലി ഉണ്ടാവും, നാളെ അത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇപ്പോ AI വന്നപ്പോ പലരും പറയുന്നുണ്ട് AI തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ വന്ന സമയത്തും അങ്ങനെ ഒരു ചിന്ത പലർക്കും അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? ഓഫ് കോഴ്സ് കമ്പ്യൂട്ടർ വരുമ്പോൾ കുറെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു, പക്ഷേ ഇറ്റ് ക്രിയേറ്റഡ് അനദർ സെറ്റ് ഓഫ് ജോബ്സ്. വേറെ കുറെ അധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഇപ്പൊ AI വരുന്നു. AI വരുമ്പോ ഇന്നുള്ള പല തൊഴിലവസരങ്ങളും നഷ്ടപ്പെടും, ഒരു സംശയവും വേണ്ട. ഇന്നുള്ള തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് മാറിക്കാൻ കഴിയില്ല. പക്ഷേ അത് കുറെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ആ തൊഴിലവസരങ്ങൾ ഇന്ന് മാറുന്ന ഇൻഡസ്ട്രിയില് എന്തൊക്കെ തൊഴിലുകളാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് കോഴ്സുകൾ രൂപപ്പെടുത്താൻ സാധിക്കുമ്പോഴാണ് ഇന്നത്തെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പസുകളെ നമുക്ക് കുറെ കൂടി ഫലപ്രദമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത്തരം മാറ്റങ്ങൾ കണ്ടുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ടാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബഡ്ജറ്റിൽ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്ന് പറഞ്ഞത്. ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസ്മെന്റ് സെല്ലൊന്നും അല്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ ലോകത്തുണ്ടാവുന്ന ഈ മാറ്റങ്ങൾക്ക് എന്തൊക്കെ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നും മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമ്മുടെ ക്യാമ്പസുകളെ അതിനെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്.
0: കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെയും ബ്രിക്സ് കൂട്ടായ്മയുടെയും ഭാരതീയ വിദ്യാപീഠ് സർവകലാശാലയുടെയും ആഭിമുഖ്യത്തിൽ തിരുപ്പതിയിൽ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ജിയോസ്പേഷ്യൽ സയൻസിൽ പ്രോജക്ട് അവതരിപ്പിക്കാൻ അവസരം നേടി കോഴിക്കോട്ടെ വിദ്യാർത്ഥികൾ. ഫറോക്ക് നല്ലൂരിലെ ഗവൺമെന്റ് ഗണപത് യു പി സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥി എ അലൻകൃത്, 7-ാം ക്ലാസ് വിദ്യാർത്ഥി കെ ആത്മജ് എന്നിവരാണ് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയ പ്രോജക്ട് പരിപാടിയിൽ അവതരിപ്പിക്കുന്നത്. ഫറോക്ക് നഗരസഭയിൽ വിവിധ വാർഡുകളിലെ പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ടാണ് പഠനം. ബുധനാഴ്ച തിരുപ്പതിയിൽ വിദ്യാർത്ഥികൾ പ്രോജക്ട് അവതരിപ്പിക്കും. പ്രോജക്ടിനെ കുറിച്ച് പഠനത്തിന് നേതൃത്വം നൽകിയ സ്കൂളിലെ അധ്യാപകൻ എം അനൂപ് കുമാർ.
2: 2024 ഒക്ടോബർ മാസത്തിൽ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സ്പോൺസർഷിപ്പിൽ ഭാരതീയ വിദ്യാപീഠ യൂണിവേഴ്സിറ്റിയിൽ 24 ദിവസത്തെ സ്പെഷ്യൽ സയൻസിൽ Level 1 കോഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ലഭിച്ച അറിവ് വിദ്യാലയ പ്രവർത്തനങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സന്ദർഭത്തിലാണ് തിരുപ്പതി IIT വെച്ച് നടക്കുന്ന ബ്രിക്സ് 2026 ജിയോ സ്പേഷ്യൽ പ്രോഗ്രാമിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പ്രോജക്ട് അവതരിപ്പിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചത്. ഈ പ്രോജക്ടിന്റെ പ്രവർത്തനത്തിന് വേണ്ടി കുട്ടികളുടെ ഒരു ടീം ഉണ്ടാക്കി. എപി കളക്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് GPS സർവീസ് അധിഷ്ഠിത വിവരശേഖരണം നടത്തുവാൻ കുട്ടികൾ നഗരസഭയുടെ പരിധിയിലുള്ള വ്യത്യസ്ത വീടുകൾ സന്ദർശിച്ചു. ഈ വിവരങ്ങൾ QGA സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അനലൈസ് ചെയ്ത് നിഗമനങ്ങൾ തയ്യാറാക്കുകയും അവ മാപ്പുകളിൽ കൂട്ടിച്ചേർത്ത് വിവിധ തരത്തിലുള്ള വിശകലനങ്ങൾ നടത്തി. പ്രോജക്ട് നിഗമനങ്ങൾ ഒരു വീഡിയോ ആക്കി തയ്യാറാക്കിയിട്ടുണ്ട്.
0: നേട്ടത്തിന്റെ സന്തോഷം പങ്കുവച്ച് 6-ാം ക്ലാസ് വിദ്യാർത്ഥി എ അലൻകൃത്.
3: ജിയോ സ്പെഷ്യൽ സയൻസ് പ്രോജക്ട് സ്കൂളിൽ തുടങ്ങിയപ്പോ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇങ്ങനെ ഒരു പ്രോജക്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്നൊരു ത്രില്ലിലായിരുന്നു ഞങ്ങൾ. ഇതിനാവശ്യമായ എപി കളക്ട് 5 മൊബൈൽ ആപ്പും QGIS സോഫ്റ്റ്വെയറും പഠിക്കാനും ഉപയോഗിക്കാനും അനൂപ് സാർ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. ഡാറ്റ കളക്ഷൻ വീടുകളിൽ ചെന്നപ്പോൾ വീട്ടുകാരുടെ സഹകരണത്തോടെ അവരുടെ കൃഷി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും അവരുടെ അനുഭവങ്ങളും പ്രയാസങ്ങളും ഞങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തു. നിരവധി വീടുകളിൽ ചെന്നപ്പോൾ കൃഷിയിൽ നമ്മുടെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കുവാനും പ്രൊജക്ട് തയ്യാറാക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പ്രൊജക്ട് അവതരിപ്പിക്കുവാൻ തിരുപ്പതി IIT ഞങ്ങളെ ക്ഷണിക്കുകയുമാണ് ഉണ്ടായത്.
0: 7-ാം ക്ലാസ് വിദ്യാർത്ഥി കെ ആത്മജ്.
4: IIT തിരുപ്പതിയിൽ വെച്ച് നടക്കുന്ന ശാസ്ത്ര പ്രൊജക്റ്റിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് നഗരസഭാ പരിധിയിലാണ് ഞങ്ങൾ പ്രൊജക്ട് തയ്യാറാക്കിയത്. ഓരോ വീടുകളിലും കയറി അവിടുത്തെ കൃഷി വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. ആളുകൾ വളരെയധികം പിന്തുണ ഞങ്ങൾക്ക് നൽകി. ഞങ്ങൾ 10 പേർ ഗ്രൂപ്പായി ചേർന്ന് 120 വീടുകളിൽ കയറി പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ജിയോ സ്പേഷ്യൽ ഗ്രാഫിംഗ് ഉപയോഗിച്ച് ഞങ്ങൾ വിശകലനങ്ങൾ നടത്തി. നിരവധി ആളുകളെ നേരിക്കാണാനും പുതിയ സാങ്കേതിക വിദ്യയെക്കുറിച്ച് പഠിക്കാനും സാധിച്ചു. കൃഷിയുമായി ബന്ധപ്പെട്ട ഈ പ്രൊജക്റ്റിൽ പങ്കെടുക്കാൻ ഞങ്ങളെ തയ്യാറാക്കിയത് പ്രിയ അധ്യാപകൻ ശ്രീ അനൂപ് സാറാണ്. പ്രൊജക്റ്റിന്റെ ഓരോ ഘട്ടങ്ങളിലും അനൂപ് മാഷിന്റെ നിർദ്ദേശങ്ങളും പിന്തുണയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 മാസമായി ഞങ്ങൾ 3 പേരും ഈ പ്രോഗ്രാമിന് വേണ്ടി വർക്ക് ചെയ്യുന്നു.
0: വിദ്യാർത്ഥികൾക്കിടയിൽ ജൈവ വൈവിധ്യ സംരക്ഷണം സംബന്ധിച്ച അവബോധം വളർത്തുന്നതിന്

0: സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് വർഷം തോറും നടത്തിവരുന്ന ജൈവ വൈവിധ്യ കോൺഗ്രസിൽ പങ്കെടുക്കാൻ കോഴിക്കോട് ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് അവസരം. ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും വിവിധ മത്സരങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തും. 19-ാമത് ജൈവ വൈവിധ്യ കോൺഗ്രസിന്റെ ഭാഗമായി ജില്ലാ സംസ്ഥാനതലങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രൊജക്ട് അവതരണം, പെയിന്റിംഗ് മത്സരം, പെൻസിൽ ഡ്രോയിങ് മത്സരം, തദ്ദേശ ജൈവ വൈവിധ്യ സംരക്ഷണ അവതരണ മത്സരം എന്നിവ നടത്തും. ശാസ്ത്ര വിഷയങ്ങളിലെ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് പ്രോജക്ട് അവതരണ മത്സരം സംഘടിപ്പിക്കും. ജില്ലാതല പരിപാടിയിലേക്ക് ഇന്നുകൂടി അപേക്ഷിക്കാം. പരിപാടിയെക്കുറിച്ച് ജൈവ വൈവിധ്യ ബോർഡ് കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ കെ പി മഞ്ജു:
1: ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പ്രകൃതി സംരക്ഷകർ. അവരിൽ ജൈവ വൈവിധ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള അവബോധവും ശാസ്ത്രീയ ചിന്തയും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യബോധത്തോടെയാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് എല്ലാ വർഷവും പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് വിദ്യാർത്ഥി ജൈവ വൈവിധ്യ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾക്കായി പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങളിൽ വിവിധ മത്സരങ്ങൾ നടത്തുകയും പരിസ്ഥിതി അവബോധം അവരിൽ സൃഷ്ടിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയുമാണ് ബോർഡ് ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. 10 വയസ്സ് മുതൽ 21 വയസ്സുവരെയുള്ള വിദ്യാർത്ഥികൾ ജൂനിയർ, സീനിയർ, കോളേജ് എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ടത്. ഈ വർഷത്തെ ജൈവ വൈവിധ്യ കോൺഗ്രസിന്റെ പ്രമേയം ലേൺ ഫ്രം ലാൻഡ് ആൻഡ് ലോക്കൽ കമ്മ്യൂണിറ്റി എന്നതാണ്. നമ്മുടെ മണ്ണും ജലാശയങ്ങളും വനങ്ങളും കൃഷിയിടങ്ങളും മാത്രമല്ല അവയുമായി ചേർന്ന് ജീവിക്കുന്ന പ്രാദേശിക സമൂഹത്തിന്റെ അറിവുകളും അനുഭവങ്ങളും വിദ്യാർത്ഥികൾക്ക് പഠന വിഷയമാകണം എന്ന സന്ദേശമാണ് ഈ പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് കേവലം ഒരു മത്സരം മാത്രമല്ല, പ്രകൃതിയെ നേരിട്ട് കണ്ടറിയുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനും നിരീക്ഷിക്കാനും കണ്ടെത്തലുകൾ അവതരിപ്പിക്കാനുമുള്ള ഒരു പഠന വേദി കൂടിയാണ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സ്വന്തം പ്രദേശത്തെ ജൈവ വൈവിധ്യത്തെ ആസ്പദമാക്കി പ്രൊജക്ടുകൾ തയ്യാറാക്കാനും പ്രാദേശിക ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുവാനും അവസരമുണ്ട്. കൂടാതെ ചിത്രരചന, പെൻസിൽ ഡ്രോയിങ് എന്നീ മത്സരങ്ങളിലൂടെയും വിദ്യാർത്ഥികൾക്ക് അവരുടെ സർഗാത്മകത പ്രകടിപ്പിക്കാനും പ്രകൃതിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഓർമ്മിച്ചെടുത്ത് അവയെ ചിത്രങ്ങളായി പകർത്തിയെടുക്കുവാനും അവർക്ക് ശ്രമിക്കാം. ഇതിലെ ഗവേഷണ അവതരണ പരിപാടിയിലൂടെ വിദഗ്ധരുമായി സംവദിക്കുവാനും അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും അവർക്ക് സാധിക്കും. പ്രകൃതിയെക്കുറിച്ച് പഠിക്കുന്നത് പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല പ്രകൃതിയിലൂടെയും സമൂഹത്തിലൂടെയുമാണെന്ന സന്ദേശമാണ് വിദ്യാർത്ഥി ജൈവ വൈവിധ്യ കോൺഗ്രസ് നൽകുന്നത്. അതുകൊണ്ട് ഈ വർഷത്തെ വിദ്യാർത്ഥി ജൈവ വൈവിധ്യ കോൺഗ്രസിൽ എല്ലാ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും ആവേശത്തോടെ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
0: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് വി കെ സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് വൈ പി ഹബീബ് റഹ്മാൻ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഇതേ സമയം.

ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം രവീന്ദ്ര നീ എവിടെ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ ആലപിച്ചത്. ബി കെ ഹരിനാരായണന്റെ വരികൾ, പ്രകാശ് ഉള്ളേരിയുടെ സംഗീതം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
3: ഇനി കേൾക്കാം ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് രഞ്ജിൻ രാജ് സംഗീതം നൽകി നിത്യാമാമൻ ആലപിച്ച ഗാനം ചിത്രം പൊങ്കാല.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

FM പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഭരണഘടനയുടെ അന്തസ്സും പാർലമെന്ററി പാരമ്പര്യങ്ങളും ഉയർത്തിപ്പിടിച്ച് സഹകരണ മനോഭാവത്തോടെ പാർലമെന്റ് അംഗങ്ങൾ നടപടികളിൽ പങ്കെടുക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പ്രത്യാശ പ്രകടിപ്പിച്ചു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മെക്വാൾ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33 നിന്ന് 37 ഉയർത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിച്ച ഓർഡിനൻസിന് പകരമായാണ് ബില്ല്. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിന്റെ അവാർഡ് സമർപ്പണം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം നേമത്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവാർഡ് സമ്മാനിക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമരിക്ക് കോടതി ഇന്ന് ശിക്ഷ വിധിച്ചേക്കും. അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി കെ. കെന്നത്ത് ജോർജ് ആണ് വിധി പറയുക. ഓണം അവധിയോടനുബന്ധിച്ച് കേരളത്തിലേക്ക് കേരളം കർണാടക RTC സർവീസുകളുടെ ടിക്കറ്റ് റിസർവേഷൻ ഇന്നു മുതൽ ആരംഭിക്കും. ഓഗസ്റ്റ് 19 റിസർവേഷനാണ് തുടങ്ങുന്നത്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റ് ഇന്നു മുതൽ വിപണിയിലെത്തും. സെപ്റ്റംബർ 26 നറുക്കെടുപ്പ്. കർക്കിടക മാസപൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട നാളെ രാത്രി 10 അടയ്ക്കും. ഇന്ന് വൈകിട്ട് സഹസ്രകലശ പൂജയുണ്ട്. വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാളിന് കോട്ടയം ഭരണങ്ങാനത്ത് കൊടിയേറി. ബിഷപ്പ് ഇ. മെറിറ്റസ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ കൊടിയേറ്റി. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 11 മണിക്ക്.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ടിൽ എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് ആലപിച്ചത്, ചിത്രം ചമയം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം അപ്പു എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, സുന്ദരരാജന്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്, Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
2: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
3: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
2: അതെന്താ മാഷേ?
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: Volkswagen Virtus, 4 വാർഷികം ആഘോഷിക്കുകയാണ്.
5: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
6: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
7: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
8: ഇനി അല്പസമയത്തിനകം 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
9: ഇതിനോടൊപ്പം ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക്

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അജയ് ആവള. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. അടുത്ത മാസം 13 വരെ നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിങ്ങുകൾ ഉണ്ടാകും. ഭരണഘടനയുടെ അന്തസ്സും പാർലമെന്ററി പാരമ്പര്യങ്ങളും ഉയർത്തിപ്പിടിച്ച് സഹകരണ മനോഭാവത്തോടെ പാർലമെന്റ് അംഗങ്ങൾ നടപടികളിൽ പങ്കെടുക്കുമെന്ന് ലോക്സഭ സ്പീക്കർ ഓം ബിർള സാമൂഹിക മാധ്യമക്കുറിപ്പിൽ പ്രത്യാശ പ്രകടിപ്പിച്ചു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മെഘ്വാൾ ലോക്സഭയിൽ അവതരിപ്പിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33 നിന്ന് 37 ഉയർത്തുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് പുറപ്പെടുവിച്ച ഓർഡിനൻസിന് പകരമായാണ് ബിൽ കൊണ്ടുവരുന്നത്. ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ എന്നിവയും മൺസൂൺ സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. സമ്മേളനത്തിൻ്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാനും സുപ്രധാന വിഷയങ്ങളിൽ ക്രിയാത്മക ചർച്ചകൾ നടത്താനും പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജു എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭ്യർത്ഥിച്ചു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ലോക്സഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം ചേർന്നിരുന്നു.

പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രദേശത്ത് പ്രാബല്യത്തിലുണ്ടെന്നും അതിനാൽ ജന്തർ മന്തർ ഒഴികെ മറ്റിടങ്ങളിൽ അഞ്ചോ അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സാമൂഹ്യ മാധ്യമത്തിൽ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ജൻപത്ത്, രാജീവ് ചൌക്ക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, സേവാതീർത്ഥ് എന്നീ മെട്രോ സ്റ്റേഷനുകൾ അടുത്ത നിർദ്ദേശം ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. മാൾഡോവ, വടക്കൻ മാസ്ഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മൾഡോവ പ്രസിഡന്റ് മയ്യ സന്തുവുമായി രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റ് പ്രസിഡന്റ് ഇഗോൾ ഗ്രോസിനെയും ദ്രൗപദി മുർമു കാണും. സന്ദർശനത്തിൻ്റെ രണ്ടാം പാദത്തിൽ നാളെയും മറ്റന്നാളും രാഷ്ട്രപതി മാസ്ഡോണിയയിൽ എത്തും. വടക്കൻ മാസ്ഡോണിയയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനമാണിത്. പ്രസിഡന്റ് സിൽജ നോവ്സ്ക ദവസ്കയുമായി ദ്രൗപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസ്ഡോണിയൻ പ്രധാനമന്ത്രിയെയും അസംബ്ലി പ്രസിഡന്റിനെയും കാണുന്ന രാഷ്ട്രപതി ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസ്ഡോണിയ ബിസിനസ് ഫോറത്തിലും ദ്രൗപദി മുർമു പങ്കെടുക്കും. സന്ദർശനത്തിൻ്റെ അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ ദ്രൗപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിൽ 70 ഹൈഡ്രജൻ പവർ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ വിന്യസിക്കുന്നതിന് 12 പൈലറ്റ് പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. ഇത് രാജ്യത്തെ ഹൈവേകളിലും നഗര ഗതാഗത ഇടനാഴികളിലും സീറോ എമിഷൻ മൊബിലിറ്റിക്ക് വഴിയൊരുക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിൻ്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പരീക്ഷാക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. +1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രകാരം വിദ്യാർത്ഥി പ്രവേശം ഇന്ന് ആരംഭിക്കും. മറ്റന്നാൾ വൈകിട്ട് 4 വരെയാണ് സമയപരിധി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ സംഭവത്തിലെ ഒന്നാം പ്രതി അധ്യാപകൻ ഡോക്ടർ MK റാമിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കർണാടകയിലെ കുടകിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ മൊഴിയെടുത്ത ശേഷം റാമിനെ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കും. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ചാണ് സ്പെയിനിൻ്റെ കിരീട നേട്ടം. 2010 ദക്ഷിണാഫ്രിക്കയിൽ കിരീടമുയർത്തി 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യന്മാരാകുന്നത്. നിശ്ചിത സമയത്തും ഇഞ്ചുറി ടൈമിലും ഇരു ടീമുകൾക്കും ഗോൾ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീളുകയായിരുന്നു. 106 മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ ഗോളാണ് സ്പെയിനിനെ ലോക കിരീടത്തിലേക്ക് എത്തിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ടിന്. 3 ഏകദിനത്തിൽ ലണ്ടനിലെ ലോർഡ്സിൽ ഇന്ത്യയെ 27 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കിയത്. ബാഡ്മിൻ്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരിയായ വനിതാ ഷട്ട്ലർ PV സിന്ധുവിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും അഭിനന്ദിച്ചു. ഇന്ത്യൻ ബാഡ്മിൻ്റന്റെ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഈ വിജയമെന്ന് രാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സിന്ധുവിൻ്റെ നേട്ടം യുവ അത്ലറ്റുകൾക്ക് കായികരംഗത്ത് മികവ് പുലർത്താൻ പ്രചോദനമാകുമെന്നും ദ്രൗപദി മുർമു പറഞ്ഞു. സിന്ധുവിൻ്റെ നേട്ടം രാജ്യത്തിൻ്റെ അഭിമാനത്തെ ഉയർത്തിയതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. വിജയം രാജ്യത്തെ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. 58 അന്താരാഷ്ട്ര കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ 4 സ്വർണ്ണമെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ആഗോള മത്സരത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച പ്രകടനമാണിതെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ടീമിൻ്റെ മികവും സമർപ്പണവും ശാസ്ത്ര അഭിനിവേശവും രാജ്യത്തിന് മുഴുവൻ അഭിമാനമായി മാറിയെന്ന് മോദി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

0: വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര ചാന്ദ്രദിനം. 1969 അപ്പോളോ 11 ദൗത്യത്തിലൂടെ മനുഷ്യനാദ്യമായി ചന്ദ്രനിലിറങ്ങിയതിൻ്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും ജൂലൈ 20 അന്താരാഷ്ട്ര ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. 2021 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ജൂലൈ 20 അന്താരാഷ്ട്ര ചാന്ദ്രദിനമായി ഔദ്യോഗികമായി അംഗീകരിച്ചത്. ചാന്ദ്ര പര്യവേഷണ രംഗത്ത് എല്ലാ രാജ്യങ്ങളും കൈവരിച്ച പുരോഗതി അംഗീകരിക്കുക എന്നതും ദിനാചരണത്തിൻ്റെ ലക്ഷ്യമാണ്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമരയ്ക്ക് കോടതി ഇന്ന് ശിക്ഷ വിധിച്ചേക്കും. അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി കെ കെന്നത്ത് ജോർജാണ് വിധി പറയുക. കർക്കിടക മാസപൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട നാളെ രാത്രി 10 അടയ്ക്കും. ഇന്ന് വൈകിട്ട് സഹസ്രകലശ പൂജയുണ്ട്. ഓണാവധിയിൽ കേരളത്തിലേക്ക് കേരള കർണാടക RTC സർവീസുകളുടെ ടിക്കറ്റ് റിസർവേഷൻ ഇന്ന് ആരംഭിക്കും. 19 റിസർവേഷനാണ് തുടങ്ങുന്നത്. നിലവിലെ സർവീസുകളിലെ ടിക്കറ്റുകൾക്ക് ശേഷം സ്പെഷ്യൽ ബസ്സുകളിലെ ബുക്കിംഗ് തുടങ്ങും. യാത്രാ തിരക്ക് കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷത്തെപ്പോലെ ഇരു RTCകളും കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തും. പ്രസിദ്ധമായ ആറന്മുഴ വഴിപാട് വള്ളസദ്യയിലും ഉത്രട്ടാതി ജലമേളയിലും പങ്കെടുക്കുന്ന തുഴച്ചിൽകാർക്ക് യുണൈറ്റഡ് ഇന്ത്യ കമ്പനിയുടെ ഇൻഷുറൻസ് ഏർപ്പെടുത്തി. 52 പള്ളിയോടങ്ങളിലെ 5200 തുഴച്ചിലുകാർക്കും പള്ളിയോട പ്രതിനിധികൾക്കും ഇൻഷുറൻസ് പോളിസി പള്ളിയോട സേവാസംഘത്തിനു വേണ്ടി മന്ത്രി കെ മുരളീധരൻ യുണൈറ്റഡ് ഇന്ത്യ മാർക്കറ്റിംഗ് റീജിയണൽ മാനേജർ പ്രതീഷ് തോമസിൽ നിന്ന് ഏറ്റുവാങ്ങി. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1921 ഫിദെ സ്ഥാപിതമായതിൻ്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും ജൂലൈ 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. ആഘോഷിക്കുക, സൃഷ്ടിക്കുക, മാറ്റമുണ്ടാക്കുക എന്നതാണ് ഈ വർഷത്തെ ചെസ് ദിന പ്രമേയം. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിൻ്റെ അവാർഡ് ഡോക്ടർ ജോർജ് ഓണക്കൂറിന് വൈകിട്ട് തിരുവനന്തപുരത്ത് സമ്മാനിക്കും. മുഖ്യമന്ത്രി VD സതീശനാണ് അവാർഡ് സമ്മാനിക്കുക. കാസർഗോഡ് റാണിപുരം ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി DTPC നിർമ്മിച്ച ടൂറിസം കോംപ്ലക്സ് അടുത്ത മാസം വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കും. ശുചീകരണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി കോംപ്ലക്സ് സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് DTPC ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി 103.6 RTL FM. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മുഖചിത്രം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ആലപിച്ചത്. ഗാനശില്പികൾ ONV കുറുപ്പ്, മോഹൻ സിത്താര.

0: റീഗൽ ജ്വല്ലേഴ്സ്,
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: വിപണിയിൽ ഇന്ന് സ്വർണം ഗ്രാമിന് 13,150 രൂപ, പവന് 1,05,200 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്,
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: പ്രിയ ഗീതം. ഹായ്, ഹലോ, നമസ്കാരം. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശമഴ പെയ്തൊഴിഞ്ഞു. സ്പെയിൻ വിജയകിരീടമണിഞ്ഞ് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഈ നിമിഷത്തിൽ പുറത്തത താളത്തിൽ മറ്റൊരു മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മഴത്തോറ്റത്തിനൊപ്പം മനസ്സിൽ കുളിർമഴയാവുന്ന നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ? പ്രിയഗീതം പരിപാടിയിലേക്ക് സ്വാഗതം.

0459236617 0459236617 9444748000 എന്നീ നമ്പറുകളിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെടൂ. പ്രിയ ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രിയ ഗീതത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം. പവിത്രം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയത്, ഒ എൻ വി കുറുപ്പിൻ്റെ രചന, ശരത്തിൻ്റെ സംഗീതം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान. जन जन का रखे ध्यान, टीबी मुक्त भारत अभियान.
3: निक्षय मित्र तो हम सबका साथ निभाते. टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते. जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जीत और टीबी की हार.
4: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है. आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं.
2: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान.
3: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं. स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी.
5: Volkswagen Virtus, Nala Varshigam Akhrishikigayan.
6: Volkswagen Virtus Rodopam, 1.3 lakhs rupa vare vilamadikkunna pratheka anukoolyangalum.
5: Phoenix Volkswagen Showroom sandarshikku.
7: Priya Geetham. തലശ്ശേരിയിലെ സംഗീത ആഗ്നേയ ശിവ, സുരേഷ് എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണിനി. ഈ ഗാനം ഇരിങ്ങൽ SSUP സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് വട്ടം കൂടുന്നൊരു ഗ്രൂപ്പുണ്ട്, ഒരു വട്ടം കൂടി. ആ ഗ്രൂപ്പിലെല്ലാവർക്കും വേണ്ടി ക്ഷണക്കത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. കൈത്തപ്രത്തിൻ്റെ വരികൾക്ക് ശരത്തിൻ്റെ സംഗീതം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കാര്യം ശരിയായി.
3: ഏത് കാര്യം?
2: മോളുടെ ഫീസേ
3: കാണട്ടെ.
2: നേട് ഉടനടി 20,000 ലോൺ.
3: ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ. ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്.
2: കാര്യം ശരിയായി.
3: ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
4: RBI പറയുന്നു,
5: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
6: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
7: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
8: ജരൂർ സുനിയെ പിട്ടാരാ. ഇസ് കാര്യക്രം കെ പ്രായോജക് ഹെ AISSMS പൂനെ, എ പ്രീമിയം ഹെറിറ്റേജ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്.
9: പ്രിയഗീതം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം പകർന്ന് ചിത്രപാടിയ ഗാനം ചിത്രം ഇന്ദ്രപ്രസ്ഥം.

0: अरे मोहन भाई, काफी बिजी लग रहे हो।
1: मैं सोच रहा हूँ कि बिजनेस शुरू करूँ। एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी। पेमेंट लिंक भी भेजा है।
0: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
1: सच?
0: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
1: समझ गया।
2: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
2: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രിയ ഗീതം. പ്രിയഗീതത്തിൽ ഇനി കേൾക്കാം താനൂരിലെ ജസീല കേൾക്കാൻ കാത്തിരിക്കുന്ന ഗാനം. ഒന്നാമൻ എന്ന ചിത്രത്തിൽ നിന്ന് എം ജി ശ്രീകുമാറും അലക്സ് പോൾ, സുജാത എന്നിവരും പാടിയത്. ഈ ഗാനത്തിൻ്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കടേഷ്.

0: ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്. മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: പ്രിയ ഗീതം.
3: ആകാശവാണി 103.6 റിയൽ എഫ്.
0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
4: പോയിന്റ് 6.

FM പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മെഗ്വാൾ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഫലപ്രദമാക്കണമെന്നും ഇന്ത്യ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്മേളനത്തിന് മുൻപ് പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ന്യൂഡൽഹിയിലെ രാജീവ് ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, മെട്രോ സ്റ്റേഷനുകളിലെ ഇന്റർചേഞ്ച് സൌകര്യങ്ങളും ഗേറ്റുകളും തുറന്നിട്ടുണ്ടെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. സുരക്ഷാ കാരണങ്ങളാൽ ജൻപത്, രാജീവ് ചൌക്ക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, സേവാതീർത്ഥ് മെട്രോ സ്റ്റേഷനുകളിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടിരിക്കുകയാണെന്ന് DMRC നേരത്തെ അറിയിച്ചിരുന്നു. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ പനാമ വിദേശകാര്യമന്ത്രി ജാവിയർ എഡ്വാർഡോ മാർട്ടിനസ് അച്ച വാസ്കോസ് ഇന്ന് കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ എസ് ജയശങ്കറിനെയും പീയൂഷ് ഗോയലിനെയും സന്ദർശിക്കും. ഇന്ത്യയും പനാമയും പരസ്പര താൽപര്യങ്ങളും സൗഹാർദ്ദവും പങ്കിടുന്നുവെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. ഇന്ന് അന്താരാഷ്ട്ര ചാന്ദ്രദിനം. 1969 അപ്പോളോ 11 ദൗത്യത്തിലൂടെ മനുഷ്യർ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും July 20 അന്താരാഷ്ട്ര ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ ഒന്നാം പ്രതി അധ്യാപകൻ ഡോക്ടർ MK റാമിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കർണാടകയിലെ കുടകിൽ വച്ചാണ് ഇയാളെ പിടികൂടിയത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 120 രൂപ കൂടി 1,05,200 രൂപയായി. ഗ്രാമിന് 13,150.

രൂപ. ലിത്വാനിയയിലെ വിൽനിയസിൽ 37-ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യ ഒരു സ്വർണവും 3 വെള്ളി മെഡലുകളും നേടി. ഹരിയാനയിലെ ഭവ്യ ഗുൻവാളാണ് സ്വർണ മെഡൽ നേടിയത്. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 12 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. ആകാശവാണി 103.6 റിയൽ FM യുവർ ചോയ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അറിയാലോ, പേര് പോലെ തന്നെ ചോയ്സ് നിങ്ങളുടേതാണ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളാണ് അടുത്ത ഒരു മണിക്കൂർ റിയൽ FM ആലപിച്ചുകൊണ്ടിരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 9400224440 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശങ്ങളായി അയയ്ക്കുക, ഗാനങ്ങൾ ആസ്വദിക്കുക. ആദ്യ ഗാനം കേൾക്കാം. മൂടാടിയിൽ നിന്നും രമണി ആവശ്യപ്പെട്ട ഗാനം. ഒരു പെണ്ണിൻ്റെ കഥ എന്ന ചിത്രത്തിനുവേണ്ടി പി സുശീല ആലപിച്ചത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ്റെ സംഗീതം.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിൽ അടുത്തതായി കേൾക്കാം ചക്കുംകടവിൽ നിന്നും പ്രിയ ആവശ്യപ്പെട്ട ഗാനം. കാലാപാനി എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്നാലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: മലപ്പുറം ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിലേക്ക് സൈറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം, പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 25. അപേക്ഷ അയക്കേണ്ട വിലാസം പ്രൊജക്ട് മാനേജർ ആൻഡ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ജില്ലാ നിർമ്മിതി കേന്ദ്രം സിവിൽ സ്റ്റേഷൻ മലപ്പുറം 6765055. കൂടുതൽ വിവരങ്ങൾക്ക് 04832735594 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 04832735594. ജില്ലയിൽ ആരോഗ്യ കേരളം മുഖേന കരാർ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഫീസർ, RBSK നഴ്സ്, സോഷ്യൽ വർക്കർ, സ്റ്റാഫ് നഴ്സ്, BCCPN, STLS തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. അപേക്ഷ ജൂലൈ 25 വൈകുന്നേരം 5 വെബ്സൈറ്റിൽ ഓൺലൈനായി സമർപ്പിക്കാം. NHM ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ ഇമെയിൽ ആയോ അപേക്ഷ സ്വീകരിക്കുന്നതല്ല.
1: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കേൾക്കാം. ഛോട്ടാ മുംബൈ എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവ്, അർജുൻ സായ്, സംഗീത് എന്നിവർ ചേർന്നാലപിച്ചത്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് രാഹുൽരാജിൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കൊയിലേരിയിൽ നിന്നും നന്ദിത.

0: സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കോഴിക്കോട് ജില്ലയിൽ മായനാട് പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ കെൽട്രോണിന്റെ സഹകരണത്തോടെ ആരംഭിക്കുന്ന ഒരു വർഷം വീതം ദൈർഘ്യമുള്ള സൗജന്യ കമ്പ്യൂട്ടർ കോഴ്സുകളായ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അടിസ്ഥാന യോഗ്യത പ്ലസ് ടു, വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് അടിസ്ഥാന യോഗ്യത SSLC എന്നിവയിലേക്ക് 40% കുറയാത്ത ചലനപരമായ വൈകല്യം, കേൾവി, സംസാര പരിമിതിയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. പ്രായപരിധി 18 വയസ്സ് മുതൽ 30 വരെ. വിദഗ്ധരുടെ വിശദമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. അപേക്ഷകൾ 31/7/2026 സൂപ്പർവൈസർ ഗവൺമെന്റ് ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രം മായനാട് കോഴിക്കോട് 673008 എന്ന മേൽവിലാസത്തിൽ അയക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0495235143403, മറ്റു നമ്പർ 7025692506 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.
1: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
2: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
1: അതെന്താ മാഷേ?
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പ് മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്. വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
3: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ആകാശവാണി 103.6 റിയൽ FM യുവർ ചോയ്സ് ആണ് പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സിൽ അടുത്തതായി കേൾക്കാം ഒഞ്ചിയത്ത് നിന്നും പ്രീതി ആവശ്യപ്പെട്ട ഗാനം. ചാന്ദ്പൊട്ട് എന്ന ചിത്രത്തിനുവേണ്ടി ഷഹബാസ് അമനും സുജാതയും ചേർന്നാലപിച്ചത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗറിൻ്റെ സംഗീതം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സ

0: സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: യുവർ ചോയ്സിൽ അടുത്തതായി കേൾക്കാം റൺ ബേബി റൺ എന്ന ചിത്രത്തിനു വേണ്ടി മോഹൻലാൽ ആലപിച്ച ഗാനം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് രതീഷ് വേഗിയുടെ സംഗീതം. ഈ ഗാനത്തിനെ കാത്തിരിക്കുന്നു തലശ്ശേരിയിൽ നിന്നും പ്രവീൺ.

കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. ജൈവ വൈവിധ്യ സംരക്ഷണം, പരിപാലനം, സുസ്ഥിര ഉപയോഗം, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നീ വിഭാഗങ്ങളിലായി ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കർഷകർ, ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവർക്ക് അപേക്ഷിക്കാം. പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ, അപേക്ഷാ ഫോറം, മറ്റ് വിശദവിവരങ്ങൾ HTTP://kerala-biodiversity.org ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും തപാലിൽ മെമ്പർ സെക്രട്ടറി, കേരള സംസ്ഥാന

0: ജൈവവൈവിധ്യ ബോർഡ്, കൈലാസം, ടി സി 24/3219 നമ്പർ 43, ബെൽഹാവൻ ഗാർഡൻസ്, കവടിയാർ പി ഒ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ ജൂലൈ 31 വൈകുന്നേരം 5 സമർപ്പിക്കണം.
1: സമർപ്പിക്കുന്നത്
2: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: പുതുപ്പടിയിൽ നിന്നും പത്നി റോസമ്മയ്ക്ക് വേണ്ടി ഭർത്താവ് പീറ്റർ ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സിന്ധുവും ചേർന്നാലപിച്ചത്. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാമൻ്റെ സംഗീതം.

2026 ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായുള്ള ദേശീയ പുരസ്കാരങ്ങൾക്കായുള്ള അപേക്ഷകളും നാമനിർദ്ദേശങ്ങളും www.awards.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴിയോ ജൂലൈ 31 വരെ ഓൺലൈനായി സമർപ്പിക്കാം. പോർട്ടലിൽ ലഭ്യമായ നിശ്ചിത മാതൃകയിലുള്ള എല്ലാ വിവരങ്ങളും നാമനിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തേണ്ടതും ശ്രദ്ധേയവും പ്രചോദനാത്മകവുമായ നേട്ടങ്ങൾ വിവരണാത്മകമായി വ്യക്തമായി എടുത്തു പറയേണ്ടതുമാണ്. നേട്ടങ്ങളെക്കുറിച്ചുള്ള അനുബന്ധ രേഖകളും പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. യോഗ്യതാ മാനദണ്ഡങ്ങളും മറ്റ് വിശദാംശങ്ങളും www.dependwd.gov.in എന്ന വെബ്സൈറ്റിലും രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിലും ലഭ്യമാണ്.

0: വായു റിക്രൂട്ട്മെന്റിനായി ജൂലൈ 26 രാത്രി 11 വരെ രജിസ്റ്റർ ചെയ്യാം. ഓൺലൈൻ രജിസ്റ്റേർഡ് അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. IIF recruitment.edcil.co.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് രജിസ്ട്രേഷൻ നടത്താം. സെപ്റ്റംബർ 22-23 തീയതികളിൽ ഓൺലൈൻ പരീക്ഷ നടത്തും. ഫോൺ നമ്പർ 9513253333. മറ്റു നമ്പർ 04842427010. മറ്റു നമ്പർ കൂടി 9188431093. ഇമെയിൽ IIF recruitment@edcil.co.in.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
3: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
5: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: അരീക്കാട് നിന്നും ഹേമലത ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം യുവർ ചോയ്സിൽ. അടുത്തതായി കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിനുവേണ്ടി വിനീത് ശ്രീനിവാസനും ഷേതയും ചേർന്ന് ആലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് M. ജയചന്ദ്രൻ്റെ സംഗീതം.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: റീഗൽ ജുവലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, ഇടപ്പാൾ, കുറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യുവർ ചോയ്സിൽ അടുത്തതായി ആസ്വദിക്കും കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിനു വേണ്ടി AP കോമള ആലപിച്ച ഗാനം. പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മേലാറ്റൂരിൽ നിന്നും കൃഷ്ണപ്രഭ.

0: ഈ വെർച്വൽ ഷോയിൽ അടുത്തതായി കേൾക്കാം കല്ലായിൽ നിന്നും സുചിത്ര ആവശ്യപ്പെട്ട ഗാനം, വടക്കുനാഥൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

തിരഞ്ഞതെന്റെ ജവലയ ജലതീർത്ഥം. സൂര്യനാളമൊരു സ്വരമഴയുടെ മിഴിമന്ത്ര തീർത്ഥമൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗമുടി നേടി വന്ന പുരുഷാർത്ഥ സാര ശിവൻ.

0: ഈ ഒരു ഗാനത്തോടു കൂടി യുവർ ചോയ്സ് സമാപിക്കുന്നു. യുവർ ചോയ്സ് ഇനി കേൾക്കാം വൈകിട്ട് 3-2.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
2: FM പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സമ്മേളനം ഉച്ചവരെ നിർത്തിവച്ചു. ഊർജ്ജ ആവശ്യങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യയെപ്പോലെ രാജ്യങ്ങൾക്ക് പശ്ചിമേഷ്യയിലെ സംഘർഷം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ ശുചീകരണ തൊഴിലാളികളുടെ അന്തസ്സും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയാണ് നമസ്തേ പദ്ധതി പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയവും ഭവന നഗരകാര്യ മന്ത്രാലയവും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്ലസ് വൺ ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രകാരം വിദ്യാർത്ഥി പ്രവേശനം ഇന്ന് ആരംഭിക്കും. മറ്റന്നാൾ വൈകിട്ട് 4 വരെയാണ് സമയപരിധി. കർക്കിടക മാസപൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട നാളെ രാത്രി 10 അടയ്ക്കും. ഇന്ന് വൈകിട്ട് സഹസ്രകലശ പൂജയുണ്ട്. കാസർഗോഡ് റാണിപുരം ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി DTPC നിർമ്മിച്ച ടൂറിസം കോംപ്ലക്സ് അടുത്ത മാസം വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കും. ശുചീകരണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് DTPC ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. ഇടുക്കി ചിന്നക്കനാലിൽ തടി കയറ്റി വന്ന ട്രാക്ടർ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. സൂര്യനെല്ലിയിലെ കണ്ണനാണ് മരിച്ചത്. ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പി കണ്ടെത്തിയതിനെ തുടർന്ന് ഇടുക്കി കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറെയും ഡ്രൈവറെയും നാട്ടുകാർ തടഞ്ഞുവെച്ചു. തൊടുപുഴ മങ്ങാട്ടുകവലിയിലായിരുന്നു സംഭവം. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. 1 മണിക്ക്

0: ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.
1: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
2: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
1: ഫീനിക്സ് Volkswagen ഷോറൂം സന്ദർശിക്കൂ.

0: ഫോക്സ് വാഗൺ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ് വാഗൺ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ് വാഗൺ ഷോറൂം സന്ദർശിക്കൂ.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
3: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
4: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
4: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
5: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
6: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങി. സമ്മേളനം ഫലപ്രദമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന അധ്യാപകൻ ഡോക്ടർ എം കെ റാം അറസ്റ്റിൽ. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ചു. ഈയിടെ അന്തരിച്ച 6 മുൻ അംഗങ്ങൾക്ക് ലോക്സഭ ആദരാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടന്നപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം സഭയിൽ ഉന്നയിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവച്ചു. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെയാണ് നടപടികൾ ആരംഭിച്ചത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഫലപ്രദമാക്കണമെന്നും ഇന്ത്യ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സമ്മേളനത്തിന് മുൻപ് പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
1: സ്റ്റാർട്ടപ്പുകളെ പ്രശംസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൈറൂട്ടിന്റെ വിജയം ഉദാഹരണമാണെന്ന് പറഞ്ഞു. രാജ്യത്തെ യുവാക്കളുടെ കഴിവും അഭിലാഷങ്ങളും ബഹിരാകാശം പോലെ തന്നെ അതിരുകളില്ലാത്തതാണെന്നത് ശക്തമായൊരു സന്ദേശമാണെന്ന് മോദി അഭിപ്രായപ്പെട്ടു. ഒരു മാസത്തിനുള്ളിൽ രാജ്യം നിരവധി സുപ്രധാന നേട്ടങ്ങൾ കൈവരിച്ചുവെന്നും ഈ നേട്ടങ്ങൾ ഓരോ പൌരനിലും അഭിമാനം നിറയ്ക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഇപ്പോൾ ബഹിരാകാശ രംഗത്തും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷങ്ങളാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഊർജ്ജ ആവശ്യങ്ങൾക്കായി മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യയെപ്പോലെ രാജ്യങ്ങൾക്ക് പശ്ചിമേഷ്യയിലെ സംഘർഷം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പെട്രോൾ, ഡീസൽ, LPG, വളങ്ങൾ, രാസവസ്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട് നിരവധി തടസ്സങ്ങളും പ്രതിസന്ധികളും ഉയർന്നുവന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. എങ്കിലും 7.7% വളർച്ചാ നിരക്ക് നിലനിർത്തിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയെന്നും നരേന്ദ്രമോദി പറഞ്ഞു.
0: പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രദേശത്ത് പ്രാബല്യത്തിലുണ്ടെന്നും അതിനാൽ ജന്തർ മന്തർ ഒഴികെ മറ്റിടങ്ങളിൽ 5 അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. മാൾഡോവ, വടക്കൻ മാസ്റ്റോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റ് മയ്യ സന്തോവുമായി രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റ് പ്രസിഡന്റ് ഇഗോർ ഗ്രോസിനെയും ദ്രൗപദി മുർമു കാണും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നാളെയും മറ്റന്നാളും രാഷ്ട്രപതി മാസ്റ്റോണിയയിൽ എത്തും. വടക്കൻ മാസ്റ്റോണിയയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ

0: ആദ്യ സന്ദർശനമാണിത്. പ്രസിഡന്റ് സിൽജാനോവ്സ്ക ദോക്കോവയുമായി ദ്രൗപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ രാഷ്ട്രപതി റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു. ചെന്താമര 20 ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്നും ഈ തുക സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രസ്താവിച്ചത്. നെന്മാറ പോത്തുണ്ടി തിരുത്തുമ്പാടം ബോയൻ കോളനിയിൽ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. 2025 ജനുവരി 27 സംഭവം. സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഇതേ കോടതി നേരത്തെ വിധിച്ച ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയാണ് പ്രതി ചെന്താമര. 2019 ഓഗസ്റ്റ് 31 സജിതയുടെ കൊലപാതകം. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തുക മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് ഗവൺമെന്റ് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന് മുമ്പാകെ മുദ്രവെച്ച കവറിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. വിഷയം സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പൊതുധനകാര്യം, ധനകാര്യ ഭരണ നിർവഹണം എന്നീ വിഷയങ്ങളിൽ വിദ്യാർത്ഥികളെ പങ്കാളികളാക്കുന്നതിനായി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഫീസും ICSSR വിദ്യാർത്ഥികൾക്കായി ദേശീയ തലത്തിൽ ഗവേഷണ പ്രബന്ധ മത്സരം നടത്തും. CAG ഓഡിറ്റ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി മൌലികമായ ഗവേഷണ പ്രബന്ധങ്ങൾ തയ്യാറാക്കാൻ ബിരുദ ബിരുദാനന്തര ഡോക്ടറൽ തലങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് അവസരം. ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന് കീഴിൽ 70 ഹൈഡ്രജൻ പവർ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ വിന്യസിക്കുന്നതിന് 12 പൈലറ്റ് പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. ഇത് രാജ്യത്തെ ഹൈവേകളിലും നഗര ഗതാഗത ഇടനാഴികളിലും സീറോ എമിഷൻ മൊബിലിറ്റിക്ക് വഴിയൊരുക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന അധ്യാപകൻ ഡോക്ടർ MK റാമിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: കർണാടകയിലെ കുടകിൽ വെച്ചാണ് റാമിനെ അന്വേഷണ സംഘം പിടികൂടിയത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച ഇയാളിൽ നിന്ന് മൊഴിയെടുത്ത ശേഷം തലശ്ശേരി കോടതിയിൽ ഹാജരാക്കും. ക്രൈംബ്രാഞ്ച് SP KV വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം വേഷം മാറിയാണ് കഴിഞ്ഞിരുന്നത് എന്ന് അന്വേഷണ സംഘം പറയുന്നു. കഴിഞ്ഞ April 10 അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് കെട്ടിടത്തിൽ നിന്നും ചാടി നിതിൻ രാജ് ജീവനൊടുക്കിയത്. തുടർന്ന് വിവിധ സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് ഡോക്ടർ റാം ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ ഭാഗത്തുനിന്ന് പീഡനമേൽക്കേണ്ടി വന്നതാണ് നിതിൻ രാജിന്റെ മരണത്തിന് കാരണമായതെന്ന് രക്ഷിതാക്കൾ നേരത്തെ ആരോപിച്ചിരുന്നു. ഡോക്ടർ റാമിന് സുപ്രീംകോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെയാണ് ക്രൈംബ്രാഞ്ച് ഇദ്ദേഹത്തെ കണ്ടെത്താനായുള്ള അന്വേഷണം ശക്തമാക്കിയത്.
0: സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. +1 ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രകാരം വിദ്യാർത്ഥി പ്രവേശനം ആരംഭിച്ചു. മറ്റന്നാൾ വൈകിട്ട് 4 പ്രവേശനം നേടാം. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാൻ ഭക്തർക്ക് അവസരം നൽകി KSRTCയുടെ പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്ര. ഭക്തർക്ക് ക്ഷേത്ര ദർശനത്തോടൊപ്പം വള്ളസദ്യ വഴിപാട് ചടങ്ങുകളും കണ്ട് സദ്യ കഴിച്ചു മടങ്ങാൻ അവസരമാണ് ലഭിക്കുക. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
2: ആറന്മുള പള്ളിയോട സേവാ സംഘവും KSRTCയും സംയുക്തമായി നടത്തുന്ന ബജറ്റ് ടൂറിസം സെൽ പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്രയിൽ ഇത്തവണ 500 ട്രിപ്പുകളാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള 89 ഡിപ്പോകളിൽ നിന്നായി ഭക്തർക്ക് ഈ സൗകര്യം ലഭ്യമാകും. തൃച്ചിറ്റാറ്റ്, തിരുപ്പുലിയൂർ, തിരുവാറന്മുള, തിരുവൻവണ്ടൂർ, തൃക്കൊടിത്താനം എന്നീ ക്ഷേത്രങ്ങളിലെ ദർശനമാണ് ഈ യാത്രയിൽ നടത്താനാവുക. അടുത്തുള്ള KSRTC ഡിപ്പോയിലെ ബജറ്റ് ടൂറിസം സെൽ കോർഡിനേറ്ററെ ബന്ധപ്പെട്ടോ KSRTC ബജറ്റ് ടൂറിസം

0: സംസെൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ സീറ്റ് ഉറപ്പിക്കാം. സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ നടക്കുക.
1: ഇന്ന് അന്താരാഷ്ട്ര ചാന്ദ്രദിനം. 1969 അപ്പോളോ 11 ദൌത്യത്തിലൂടെ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും ജൂലൈ 20 അന്താരാഷ്ട്ര ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. 2021 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ജൂലൈ 20 അന്താരാഷ്ട്ര ചാന്ദ്രദിനമായി ഔദ്യോഗികമായി അംഗീകരിച്ചത്. ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പി കണ്ടെത്തിയതിനെ തുടർന്ന് ഇടുക്കി കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറെയും ഡ്രൈവറെയും നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറി. തൊടുപുഴ മങ്ങാട്ടുകവലയിലായിരുന്നു സംഭവം. ഇവരുടെ വൈദ്യപരിശോധനാ റിപ്പോർട്ട് ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തൊടുപുഴ HSO അറിയിച്ചു. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിന്റെ അവാർഡ് ഡോക്ടർ ജോർജ് ഓണക്കൂറിന് വൈകിട്ട് തിരുവനന്തപുരത്ത് സമ്മാനിക്കും. മുഖ്യമന്ത്രി VD സതീശനാണ് അവാർഡ് സമ്മാനിക്കുക. സ്വർണവില വർദ്ധിച്ചു. പവന് 120 രൂപ കൂടി 1,05,200 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങി. സമ്മേളനം ഫലപ്രദമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന അധ്യാപകൻ ഡോക്ടർ MK റാം അറസ്റ്റിൽ. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50. The Real FM 103.6.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങി. ഈയിടെ അന്തരിച്ച 6 മുൻ അംഗങ്ങൾക്ക് ലോക്സഭ ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യസഭയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെയാണ് നടപടികൾ ആരംഭിച്ചത്. അന്തരിച്ച മുൻ അംഗങ്ങൾക്ക് സഭ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ധൈര്യത്തിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും നിരന്തരമായ കഠിനാധ്വാനത്തിലൂടെയും നമ്മുടെ യുവത്വം ചരിത്ര വിജയം കൈവരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് ഇതാണെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു. ചെന്താമര 20 ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്നും ഈ തുക സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും ഉത്തരവ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഫീസും ICSSR വിദ്യാർത്ഥികൾക്കായി ദേശീയ തലത്തിൽ ഗവേഷണ പ്രബന്ധ മത്സരം നടത്തും. പൊതുധനകാര്യം, ധനകാര്യ ഭരണ നിർവഹണം എന്നീ വിഷയങ്ങളിൽ വിദ്യാർത്ഥികളെ പങ്കാളികളാക്കുകയാണ് ലക്ഷ്യം. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിന്റെ അവാർഡ് ഡോക്ടർ ജോർജ് ഓണക്കുറിന് വൈകിട്ട് തിരുവനന്തപുരത്ത് സമ്മാനിക്കും. മുഖ്യമന്ത്രി VD സതീശനാണ് അവാർഡ് സമ്മാനിക്കുക. ജമ്മുകാശ്മീരിൽ വെള്ളിയാഴ്ച വരെ എല്ലാ 6 മണിക്കൂറിലും സാഹചര്യ റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകി. രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ വെള്ളപ്പൊക്ക സാഹചര്യം അവലോകനം ചെയ്യുന്നതിന് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. +1 സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രകാരം വിദ്യാർത്ഥി പ്രവേശനം ആരംപിച്ചു. മറ്റന്നാൾ വൈകിട്ട് 4 വരെ പ്രവേശനം നേടാം. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 3 മണിക്ക്.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പരിപാടി ആരംഭിക്കുകയാണ്. വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ തിരിച്ചു വിളിക്കാം. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400224440. 9400224440 ഈ നമ്പറിലേക്കാണ് ഹായ് ഇടേണ്ടത്. തിരിച്ചു വിളിക്കാം. ലോകകപ്പിൻ്റെ ഫൈനലൊക്കെ കണ്ട് അതിൻ്റെ ആഹ്ലാദത്തിലും ക്ഷീണത്തിലുമാണ് പലരും എന്നറിയാം. നമുക്കൊരു ഫുട്ബോൾ ഗാനം വെച്ചുകൊണ്ട് തുടങ്ങാം. സുഡാനി ഫ്രം നൈജീരിയ. ഈ ചിത്രത്തിൽ ഷഹബാസ് അമൻ പാടിയ പാട്ടാണിത്. ഇത് കേട്ടുകൊണ്ട് നമുക്ക് പരിപാടി ആരംഭിക്കാം.

0: ഹലോ, നമസ്കാരം സേതാലി.
1: നമസ്കാരം.
0: കുറേയുടെ വിശേഷമാണ് നമ്മൾ കേട്ടത്.
1: അതെ അതെ അതെ
0: ഇന്നലെ കണ്ടോ?
1: ഇന്നലെ കണ്ടിരുന്നു. ഞാൻ സ്പെയിനിന്റെ ആരാധകനാണ്.
0: സ്പെയിനിന്റെ ആരാധകനാണോ?
1: ആ അതെ അതെ അതെ ഇവിടെ കുറഞ്ഞ ആളെ, ഞങ്ങൾ രണ്ടാള് മാത്രമുള്ള സ്പെയിനിൽ ഉള്ളു, ബാക്കിയൊക്കെ അർജന്റീന, ബ്രസീൽ,
0: അതെ, പോർച്ചുഗൽ, ജർമ്മനി,
1: ജർമ്മനി അങ്ങനെയൊക്കെയാണ് സാർ,
0: ഇംഗ്ലണ്ടുകാരൊക്കെയാണ്. ഇങ്ങനെ അപ്പൊ ചില ന്യൂനപക്ഷമായിരുന്നു സേതാലിയും പിന്നെ ഒന്ന് രണ്ട് കൂട്ടുകാരും.
1: അത്രേ ഉള്ളൂ, അതേ ഉള്ളൂ.
0: പക്ഷെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു സ്പെയിനില്?
1: വിശ്വാസം 2010 വേൾഡ് കപ്പ് എടുത്താണല്ലോ.
0: അതെ അതെ,
1: അന്ന് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ മലപ്പുറത്തായിരുന്നു, ഇപ്പൊ ഞാൻ കോഴിക്കോട് അടിവാരത്തെ താമസം. അന്ന് മലപ്പുറത്ത് രാഹുൽ, ഞാൻ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നു.
0: അന്നും ന്യൂനപക്ഷം, ഇന്നും ന്യൂനപക്ഷം.
1: അതെ അതെ, അന്ന് സാറേ ഫസ്റ്റ് കളിയിൽ സ്വിറ്റ്സർലാൻഡിനോട് തോറ്റപ്പോ അവിടുന്ന് കുറെ ആളുകൾ എന്നെ അടുത്ത് മേലോട്ട് എറിഞ്ഞ് അന്നെ മൊബൈലൊക്കെ പൊട്ടിപ്പോയി.
0: ശരി, ആൾക്കാർക്ക് ഈ ഇപ്പൊ നമ്മൾ കളിക്കളത്തിൽ കാണുന്ന ചെറിയ മത്സരാവേശത്തിൽ കാണുന്ന ചെറിയ ഫൗൾ ടെൻഡൻസി നമ്മളെ കളിക്കളത്തിന് പുറത്തും ഉണ്ട്.
1: അതെ അതെ അതെ.
0: എന്തായാലും ഇന്നലത്തെ വിജയം, കളിച്ചു നേടിയ വിജയം നമുക്ക് അഭിമാനത്തോടെ പറയാം അല്ലേ?
1: ഓ തീർച്ചയായിട്ടും, നല്ല കളിയായിരുന്നു, നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കളിയില്.
0: അതൊക്കെ ശരിയാ.
1: അതെ അതെ, ഒരു ലാസ്റ്റ് സമയത്ത് 26 മിനിറ്റിൽ ഗോൾ അടിച്ച് ജയിച്ചു.
0: അതെ അതെ, എല്ലാരും ജയിക്കും, നല്ല ജയിക്കുവോ ജയിക്കില്ലേ വല്ലാത്തൊരു ആകാംക്ഷ എല്ലാ തലത്തിലും എല്ലാവർക്കും സമ്മാനിച്ചു. എല്ലാ രണ്ട് വിഭാഗ ആരാധകരെയും വല്ലാതെ മുൾമുനയിൽ നിർത്തിയൊരു കളിയായി പോയി അല്ലേ?
1: അതെ അതെ, അത് സാറേ ജയിക്കുന്ന വലിയ പ്രതീക്ഷ ഇല്ലായിരുന്നു, മെസ്സിയൊക്കെ നല്ല ഫോമിലാണല്ലോ.
0: അതെ അതെ, പക്ഷെ ഇന്നലെ അതൊന്നും
1: ഗോൾ അടിച്ച് ജയിച്ചു വരുന്ന ഒരു രീതിയാണ് ഇപ്പൊ കണ്ടത്.
0: 70-75 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ തേരോട്ടായിരുന്നു ഇത്രയും കളികളിൽ. പക്ഷെ ഇന്നലെ അതുണ്ടാവാൻ, അത് ആ നിർഭാഗ്യം, ആ ഭാഗ്യം, അല്ലെങ്കിൽ നിർഭാഗ്യമല്ല, ആ ഭാഗ്യം ഇന്നലെ ഉണ്ടായില്ല. ഓക്കേ, അപ്പൊ അതൊക്കെ എന്തായാലും ഫുട്ബോൾ വിശേഷങ്ങൾ. ഇനി പലർക്കും പലതും പറയാനുണ്ടാവും. അപ്പൊ നമുക്ക് ഇപ്പൊ അടിവാരത്താ താമസം അല്ലേ?
1: അടിവാരം 100-ാം തോട് നല്ല സ്ഥലം.
0: ആ ഹാ ഹാ, അപ്പൊ നമുക്ക് ഇന്നിപ്പോ ഈ വിജയമൊക്കെ അവിടെ നിൽക്കട്ടെ. ഏത് പട്ട വേണ്ടേ?
1: ഞാന് മണിമത്തൂരിലെ 1000 ശിവരാത്രികൾ.
0: മണിമത്തൂരിലെ 1000 ശിവരാത്രികളിൽ നെറ്റിയിൽ പൂവുള്ള ചിത്രപാടിയ പാട്ട് അല്ലേ കൊടുക്കാം? ഓക്കെ, അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം താങ്കളോടും അതുപോലെ താങ്കളുടെ കൂടെയുള്ള നമ്മുടെ എന്താ പറയാ സ്പെയിൻ ആരാധകരോടും പറയൂ.
1: തീർച്ചയായിട്ടും എല്ലാവരും പറയാം.
0: അതുപോലെ എല്ലാ സുഹൃത്തുക്കളായ എല്ലാ അർജന്റീനൻ ആരാധകർക്കും നമ്മുടെ സ്നേഹാശംസകൾ. ഓക്കെ
1: ഓക്കെ, താങ്ക് യു.
0: ഓ വെൽക്കം.

0: ഹലോ, നമസ്കാരം ബീന.
1: ഹലോ സർ,
0: ആ, ഇത് എവിടെയാ
1: നമസ്കാരം.
0: ബീനയുടെ സ്ഥലം?
1: ഞാൻ ഫറൂഖ് കോളേജ് അച്ചങ്കോളത്തിനടുത്ത് നിന്നാണ് വിളിക്കുന്നത്.
0: ആ ഹാ ഹാ ഹാ എന്തായി ഇന്നലത്തെ ഇന്ന് ഇന്ന് പുലർച്ചയിലെ അനുഭവങ്ങൾ ബീനയ്ക്ക് നിങ്ങൾ ഷെയർ ചെയ്യണ്ടോ?
1: ലോകകപ്പാണോ?
0: അതെ,
1: അർജന്റീന ഫാനായിരുന്നു.
0: അതെ അല്ലേ? അപ്പോൾ അതാണ് ശബ്ദത്തിലൊരു തളർച്ച.
1: തളർച്ചയൊന്നുമില്ല സർ,
0: അല്ല
1: ചാമ്പ്യൻസ്
0: അങ്ങനെയല്ല,
1: കപ്പ് തന്നെ.
0: അതെ അത് കളിയാണല്ലോ അല്ലേ. നമുക്ക്
1: അതെ അതെ.
0: വീട്ടിലൊക്കെ എന്തായിരുന്നു, ഒരു കാണാൻ എല്ലാവരും ഉണ്ടായിരുന്നോ കാണാനൊക്കെ ആയിട്ട്?
1: ആ ഹസ്ബൻഡ്, ഞാൻ മോള്, വലിയ മോള് ഹൈദരാബാദിലാണ്. അവള് മെസ്സിയുടെ വലിയ ഫാനാണ്.
0: ആ, അവളുടെ ഹാർട്ട് ബ്രേക്കിംഗ്
1: അവൾ അവിടുന്ന് കാണും.
0: ബുദ്ധിമുട്ടുണ്ട്
1: അതെ അതെ.
0: കുട്ടികൾക്കൊക്കെ കുറേ കൂടെ. നമ്മളൊക്കെ പിന്നെ കുറച്ചും കൂടി, നമ്മൾ എന്ന് പറയുമ്പോൾ പിന്നെ പ്രായമുള്ള ഒരാളാണെന്നുള്ള സങ്കല്പത്തിൽ ഞാൻ പറയാണ്.
1: ഞാൻ ഒരു ടീച്ചറാണ്.
0: ഓക്കെ.
1: പിന്നെ എന്റെ സ്കൂളിലെ കുട്ടികളൊക്കെ പല പല ടീമുകളിലെ അംഗങ്ങളാണ്.
0: അവിടെ നമ്മൾ ഈ ഫുട്ബോൾ പരേഡ് നടത്തിയിട്ടുണ്ടാവുമല്ലോ അല്ലേ, ഇങ്ങനത്തെ എല്ലാവരും ജേഴ്സി പരേഡ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ?
1: ഓ, ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു.
0: എന്തായാലും
1: ഞാൻ
0: വലിയ,
1: കൊട്ടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്.
0: ആ അതെയോ. അപ്പൊ ഇന്നിപ്പോ കുട്ടികൾക്ക് അവധി കൊടുത്ത ഒരു തരത്തിൽ നന്നായി.
1: അവധി അതേ, ഈ കളി കഴിഞ്ഞാൽ പിറ്റേന്ന് വരുമ്പോ കുട്ടികളെ കണ്ണൊക്കെ ഒരു കണക്കാണ്.
0: നമുക്കായാലും
1: കുഞ്ഞുങ്ങൊണ്ടുണ്ടാവുക.
0: ഇപ്പൊ ഈ 3-3.5 വരെയൊക്കെ ഉണർന്നിരുന്നിട്ട് പിന്നെ

0: ുമ്പോ അതിന്റെ ചിലർക്ക് അതിന്റെ വിഷമം, ചിലർക്ക് അതിന്റെ ആവേശം ഉണ്ടാക്കുന്ന ഒരു ഉറക്കമില്ലായ്മ, ഇതൊക്കെ കഴിഞ്ഞു
1: വരുമ്പോഴേക്കും
0: ഓക്കെ.
1: ഏഴു ദിവസങ്ങളിലാണ് പറ്റുന്നത്, ആ ദിവസങ്ങളൊക്കെ ചെയ്യുന്നത്. ഹസ്ബൻഡ് റേഡിയോന്റെ ഒരു ആളാണ്, മുതല് രാവിലെ നമ്മള് വചനാമൃതത്തിൽ അങ്ങ് തുടങ്ങും, പിന്നെ ഉച്ചക്ക് ഈ പരിപാടി കഴിയും വരെ ഓണാണ്.
0: അതെല്ലേ, അദ്ദേഹത്തിന്റെ പേരെന്താ? സംസാരിക്കോ, ഹലോ സർ. നമസ്കാരം. നമസ്കാരം. ഞാനിങ്ങനെ ഒരു കട്ട ഫാൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ, നമ്മൾ റേഡിയോന്റെ ഫാൻസിനെ നമ്മൾ എങ്ങനെയെങ്കിലും രണ്ടു വാക്ക് പറയണ്ടേ, ഒരു അഭിവാദ്യം നടത്തണ്ടേ?
2: എനിക്ക് സാറൊക്കെ സൗണ്ട് കേൾക്കുമ്പോ ജയന്റെ സൗണ്ട് പോലെയാണ് തോന്നൽ അധികവും. ആ ചിരിയൊക്കെ
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്തായാലും സന്തോഷം. അപ്പോ ഒരാളും പുറത്താന്ന് പറഞ്ഞു അല്ലേ, മോള് അവിടെ ഹൈദരാബാദിലാന്ന് പറഞ്ഞു ടീച്ചർ പറഞ്ഞു.
2: ഹൈദരാബാദിലാണ്.
0: എന്തായാലും ഒരു പലരും ഒരു അർദ്ധ ക്ഷീണത്തിലായിരിക്കും, കാരണം ഇന്നലെ രാത്രി തുറക്കവും ഇതിന്റെ ഒരു കണ്ടിരുന്നല്ലോ അല്ലേ, കളി
2: കളി കണ്ടിട്ടുണ്ട്.
0: ആ ആ, ടീച്ചറുടെ മാതിരി തന്നെയായിരുന്നോ ഫാൻ?
2: എനിക്ക് ഏത് ടീമാണ് നല്ലോണം കളിക്കണ വെച്ചാ ഓരോ കൂടെ നല്ല ഒരു ഇതാണ്.
0: അപ്പൊ പിന്നെ നിസ്സംശയം സ്പെയിനിന്റെ കൂടെ നിക്കാം നമുക്ക്.
2: ആ
0: സംശയം വേണ്ട അല്ലേ.
2: ഓക്കെ
0: ഓക്കെ. ഓ താങ്ക് യു.
1: ഹലോ സർ, രണ്ടാമത്തെ മോള് ഒമ്പതാം ക്ലാസ്സിലാണ്. അവളും സാറിനോട് ഹായ് പറയാൻ പറഞ്ഞു.
0: ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്താ രണ്ടാമത്തെ ആളുടെ പേരെന്താ?
1: ശ്രീലക്ഷ്മി. ഞങ്ങൾ ലക്ഷ്യം എന്നാ വിളിക്കുക.
0: മൂത്താളോ?
1: മൂത്താള് അനുപമ.
0: അതെ, അനുപമ വിളിക്കുമ്പോഴും ശ്രീലക്ഷ്മി ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും, അവരോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം കേട്ടോ. അപ്പൊ പാട്ട് വേണ്ടത് മറന്നിട്ടും എന്തിനോ, രണ്ടാം ഭാവോ ജയചന്ദ്രൻ സുജാത എന്നിവർ പാടിയത് അല്ലേ, കേൾപ്പിക്കാട്ടോ. ഓക്കെ ടീച്ചർ, താങ്ക് യു, ബൈ.
3: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: വെനീസിയ ബാത്ത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വേഴ്സ്.
6: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
5: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
4: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
7: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
8: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
9: ഹലോ, നമസ്കാരം.
10: നമസ്കാരം.
9: ഒന്ന് പരിചയം.
10: കാലങ്ങളായി ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് മെസ്സേജ് വിടും, പിന്നെ എനിക്ക് ഈ റേഡിയോ കേൾക്കാൻ പറ്റാതെയായി. ഞാൻ ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ഒക്കെ ആയപ്പോ ഞാൻ ആദവനാട് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഓഫീസിൽ നിന്ന് ഉച്ച സമയത്ത്
9: കേൾക്കുമായിരുന്നു അല്ലേ,
10: ഓണാക്കാറുണ്ട്. അപ്പൊക്കെ മെസ്സേജ് വിടാറുണ്ട്, പക്ഷെ തിരിച്ച് ഒരു റിപ്ലൈ ഉണ്ടാവാറില്ല.
9: എന്തായാലും കൊറേ കാലമായിട്ട് കാത്തിരിക്കുന്ന ഇങ്ങനെ കൊറേ പേരെ നമുക്ക് കണക്ട് ചെയ്യാൻ ഈ പരിപാടിയിലൂടെ കഴിയുന്നു എന്നുള്ളതാണ് സന്തോഷം.
10: വല്ലാത്തൊരു സന്തോഷം എന്ന് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റില്ല.
9: എന്താ പേരെങ്ങനെയാ?
10: എന്റെ പേര് സുനിത.
9: ആ,
10: ഇപ്പൊ ഞാനിങ്ങനെ ആ
9: റിട്ടയർ ചെയ്തോ?
10: ഫയർകോപ്പി സൂപ്രണ്ട് ആയി ചെയ്ത് വന്നിരുന്നു. വീണ്ടും ഞാൻ റേഡിയോ കേൾക്കാൻ തുടങ്ങി.
9: താമസം ആദവനാടാണോ?
10: അല്ല അല്ല അല്ല, തിരൂര്.
9: തിരൂര്.
10: ഓക്കെ
9: ഓക്കെ. അപ്പൊ എന്തായാലും കൊറേ കാലത്തിന് ശേഷം ഒരു നമ്മൾ തിരിച്ച് നാട്ടിലെ തിരികെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ കേൾക്കാൻ പറ്റിയല്ലോ, സന്തോഷം സംസാരിക്കാനും. കട്ടായിപ്പോയോ ലൈൻ? കട്ടായിപ്പോയോ? ഹലോ. അല്ല, അതിൻ്റെ ഇടയ്ക്കൂടെ ലൈൻ കട്ടായി പോയി എന്ന് തോന്നുന്നു, സംശയം. ഇല്ല അല്ലേ, കുഴപ്പമില്ല. സിനിമ കേൾക്കുന്നുണ്ടോ? ആ, പാട്ടൊന്ന് പറയാവോ നമുക്ക്? ഇനി കട്ടാകുന്നതിന് മുമ്പ് ആ പാട്ടൊന്ന് എടുത്ത് വെക്കായിരുന്നു. ഏതാ പാട്ട് വേണ്ടേ? ലൈൻ കട്ടായി പോകുന്നു തോന്നുന്നുണ്ട്. ഹലോ. ആ, ലൈൻ കട്ടായി പോയി. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു നല്ല ഗാനം ഈ പ്രിയ ശ്രോതാവിന് വേണ്ടി കൊടുക്കാം. ഓക്കെ, ഒരേ ഇഷ്ടഗാനം ഇതായിരിക്കുമെന്നറിയില്ല, എന്നാലും നമുക്കൊരു പാട്ടിലേക്ക് പോകാം.

0: ഹലോ, നമസ്കാരം. യുവർ ചോയ്സ്. ഹലോ ഹലോ, നമസ്കാരം. ഗാനോത്സവം. നിങ്ങൾ എപ്പോഴും ചേളാരിയിലെ ജി കെ ശ്രോതാക്കളിൽ നിന്ന് പറഞ്ഞ് യുവർ ചോയ്സ് എന്നിട്ട് ഞാൻ തന്നെ വഴിതെറ്റിപ്പോയി. ഇത് യുവർ ചോയ്സ് ആണോ ഗാനോത്സവം ആണോ എന്ന് എനിക്കൊന്നൊരു സംശയം. കാരണം നൂറുകണക്കിന് യുവർ ചോയ്സ് മെസ്സേജുകൾ നിങ്ങളുടെ ഇവിടെ കുമിഞ്ഞുകൂടി കിടക്കുന്നുണ്ടല്ലോ. ഇതാരൊക്കെയാണ് ജി കെ ശ്രോതാക്കൾ?
1: ചേളാരി, ഞാൻ ഈ വൈരിശാല അടുത്ത ആളല്ലേ, തൊട്ടടുത്തുള്ള ഷോപ്പുകളിലാണ്ട് അവരെ, പിന്നെ നമ്മളെ ചേളാരിയിൽ കുറെ ടൈലേഴ്സ് മെമ്പേഴ്സ് ഉണ്ട്. അവരെങ്ങനെ അവരുള്ള കൂടുതൽ നിങ്ങളെ
0: പ്രിയ ശ്രോതാക്കൾ.

0: ഒരു ചേളാരി ചേളാരിയിലെ പ്രിയ ശ്രോതാക്കളുടെ ഒരു കൂട്ടായ്മയാണ്.
1: അതെ അതെ, മോനെ എന്നോട് അന്ന അതിൽ കൂടെ അങ്ങ് അവരൊക്കെ തിരിച്ചു വിളിക്കാൻ തുടങ്ങി. അപ്പൊ വലിയൊരു കാര്യമല്ല, അവര് ചെറുതായിട്ട് കേൾക്കുന്നുണ്ടെന്നുള്ളത്.
0: അതെ അതെ അതെ. അപ്പൊ നമുക്കിന്ന് കേൾക്കേണ്ട പാട്ട് പാട്ട് ഗാനം ഇതാണ് അച്ചാണി അല്ലേ?
1: അച്ചാണിയിൽ രാജേന്ദ്രൻ പാടിയ പാട്ട്.
0: അപ്പൊ എങ്ങനെയാ പേര്? ഞാൻ മറന്നുപോയി.
1: ബാലരാജ് എന്നാണ് പേര്.
0: ബാലരാജ്.
1: അതെ അതെ അതെ.
0: നമ്മുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വേണ്ടി നമുക്ക് പാട്ടം കൂടെ കേട്ടാലോ? വേറെ എന്താ വിശേഷം? വേറെ
1: നല്ല നല്ല വിശേഷം. ഞാൻ ഇവിടുത്തെ നമ്പറൊക്കെ ഞാൻ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടെയൊക്കെ കൊടുക്കാറുണ്ട്.
0: അപ്പൊ ഞങ്ങളുടെ ഒരു പ്രചാരകൻ, ഒരു ലോക്കൽ ഇൻഫ്ലുവൻസർ ആണ് ചേളാരിയിലെ റിയൽ എഫ് എമ്മിന്റെ ആകാശവാണിയുടെ. വളരെ സന്തോഷം അതൊക്കെ കേൾക്കുന്നത്. അല്ല അതെ, അതാണ് ആ ഒരു മെസ്സേജ് ഉള്ളതുകൊണ്ടാണല്ലോ താങ്കൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നത്.
1: അതെ അതെ, നല്ല അതെ. നമ്മള് നമ്മളെ ലൈഫ് നമുക്ക് ആരും നമ്മൾ ആരുമില്ലാന്ന് തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ജനങ്ങളെ ഉള്ളൂ.
0: അതെ, അപ്പൊ നമുക്ക് അവർക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം അന്യന് ഉപകാരപ്പെടും വിധം നമ്മൾ സ്വയം സമർപ്പിക്കുക.
1: അതെ,
0: നല്ല കാര്യം ബാലരാജ്. എന്തായാലും താങ്കളെ ആ ഒരു മൈൻഡ് സെറ്റ് ഇതിൽ റിഫ്ലക്ട് ചെയ്യുന്നു, ഇതിലൂടെ ഈ പ്രവൃത്തിയിൽ അത് പ്രതിഫലിക്കുന്നു എന്നൊക്കെ അറിയുന്നതിൽ സന്തോഷം. അപ്പൊ എന്നാൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈ പറഞ്ഞ പാട്ട് കേൾക്കാം. ഞങ്ങളുടെ പ്രിയ ശ്രോതാക്കൾ ചേളാരിയിലുള്ളവർ കേട്ടോണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹാശംസകൾ. ഓക്കെ.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം. ഹലോ.
1: ഹലോ.
0: ആ, ഇതാര്? ചേതനയല്ലേ? പാലേരിയിൽ നിന്ന് ചേതന സുരേന്ദ്രൻ.
1: അതെ അതെ.
0: ആ ചേതന, നമുക്ക് രഞ്ജിനിയിലെ ഇടയ്ക്ക് പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് തോന്നുന്നു അല്ലേ?
1: ഓ, പങ്കെടുക്കാറുണ്ട്.
0: ഗാനോത്സവത്തിൽ ഇതുവരെ സംസാരിക്കാൻ പറ്റിയിട്ടില്ലേ?
1: ഇതുവരെ സംസാരിക്കാൻ പറ്റിയില്ല. മെസ്സേജ് അയക്കലുണ്ട്.
0: മെസ്സേജ് അയക്കുന്നു, പ്രതികരിക്കുന്നില്ല. ഇവിടെ നിന്നൊരു പ്രതികരണവും കാണുന്നില്ല.
1: ഇല്ല ഇല്ല.
0: എന്നാലും ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ അയക്ക് തുടരുന്നു. അപ്പൊ ആ പ്രതീക്ഷയിലാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. ഇതുപോലെ താല്പര്യപൂർവ്വം കാത്തിരിക്കുന്ന ഒരാളോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഉണ്ട് അതുപോലെ സന്തോഷം കേട്ടോ. എന്തൊക്കെയാ വിശേഷം പാലേരിയിൽ? ടീച്ചറാണോ അതോ സ്റ്റുഡന്റോ? അല്ല, സ്റ്റുഡന്റാ. ഏത് ലെവലില?
1: ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ.
0: ആ ഹാ ഹാ. അവിടെ അടുത്ത് തന്നെയാണോ പോണേ?
1: ഓ, അവിടെ ഒരു സി കെ ജി ഗവൺമെന്റ് കോളേജ്.
0: ആ ഹാ. പേരാമ്പ്ര?
1: ആ, പേരാമ്പ്ര.
0: എന്താ മെയിൻ?
1: ഹിസ്റ്ററി.
0: ഓക്കേ. ഇപ്പോ ഈ പുതിയ ബാച്ച് ഒക്കെ 4 ഇയർ ആയില്ലേ?
1: ഓ, 4 ഇയർ ആയി.
0: നിങ്ങളുടെ പഴയ സ്കീമിലുള്ള ബാച്ച് ആയിരിക്കും അല്ലേ?
1: അല്ല, ഞാൻ 4 ഇയർ ഡിഗ്രി.
0: ഓ, നിങ്ങളും 4 ഇയർ തന്നെയാ?
1: ആ
0: ഹാ ഹാ. അപ്പൊ അങ്ങനെ ചരിത്രം വായിച്ച് വായിച്ചിട്ട് വാലേരി ചരിത്രം എന്തൊക്കെ മനസ്സിലായി? അങ്ങനെ അല്ല, പ്രാദേശിക ചരിത്രത്തെ കുറിച്ച് ഡിസ്സർട്ടേഷൻസ് അങ്ങനെ കാര്യങ്ങളൊക്കെ സ്റ്റഡീസ് ഒക്കെ ഉണ്ടായിരുന്നോ? അത് സ്കൂളിലെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അല്ല, പ്രാദേശിക ചരിത്രത്തെ കുറിച്ചൊക്കെ ഉള്ള ഡിസ്സർട്ടേഷൻ അന്വേഷണങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ സ്കൂൾ ലെവലിലൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ?
1: ഇല്ല, അങ്ങനെയില്ല. സാധാരണ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി അങ്ങനെ പോകുന്നുള്ളൂ.
0: ആ, ഓക്കെ ഓക്കെ ഓക്കെ. എന്നാലും ഇഷ്ടമാണ് വിഷയം.
1: ഓ, ഇഷ്ടമാണ്, ആദ്യം ഇഷ്ടമായിട്ട്.
0: ആ, നല്ല കാര്യം. നമുക്കൊരു താല്പര്യമുള്ള വിഷയം പഠിക്കുമ്പോൾ ഒരു ഉത്സാഹം ഉണ്ടാവുമല്ലോ.
1: ഓ, ഉണ്ട് ഉണ്ട്. എനിക്ക് അതേ അത് ഇഷ്ടമായിരുന്നു, ഭയങ്കര കാര്യം. അതുകൊണ്ട് +2 ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത്.
0: ആ, നന്നായി. നമുക്കൊരു ക്ലാരിറ്റി, എന്ത് പഠിക്കണം എന്നുള്ളൊരു ക്ലാരിറ്റി ഉള്ള ആൾക്കാർക്ക് അതിനെ ചൂസ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും, അതിൽ കുറച്ചുകൂടി ഉത്സാഹിക്കും.
1: ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ഈ വിഷയം കിട്ടി, അതുപോലെ തന്നെ ആഗ്രഹിച്ച കോളേജിലും കിട്ടി.
0: വളരെ സന്തോഷം. അപ്പൊ ഇനി നമ്മുടെ ആ ഒരു താല്പര്യത്തിൽ മുന്നേറി ബഹുദൂരം മുന്നോട്ട് പോകാൻ ഉറപ്പായിട്ടും പറ്റും. ഓക്കെ. അപ്പോ എന്തായാലും ഇന്ന് ക്ലാസ് ഇല്ല, ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയണേ.
1: ഓ, ആയിക്കോട്ടെ, ഞാൻ പറയുന്നുണ്ട്.
0: എന്തായാലും ജനറൽ മൂഡ് എങ്ങനെയാണ്? അപ്ബീറ്റ് ആണോ അതോ അല്പം ഒരു ഡൗൺ ആണോ? എങ്ങനെയാണ്? കളി കളി കാണാറുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്ര ഒരു ഡൈ ഹാർഡ് ഫാൻ ഒന്നും അല്ലാത്തോണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഒരു ഹൈ ഇല്ല, ലോ ഇല്ല.
1: ഇല്ല ഇല്ല, അങ്ങനെ ഇല്ല. അത്രക്കാലം വലിയ ഇതൊന്നുമില്ല.
0: എന്നാലും പത്രത്തിൽ കണ്ടു ആര് ജയിച്ചു ആര് തോറ്റു എന്നൊക്കെ മനസ്സിലാക്കി.
1: അതൊക്കെ അറിയാം, അതൊക്കെ അറിയാം.
0: ദ്രോണയിലെ അഞ്ചിക്കു അഞ്ചാതടി എന്നുള്ള പാട്ടല്ലേ
1: വേണ്ടത്?
0: പാട്ട് കേട്ടല്ലോ. ഞങ്ങളെ വീട്ടുകാരോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ കേട്ടോ.
1: ഓ, പറയാം.
0: ഓ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ബൈ.
1: ഓക്കെ.

0: ഹലോ, നമസ്കാരം ദാമോദരൻ.
1: നമസ്കാരം സാറേ.
0: സ്ഥലം എവിടെയായിരുന്നു?
1: ഇത് കൊയിലാണ്ടി മുജുകുന്ന്.
0: മുജുകുന്നാണ്. ഓക്കെ, ഇപ്പൊ കൊയിലാണ്ടി വഴിയിൽ നിന്ന് കോളൊന്നും പോയിട്ടില്ല. സ്ഥിരം കൊയിലാണ്ടി യാത്രയാണ്. ഈ ഗാനോത്സവത്തിന്റെ റൂട്ട് സ്ഥിരം കൊയിലാണ്ടി എന്നൊക്കെ ചിലർ ഇങ്ങനെ മെസ്സേജ് ഇടുന്ന കാണാം.
1: കൊയിലാണ്ടി ഉണ്ടായിരുന്നു.
0: എന്തൊക്കെ ശേഷം?
1: പിന്നെ ഞാൻ റേഡിയോ 1970 തുടങ്ങി സാറേ നോക്കാൻ. റേഡിയോ എന്റെ ജീവനാണ്.
0: അതെ.
1: പിന്നെ വെയർ ഹൗസിംഗ് പിരിഞ്ഞാണ്.
0: വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ
1: അങ്ങനെ. ഇപ്പൊ ഞാൻ സെക്യൂരിറ്റി, അതായത് ഒലിവിയ ഫർണിച്ചർ കമ്പനി ഉണ്ട് കൊയിലാണ്ടി. അവിടെ ഇപ്പൊ വെറുതെ കണ്ടെങ്കിൽ അവിടെ അവിടെ ഇന്നിപ്പോ നൈറ്റ് പോണം.
0: അതെ, സെക്യൂരിറ്റി വർക്ക് ഉണ്ട് അല്ലേ. മനസ്സിലായി. അപ്പൊ എന്തായാലും നമ്മളെ ഒരു വെറുതെ ഇരുന്ന് നമ്മള് മുഷിയണ്ട എന്നുള്ളതാണ് ഉദ്ദേശം. അതെ, നമുക്ക് അതിലൊരു ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലേ, എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാലോ.
1: ഓ,
0: അപ്പൊ എല്ലാ കാലത്തും
1: പണ്ട് പിന്നെ അറിയോ.
0: പിന്നെ അദ്ദേഹം നല്ല പഴയ നടനല്ലേ.
1: അതെയോ,
0: നമ്മൾ അളിയനാണ്. രാഘവട്ടൻ നാള് വന്നായിരുന്നല്ലോ, ഞങ്ങളെ ഒരു അഭിമുഖമൊക്കെ പ്രക്ഷേപണം ചെയ്തല്ലോ രാഘവട്ടന്റെ. കുറച്ചു മുമ്പ് ഉഷാറായിരിക്കുന്നു അല്ലേ. സന്തോഷായിരിക്കും താനേട്ടാ. നമുക്ക് ആ നീലക്കടമ്പിലെ പാട്ടല്ലേ കേൾക്കണ്ടേ, ദീപം കയ്യിൽ. ഞങ്ങളെ സ്നേഹാന്വേഷണം വീട്ടുകാരോടൊക്കെ പറയൂട്ടോ. ഓ, ആയിക്കോട്ടെ, കൊടുക്കാലോ, കൊടുക്കാം കേട്ടോ. ഓക്കെ, ശരി.
1: താങ്ക് യു.
0: ഓ, വെൽക്കം.

0: जरूर सुनिए पिटारा। इस कार्यक्रम के प्रायोजक हैं AISSMS पुणे और प्रीमियम हेरिटेज ग्रुप ऑफ इंस्टीट्यूट्स।
1: ഫെസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
2: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
1: ഫെസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പറമ്പ് പാവങ്ങാട് കോഴിക്കോട്.
3: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്.
4: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
5: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
8: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്.
9: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ഒന്ന് പരിചയപ്പെടുത്താമോ?
1: എന്റെ പേര് രമ്യ ശ്രീ.
0: രമ്യശ്ശേരി. ആ, കോക്കല്ലൂരിൽ നിന്നാണ്.
1: അതെ അതെ.
0: രമ്യശ്ശേരി, കുറച്ച് മെസ്സേജസ് ഒക്കെ ഇട്ടിട്ട് രാത്രി രഞ്ജിനിലൊക്കെ പങ്കെടുക്കാറുണ്ട് തോന്നുന്നു അല്ലേ?
1: രഞ്ജിനിയെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഗാനോത്സവത്തിൽ ഒരു വർഷം മുന്നേ. പ്രമോദ് സാറെ വിളിച്ചിട്ടുണ്ടായിരുന്നു.

0: ഓ, ആ സമയത്തുണ്ടായിരുന്നു. ഓക്കെ, ഇനി
1: സാർ
0: കുറെ
1: വിളിക്കണം, കുറെ ദിവസമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു,
0: അതെ ഇപ്പോഴാണ്.
1: വലിയൊരാഗ്രഹം.
0: ഓ
1: പഞ്ചാര ഓറഞ്ച് മരം കേട്ട ആ സമയം മുതല് സാറെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു.
0: മഞ്ചേരോ പറഞ്ഞു ഇഷ്ടായോ?
1: ഒരുപാട് ഇഷ്ടമായി, ഒരുപാട്. ആ ബുക്ക് ഞാൻ സംഘടിപ്പിച്ച് വായിച്ചു, വളരെ സന്തോഷം തോന്നി.
0: നല്ലൊരു
1: ഇപ്പം പട്ടുന്നോൾ പോഴും അല്ലേ?
0: അതെ, ഈ സെസ്സെ എന്ന് പറഞ്ഞ കുട്ടിയുടെ ഒരു ജീവിതം നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു ഇതായിരുന്നല്ലോ അല്ലേ ആ നോവല്. നമ്മള്
1: സത്യം, ഞാൻ അത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വിചാരിച്ചു മലയാളത്തിൽ ഒരുപാട് നോവലുള്ളപ്പോ ഒരു ബ്രസീലിയൻ ക്ലാസിക് ഒക്കെ വരുമ്പോ അതങ്ങനെ വേണം, പക്ഷെ അതിങ്ങനെ വായിച്ച് ഇങ്ങനെ സത്യം ഇങ്ങനെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു വല്ലാത്തൊരു അനുഭവം, വളരെ സന്തോഷം തോന്നി. അത് പറയാൻ വാക്കില്ല,
0: അത്രയും മികച്ചൊരു പുസ്തകമായിരുന്നു അത് സത്യത്തിൽ. കാരണം നമ്മള് അതെ, ഒരു മനുഷ്യ കുട്ടിയുടെ 5 വയസ്സുകാരന്റെ ഒരു മനസ്സിലൂടെ ഒരു ജീവിതം അനാവൃതമാകുന്നത്, കുട്ടികളെ എങ്ങനെ ജീവിതത്തെ കാണുന്നു, കുട്ടികളെ എങ്ങനെ മനുഷ്യരെ കാണുന്നു എന്നൊക്കെ അത്രയും ആഴത്തിൽ എഴുതിയ പുസ്തകങ്ങൾ ആ ലെവലിൽ കുറവാന്നാണ് പൊതുവെ പറയുന്നത്.
1: അതെ അതെ, നല്ല നല്ലൊരു പുസ്തകമായിരുന്നു ആ പുസ്തകം. ഞാന് കഴിഞ്ഞ വർഷം വായനാ മത്സരത്തിലെ ലൈബ്രറി കൗൺസിലിന്റെ വായനാ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, അതിലൊരു പുസ്തകം ഇതായിരുന്നു.
0: ശരി, എന്തായാലും സന്തോഷം,
1: നല്ലൊരു എന്താ പറയാ, അതിൽ പറയാൻ വാക്കില്ല.
0: സന്തോഷം,
1: മനസ്സിലായി.
0: അതെ, അത് ഒരുപാട് പോപ്പുലർ ആയ ഒരു പുസ്തകം അല്ല, പക്ഷെ വായിച്ചവരുടെ ഹൃദയത്തിൽ നിന്ന് ഒരു കാലത്തും അത് ഇറങ്ങിപ്പോവുകയില്ല. എന്തായാലും സന്തോഷം, അങ്ങനെ ഒരു പുസ്തകം താങ്ക് വായിക്കാൻ അല്ലെങ്കിൽ പരിചയപ്പെടുത്താൻ ആകാശവാണി വഴി കഴിഞ്ഞല്ലോ. അത് താങ്കൾക്ക് അത് വളരെ ഹൃദ്യമായി അനുഭവപ്പെട്ടല്ലോ, സന്തോഷം കേട്ടോ.
1: എന്റെ കൂടെ കുറെ ആൾക്കാരുണ്ട് അങ്ങനെ വായനയിലല്ലേ, അവരൊക്കെ അത്
0: ഇഷ്ടപ്പെട്ടു
1: സാറിന്റെ അടുത്ത്. സാറിന്റെ ആ ഒരു അവതരണ രീതി.
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു. ആയിക്കോട്ടെ മിസ്, സന്തോഷം, സന്തോഷം. നമുക്ക് ഏതാ പാട്ട് വേണ്ടേ?
1: എനിക്ക് എന്ന എപ്പോഴും സിനിമയിലെ മലവാഗക്കൊമ്പത്തെ എന്നുള്ളൊരു പാട്ടില്ലേ?
0: ആ ഉണ്ടല്ലോ,
1: അത് മതി.
0: അപ്പോ നമുക്ക് ആ പാട്ട് കൊടുക്കാം, മലവാഗക്കൊമ്പത്തെ. ജയചന്ദ്രനും രാജലക്ഷ്മി പാടിയ പാട്ടല്ലേ?
1: അതെ അതെ.
0: ഓക്കെ, ആ പാട്ട് കേട്ടാലോ. നമ്മളെ കൂട്ടുകാരോടൊക്കെ, വായന ഇഷ്ടമുള്ളവരോടൊക്കെ ഞങ്ങൾ സ്നേഹാന്വേഷണം പറയണേ.
1: ഓ, പറയാം.
0: ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ.
0: ആ ഹലോ, പുണ്യാണോ?
1: ആ അതെ.
0: എവിടെയാ സ്ഥലം?
1: മുടക്കല്ലൂർ.
0: മുടക്കല്ലൂർ. എന്തൊക്കെയാ വിശേഷം?
1: നല്ല വിശേഷം.
0: കുറച്ച് ദിവസമായോ? ഒന്ന് പഠിക്കുന്ന കുട്ടിയാണോ?
1: ആ അതെ അതെ.
0: ഏത് ലെവലാ? സ്കൂളാണോ കോളേജാണോ?
1: ഞാൻ ഇപ്പോൾ കോളേജ്.
0: എവിടെ?
1: കോഴിക്കോട്.
0: ഓക്കെ. ഇതേപോലെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ചോദ്യങ്ങളായിപ്പോയി അല്ലേ പുണ്യ? കുഴപ്പമില്ല. എന്തൊക്കെയുണ്ട്? റിയൽ എഫ്എം ഇല്ല പാട്ടുകളൊക്കെ കേൾക്കുന്ന ആളാണോ?
1: ആ കേൾക്കാറുണ്ട്. അച്ഛനമ്മയൊക്കെ ഡെയിലി ഇവിടെ ഹോട്ടലിൽ പാട്ട് വെക്കാറുണ്ട്.
0: ആ പുണ്യ അത് കേൾക്കും.
1: ഓ,
0: നമ്മൾ പുതിയ പുതിയ ജെൻസിക്കാർക്കൊക്കെ എന്താണ് താല്പര്യം, അങ്ങനെ നമുക്ക് പറയാമോ? ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റേഡിയോ പ്രോഗ്രാംസിൽ എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട് എന്നറിയാൻ വേണ്ടി ചോദിക്കുന്നത്.
1: പാട്ടൊക്കെ കേൾക്കാൻ ഇങ്ങനെ നല്ല ഇൻട്രസ്റ്റ് ആണ്.
0: ഉണ്ട്. വേറെന്തെങ്കിലും ഫോമിൽ, അതായത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതെങ്കിലും ഉപയോഗിച്ച് പാട്ടോ അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ഫോളോ ചെയ്യാറില്ലേ?
1: ഇല്ല, അങ്ങനെയൊന്നുമില്ല. കുറച്ചൊക്കെ പാട്ട് പാടും.
0: പാടുന്ന ആളാണ്. അപ്പോൾ കൂടുതലും അപ്പോൾ ഇത്തരം പ്രോഗ്രാമുകൾ, പ്രത്യേകിച്ച് റേഡിയോയിലൊക്കെ വരുന്ന പാട്ടുകൾ ഫോളോ ചെയ്യാൻ കൂടുതൽ താല്പര്യം ഉണ്ടാവും അല്ലേ? അങ്ങനെ കോമ്പറ്റീഷൻ, കോളേജ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാറില്ലേ?
1: ഇല്ല, സ്റ്റേജ് ഫിയർ
0: ഉണ്ട്. അതെ, നമ്മൾ അത് മാറ്റിയെടുക്കുമല്ലോ അല്ലേ?
1: ഓ, മാറ്റി.
0: ഇത്രയും കഴിവുള്ള പാട്ടിൽ താല്പര്യമുള്ള ഒരാളാവുമ്പോൾ അതിന്
1: പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
0: അതെ, ആ ഇഷ്ടം നമ്മളെ ഡ്രൈവ് ചെയ്ത് ആ ഫിയറിനെ ഓവർകം ചെയ്യാൻ സഹായിക്കില്ലേ?
1: ഓ ഓ.
0: എന്താ സബ്ജക്റ്റ്?
1: ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ.
0: ആ ഹാ ഹാ. അപ്പം എന്തായാലും ഇയാളുടെ ഒരു സർഗശേഷിയെ നമുക്ക് നല്ല രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ കേട്ടോ. പുണ്യ, ഓക്കെ, വെൽക്കം. പുണ്യയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ?
1: അദ്വൈതം സിനിമയിലെ അമ്പലപ്പുഴ.
0: ആ, ഉണ്ണിക്കണ്ണനോട് നീ. ഓക്കെ, നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ഞങ്ങൾ അച്ഛനും അമ്മയോടൊക്കെ ഞങ്ങൾ പ്രത്യേക സ്നേഹാന്വേഷണം പറയൂ.
1: ഓ, അച്ഛനും അവിടുന്ന് പറയുന്നുണ്ട്.
0: ആണോ? എന്താ അച്ഛന്റെ പേരെന്താ?
1: എന്റെ പേര് രാധാകൃഷ്ണൻ.
0: അമ്മയോ?
1: ജാനകി.
0: ഓക്കെ, അപ്പൊ എല്ലാവരോടും വീട്ടുകാരോടൊക്കെ കേട്ടോ.
1: ഓ ഓ.
0: അപ്പൊ ഓൾ ദി ബെസ്റ്റ്, പാട്ട് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.

ഗാനോത്സവം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 മുതൽ 2 മണി വരെ. നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം സുബി ടി വി, സാങ്കേതിക സഹായം അൻവർ പി കെ, ബിജു വി പി. ഗാനോത്സവം.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, 16-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ജിജിൻ അതിയന്നൂർ, അനീഷ് നായർ, ജയദേവ് കോട്ടയം, എ ജെ സലീം. സംവിധാനം റൂബി ബാബു.

0: ഡേവിഡിന്റെ മരണം ഇപ്പോഴും ദുരൂഹം തന്നെ അല്ലേ
1: എന്ന് പറയാം. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഡേവിഡ് തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരു യാത്രാമൊഴി എന്നൊരു ഓഡിയോ സന്ദേശം വാട്സാപ്പ് ചെയ്തിരുന്നു.
0: യാത്രാമൊഴിയോ?
1: അതെ, അതായിരുന്നു അതിന്റെ ടൈറ്റിൽ.
0: എന്തായിരുന്നു അതിൽ ഡേവിഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്?
1: ഡേവിഡിന്റെ മറ്റു പോഡ്കാസ്റ്റുകളെ പോലെ തന്നെ സാഹിത്യം നിറഞ്ഞു കവിഞ്ഞ ഒരു ഓഡിയോ. ജീവിതത്തെക്കുറിച്ച് ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച്. വേണമെങ്കിൽ അതിലൊരു വിരക്തി കണ്ടെത്താമെന്ന് മാത്രം.
0: ഡേവിഡ് പോഡ്കാസ്റ്റുകൾ ചെയ്യുമായിരുന്നു
1: നല്ലവണ്ണം. FM സ്റ്റുഡിയോയിലെ RJ പണിക്കൊപ്പം സ്വന്തം പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോം ഡേവിഡ് ഉണ്ടാക്കിയെടുത്തിരുന്നു. മലയാളത്തിലെ സാഹിത്യകൃതികളെ പരിചയപ്പെടുത്തുന്ന ബുക്ക് റിവ്യൂകളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു പോഡ്കാസ്റ്റ്. നല്ല ലിസണേഴ്സും അതിന് ലഭിച്ചിരുന്നു. ബാംഗ്ലൂരിൽ നടക്കുന്ന ലിറ്റററി ഫെസ്റ്റിവലിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഡേവിഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു.
0: ആ ഓഡിയോ അന്നയുടെ കയ്യിലുണ്ടോ?
1: പോഡ്കാസ്റ്റുകളോ?
0: അല്ല, ഡേവിഡിന്റെ ലാസ്റ്റ് ഓഡിയോ യാത്രാമൊഴി.
1: കാണണം, ഞാനത് ഷെയർ ചെയ്യാം.
0: അപ്പോ അതാണ് ചിത്രയും ഡേവിഡ് ആരോഗ്യസ്വാമിയും തമ്മിലുള്ള ബന്ധം. ഡേവിഡ് മരിച്ചതിന് ശേഷം ചിത്ര നാട്ടിലേക്ക് തിരിച്ചുപോയി അല്ലേ?
1: അതെ, ബാംഗ്ലൂർ അത്രയധികം അവളെ അലോസരപ്പെടുത്തി. ഓരോ സ്പോട്ടും ഡേവിഡിന്റെ ഓർമ്മകൾ നിറഞ്ഞതായിരുന്നു. നാട്ടിലേക്ക് പോവാൻ ഉപദേശിച്ചത് ഞാനായിരുന്നു. 2 വർഷത്തിന് ശേഷം പിന്നീട് ഇപ്പോഴാ ചിത്ര വീണ്ടും ബാംഗ്ലൂരിലേക്ക് എത്തുന്നത്. ഇനി പറയൂ, ഡേവിഡിന്റെ മരണം എങ്ങനെ മേഘയുടെ തിരോധാനവുമായി ബന്ധപ്പെടും?
0: എനിക്കറിയില്ല, പക്ഷേ കാര്യങ്ങൾ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.

0: ചിദംബരം, അന്യയുടെ ചോദ്യം തന്നെയാണ് എനിക്കും ആവർത്തിക്കാനുള്ളത്. ഹൗ ആർ ദീസ് ടു ഇവന്റ്സ് ആർ റിലേറ്റഡ്?
1: That's what I need to find, Lekha.
0: ഇവർ പറഞ്ഞത് കള്ളൊന്നുമില്ലല്ലോ അല്ലേ?
1: ഉണ്ടെന്ന് തോന്നുന്നില്ല. രണ്ട് വർഷം നീണ്ട ലിവിംഗ് ടുഗദറിൽ വിള്ളലുകളും ഉണ്ടായതായി കാണുന്നില്ല. ഡേവിഡിന്റെ മരണത്തിൽ മാത്രമാണ് കേട്ടിടത്തോളം അല്പം ദുരൂഹത.
0: എനിക്കും തോന്നി, സന്തോഷകരമായി ജീവിച്ചു പോകുമ്പോ എന്തിന് പെട്ടെന്ന് അയാൾ മരണത്തെ പുൽകണം?
1: ഹൈറ്റ് ഓഫ് ഹാപ്പിനെസ് ഈസ് ഡെത്ത് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് പക്ഷേ ഫിലോസഫിക്കലെന്നോ പോയറ്റിക്കെന്നോ മാത്രമേ പറയാൻ പറ്റൂ. പ്രാക്ടിക്കലി അതിന് നിലനിൽപ്പില്ല. എന്റർടൈൻമെന്റ് വേൾഡ്, ആർ ജെ എന്ന രീതിയിലുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസ്, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ വേറൊരു സാധ്യതയുണ്ട്.
0: എന്താണത്?
1: ഡ്രഗ്സ്.
0: അതിനു പക്ഷേ
1: അറിയില്ല. ഡേവിഡ് ആത്മഹത്യ ചെയ്തത് മയക്കുമരുന്ന് അധികമായി കുത്തിവെച്ചിട്ടാണ് എന്നതാണ് സംശയത്തിന് കാരണം. ആ ഒരു പോസിബിലിറ്റിയുടെ പിന്നാലെ ഒന്ന് സഞ്ചരിക്കാമെന്ന് കരുതുന്നു.

0: ഹലോ ചിദംബരം, വരൂ വരൂ.
1: താങ്ക്സ് അന്ന. ചിത്ര ഇല്ലേ?
0: ഉണ്ട്. ചിദംബരം വരൂന്ന് അറിയിച്ചതിനാൽ ചിത്ര കാത്തിരിക്കുക.
1: ആ, ദേ ചിത്ര വന്നല്ലോ.
2: ആ, ഹായ്.
1: ഹായ് ചിത്ര. നിങ്ങൾ രണ്ടുപേരും ഇരിക്കും. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്.
2: എന്താ ചിദംബരം?
1: ചിത്ര ഒരു കംപ്ലൈന്റ് എഴുതി ഇവിടുത്തെ പോലീസിൽ ഏൽപ്പിക്കണം, ഒരു പുനരന്വേഷണത്തിന്.
2: പക്ഷേ ഞാനെങ്ങനെ? അതുമല്ല, മേഘയുമായി എനിക്ക് ബന്ധമൊന്നുമില്ലല്ലോ.
1: നോ, മേഘയുടെ മിസ്സിംഗ് അല്ല, ഡേവിഡിന്റെ മരണത്തെപ്പറ്റി. അതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന സംശയമാണ് കംപ്ലൈന്റിൽ ഉന്നയിക്കേണ്ടത്.
2: കൊലപാതകമോ? ആര് ചെയ്തു? എന്തിന്?
1: നോക്കൂ ചിത്ര, ഇമോഷനിലാകാതെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. മേഘയുടെ തിരോധാനത്തെപ്പറ്റി തിരക്കാൻ ചിത്ര കൃഷ്ണകുമാറിനോട് പറഞ്ഞതനുസരിച്ച് കർണാടക ക്രൈംബ്രാഞ്ചിലെ ഒരു മഞ്ജുനാഥ ഷെട്ടി ചന്ദ്രുവിനെയും അയാളുടെ പേരൻസിനെയും വിസിറ്റ് ചെയ്തിരുന്നു.
2: ചിദംബരത്തിന് അതെങ്ങനെ
1: അറിയാമെന്നല്ലേ? തൽക്കാലം അറിഞ്ഞെന്ന് കരുതു. ഞാൻ മഞ്ജുനാഥ ഷെട്ടിയെ കണ്ടിരുന്നു. അതിനു മുൻപ് ഡേവിഡ് ജോലി ചെയ്തിരുന്ന 99.9 ജോളി FM-ന്റെ MD-യെ ഞാൻ മീറ്റ് ചെയ്തിരുന്നു.
2: ശശാങ്ക ഭയങ്കർ?
1: അതെ, ശശാങ്കനെ തന്നെ. ഡേവിഡ് വഴി ചിത്രയ്ക്കും അറിവുണ്ടാവും അയാളെപ്പറ്റി. ശശാങ്കിനോടും അന്ന് ഡേവിഡിനോടൊപ്പം ജോലി ചെയ്തിരുന്ന FM സ്റ്റേഷനിലെ മറ്റ് സ്റ്റാഫുകളെയും ഞാൻ കണ്ട് സംസാരിച്ചു.
2: എന്നിട്ട്?
1: അവർക്കാർക്കും ഡേവിഡിനെ പറ്റി ഒരു കംപ്ലൈന്റും ഇല്ല. പ്രത്യേകിച്ച് എന്റെ അന്വേഷണം ഡേവിഡ് ഏതെങ്കിലും രീതിയിലുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നോ എന്നായിരുന്നു.
2: നോ, ഡേവിഡിന് അങ്ങനൊരു ദുശീലം ഇല്ല.
1: എനിക്കത് ഉറപ്പിക്കണമായിരുന്നു. ഡേവിഡിന്റെ മരണകാരണമായ അളവിൽ കൂടുതൽ മയക്കുമരുന്ന് ഉള്ളിലെത്തിയതിനെ പറ്റി എനിക്ക് സംശയമുണ്ട്.
2: എന്ന് പറയുമ്പോ?
1: ഒരു ഡ്രഗ് അഡിക്റ്റിന്റെ ശരീരത്തിലേക്ക് ലഹരി നൽകുന്നതിന് ആവശ്യമായതിലും അധികം മയക്കുമരുന്ന് എത്താൻ ചാൻസ് ഉണ്ട്. അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള തുടർച്ചയായ ഉപയോഗം, ലഹരിക്ക് അടിമപ്പെട്ട് അബദ്ധത്തിൽ ഉണ്ടായേക്കാവുന്ന കൺസംപ്ഷൻ, അങ്ങനെയൊക്കെ വരാം.
0: പക്ഷേ ഡേവിഡ് അഡിക്റ്റ് അല്ല, യൂസറും അല്ല. അപ്പോ?
1: അതെ, സൂയിസൈഡിന്റെ പോസിബിലിറ്റീസ് ഞാൻ പരിഗണിക്കുന്നില്ല. അപ്പോ ഡേവിഡിന്റെ ശരീരത്തിലേക്ക് മയക്കുമരുന്ന് എത്തിയത് മറ്റൊരാളുടെ ശ്രമം മൂലമാകാനാണ് ചാൻസ്.
2: ആർക്കാണ് ഡേവിഡിനെ കൊല്ലാൻ ആഗ്രഹം ഉണ്ടായിരുന്നത്?
1: അതറിയാൻ വേണ്ടിയാണ് ചിത്രയോട് ഞാൻ കംപ്ലൈന്റ് റേസ് ചെയ്യാൻ പറഞ്ഞത്. ഇനിയുള്ള സ്റ്റെപ്പുകൾ എടുക്കണമെങ്കിൽ നമുക്ക് നിയമത്തിന്റെ പിൻബലം വേണം.

ഹലോ, അതെ, ചിദംബരമാണ്. ഉണ്ട് ഉണ്ട്, ഞാൻ സ്പോട്ടിൽ തന്നെ ഉണ്ട്. നോ, ഞാൻ മിസ്സാക്കിയിട്ടില്ല. കഴിഞ്ഞ 2 മണിക്കൂറായി ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളകത്ത് തന്നെയാണുള്ളത്, പുറത്തേക്ക് ഇറങ്ങിയിട്ടേയില്ല. മഞ്ജുനാഥ്, ഞാൻ നിൽക്കുന്നതിൻ്റെ ലൈവ് ലൊക്കേഷൻ താങ്കളുടെ മൊബൈലിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ശരി, അത് ഫോളോ ചെയ്ത് വരൂ. അതുമല്ല, ഈ സ്ട്രീറ്റിലേക്ക് പ്രവേശിക്കുന്നിടത്ത് തന്നെ ഒരു ബോർഡും കാണാം. അതെ അതെ, ധനപതിയുടെ സ്റ്റുഡിയോ.

0: ഹലോ ധനപതി.
1: ഹാ ഹലോ ചിദംബരം സർ. എന്താ പുതിയതായി വല്ല വോയിസ് ഓവറും എടുക്കണോ?
0: പുതുതായി എടുക്കാനല്ല, ഒരു പഴയ വോയിസ് ക്ലിപ്പിന്റെ ആധികാരികത പരിശോധിക്കാനാണ്.
1: പഴയ വോയിസ് ക്ലിപ്പോ? മനസ്സിലായില്ല.
0: വിശദമാക്കാം. ഇതെന്റെ സുഹൃത്ത് മഞ്ജുനാഥ് ഷെട്ടി.

0: അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു പഴയ വോയിസ് ക്ലിപ്പ് ഉണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യണം.
1: ഓ, അതിനെന്താ ചെയ്യാലോ? എവിടെ തരും അത്?
2: ഇതാ, ഈ പെൻഡ്രൈവിലുണ്ട്, ആദ്യത്തെ ഫയലാണ്.
3: ഓക്കെ.
1: പെൻഡ്രൈവിൽ വൈറസ് ഒന്നുമില്ലല്ലോ അല്ലേ? ഇത് ഞാൻ കണക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. ന്യൂ ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ഫയൽ ആദ്യം കേട്ടു നോക്കാം.
2: ഓക്കെ ഓക്കെ.
4: ഒരു യാത്രാമൊഴി. ചങ്ങാതിമാരെ, ഞാൻ ഡേവിഡ് ആരോഗ്യസ്വാമി. ഇതെന്റെ അവസാന റെക്കോർഡിംഗ് ആണ്. നിങ്ങളിത് കേൾക്കുന്ന സമയം ഈ സുന്ദരഭൂമിയിൽ ഞാൻ ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്ന് മാത്രം എന്നോട് ചോദിക്കരുത്. കാരണം ശരിയായ ഒരു ഉത്തരം.
2: എന്താ ധനപതി ആ ഫയൽ ക്ലോസ് ചെയ്തത്? മുഴുവനും നമ്മൾ കേട്ടില്ലല്ലോ.
0: ധനപതിക്ക് അത് വീണ്ടും കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഓഡിയോ ഫയൽ ധനപതി ഒരുപാട് തവണ കേട്ടതാണ്.
1: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
2: മിസ്റ്റർ ധനപതി, ഞങ്ങൾക്ക് വേണ്ടത് ഉത്തരങ്ങളാണ്.
1: വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരങ്ങൾ തേടി ഞാൻ ഒരുപാട് അലഞ്ഞിരുന്നു. പല വാതിലുകളിൽ മുട്ടിയിരുന്നു. മുഖം തിരിക്കലുകളും മൗനമാചരിക്കലും മാത്രമായിരുന്നു എനിക്ക് ലഭിച്ച മറുപടികൾ. അതുപോലെ നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിൽ ഉത്തരങ്ങളില്ല.
0: പക്ഷേ ധനപതി, ഞങ്ങൾക്ക് ഈ കടങ്കഥയുടെ ഉത്തരം കിട്ടിയേ പറ്റൂ. ആകസ്മികമായി അറിഞ്ഞതാണെങ്കിലും നിങ്ങളുടെ ഉത്തരം ഒരുപാട് അടഞ്ഞ വാതിലുകൾ തുറന്നു തന്നേക്കാം. ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചേ മതിയാകൂ.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം പതിനാറാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ചിദംബരം ജിജിൻ അതിയന്നൂർ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ധനപതി ജയദേവ് കോട്ടയം, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ പതിനേഴാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. മണിചിത്രതാഴി എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ചിത്ര ആലപിച്ചത്. ബിച്ചു തിരുമേനിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം.

103.6 റിയൽ FM പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേൾക്കാം ബീഗം അക്തർ ആലപിച്ച ശ്രുതിമധുരമായ ഗസൽസ്.

FM പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ആഗോള സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി.

0: FM പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ആഗോള സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷം. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചന്ദമരിക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകൻ ഡോക്ടർ MK റാം അറസ്റ്റിൽ. PSC നിർണായക യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും ചർച്ചാ വിഷയമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. അന്തിമ പട്ടിക 19 August പുറത്തിറക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. എറണാകുളത്തും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 5 മണിക്ക്.
1: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ആകാശവാണി 103.6 റിയൽ FM യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ മുതൽ 3:58 വരെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആസ്വദിക്കാം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് 9400224444 എന്ന വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9400224444 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശങ്ങൾ അയക്കാം. ആദ്യ ഗാനം കേൾക്കാം, ഇഷ്ടം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് മോഹൻ ചിത്താരയുടെ സംഗീതം. ഈ ഗാനത്തിനെ കാത്തിരിക്കുന്നു വടകരയിൽ നിന്നും സുജിത്ത്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
5: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
1: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
6: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
8: യുവർ ചോയ്സ് ആണ് പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സിലെ അടുത്ത ഗാനം കാപ്പാട് നിന്നും റോസ്മേരി ആവശ്യപ്പെട്ട ഇഷ്ടഗാനമാണ്. ഡ്രീംസ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഭാവനയിൽ വിരിഞ്ഞ മനോഹരമായ വരികൾക്ക് വിദ്യാസാഗറിൻ്റെ സംഗീതം.

0: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.

0: യുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: യുവർ ചോയ്സിൽ അടുത്തതായി കേൾക്കാം നമ്മൾ എന്ന ചിത്രത്തിനു വേണ്ടി ബിദു പ്രതാപും ജ്യോത്സ്നയും ചേർന്ന് ആലപിച്ച ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ബത്തേരിയിൽ നിന്നും അനൂപ്.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: യുവർ ചോയ്സിൽ അടുത്തതായി കേൾക്കാം നന്മണ്ടയിൽ നിന്നും നന്ദനയും നന്ദകിഷോറും ചേർന്ന് ആവശ്യപ്പെടുന്ന ഗാനം. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി ജ്യോത്സ്ന, രാജേഷ് വിജയ്, പ്രദീപ് ബാബു എന്നിവർ ചേർന്ന് ആലപിച്ചത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് മോഹൻ സിത്താരിയുടെ സംഗീതം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

യുവർ ചോയ്സിൽ അടുത്തതായി കേൾക്കാം പന്തീരങ്കാവിൽ നിന്നും ശ്രുതി ആവശ്യപ്പെടുന്ന ഗാനം. ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത ആലപിച്ചത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ദീപക് ദേവിൻ്റെ സംഗീതം.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: യുവർ ചോയ്സിൽ അടുത്തതായി കേൾക്കാം ഗൗരി ശങ്കരം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു നീലേശ്വരത്തു നിന്നും ഗായത്രി.

0: ഫോക്സ് വാഗൺ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ് വാഗൺ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ് വാഗൺ ഷോറൂം സന്ദർശിക്കൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ഒറ്റപ്പാലത്തു നിന്നും ഗൗരി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. യുവർ ചോയ്സിൽ അടുത്തതായി കസ്തൂരിമാൻ എന്ന ചിത്രത്തിനു വേണ്ടി സുജാതയും ജയചന്ദ്രനും ചേർന്ന് ആലപിച്ചത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: എലത്തൂരിൽ നിന്നും രജിത ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. അടുത്തതായി മേഘസന്ദേശം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ ആലപിച്ചത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ഫറൂഖിൽ നിന്നും ഗിരീന്ദ്രൻ ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം. കാക്കക്കുയിൽ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര ആലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ദീപൻ ചാറ്റർജിയുടെ സംഗീതം.
3: യുവർ ചോയ്സ്.

യുവർ ചോയ്സിൽ അടുത്തതായി കേൾക്കാം കുന്നമംഗലത്തു നിന്നും സുപ്രഭ ആവശ്യപ്പെട്ട ഗാനം. ദീപസ്തംഭം മഹാശ്ചര്യം എന്ന ചിത്രത്തിനു വേണ്ടി മോഹൻ സിത്താരിയും സംഘവും ആലപിച്ചത്. യൂസഫ് അലി കച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താരിയുടെ സംഗീതം.

0: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
1: Your choice. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: യുവർ ചോയ്സ് ഇവിടെ സമാപിക്കുന്നു.
3: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
5: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
6: ശോഭിക വെഡിംഗ്സ്,
7: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
8: ഹവാകർ പാദരക്ഷകൾ, ഓർമ്മച്ചെപ്പ്.

0: FM പ്രധാന വാർത്തകൾ. സാമ്പത്തിക സഹകരണം ഇന്ത്യ മോൾഡോവ പങ്കാളിത്തത്തിന്റെ സുപ്രധാന ഘടകമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി മോൾഡോവർ പ്രസിഡന്റ് മായ സണ്ടുവുമായി കൂടിക്കാഴ്ച നടത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയിലും രാജ്യസഭയിലും നടപടികൾ പലതവണ തടസ്സപ്പെട്ടിരുന്നു. ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഇറാനിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ബീഹാറിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് ബാലവേലയ്ക്കായി എത്തിച്ച 9 കുട്ടികളെ റെയിൽ സുരക്ഷാ സേന രക്ഷപ്പെടുത്തി. 2 പേരെ അറസ്റ്റ് ചെയ്തു. മലയാളി ഏജന്റിനായി അന്വേഷണം ശക്തം. 2026 കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ചിക്കാനം, കെ സച്ചിദാനന്ദൻ, ശ്രീജിത്ത് പെരിഞ്ചത്തൻ എന്നിവർ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 5 മണിക്ക്.
1: आप सुन रहे हैं पिटारा. इस कार्यक्रम के इस भाग के प्रायोजक हैं EISSMS पुणे.

ലോകം കാത്തിരുന്ന വിശ്വകിരീടം സ്പെയിനിന്റെ കരങ്ങൾ ഉയർത്തി. കാൽപന്തിനെ രണ്ടു രീതിയിൽ സമീപിക്കുന്ന രണ്ടു പരിശീലകർ തമ്മിലുള്ള പോരാട്ടമായിരുന്നു ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനലിൽ പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും കളിച്ചതും ജയിച്ചതും സ്പെയിൻ തന്നെയെന്ന് ഒറ്റവാക്കിൽ പറയാം. ലൂയിസ് ഡി ലാ ഫ്യുവന്റെയുടെ പൊസിഷണൽ ഫുട്ബോൾ കളിക്കുന്ന സ്പെയിൻ മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ അവരുടെ പതിവ് ആവർത്തിച്ചു. 68% പന്തടക്കവും 730+ കൃത്യമായ പാസുകളുമായി മുൻ ലോക ജേതാക്കളായ അർജന്റീനയ്ക്ക് മുന്നിൽ സമ്പൂർണ്ണ ആധിപത്യം കാണിച്ചു. ആദ്യ 10 മിനിറ്റിനുള്ളിൽ തന്നെ രണ്ട് മികച്ച ഗോളാവസരങ്ങൾ സ്പെയിൻ സൃഷ്ടിച്ചെങ്കിലും ഫിനിഷിംഗിലെ പിഴവ് കാരണം ലീഡ് നേടാനായില്ല. അർജന്റീനയുടെ മുഴുവൻ ശ്രദ്ധയും പ്രതിരോധത്തിലായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ അവർ സ്വന്തം പകുതിയിലേക്ക് പിൻവാങ്ങി ലോ ബ്ലോക്കിൽ ഒതുങ്ങി. ടീമിൽ റോഡ്രി വീണ്ടും കളിയുടെ കേന്ദ്രബിന്ദുവായി. സെന്റർ ബാക്കുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് മൂന്ന് താരങ്ങളുടെ ബിൽഡപ്പ് രൂപപ്പെടുത്തി. ബിൽഡപ്പിൽ സ്പെയിൻ 5 താരങ്ങളെ ഉപയോഗപ്പെടുത്തിയതിനാൽ എല്ലായ്പ്പോഴും ഒന്നിലധികം പാസിംഗ് ഓപ്ഷനുകൾ ലഭിച്ചു. അർജന്റീനയുടെ പ്രസിംഗ് നിരയെ എളുപ്പത്തിൽ മറികടന്നു. റോഡ്രിയുടെ നീക്കങ്ങളെ തടയാൻ അർജന്റീനയുടെ പക്കൽ പ്ലാനുകൾ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. വലതുവിങ്ങിൽ ലാമിൻ യമാലിനെ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണങ്ങൾ. യമാലിന് 1-on-1 സാഹചര്യം ഒരുക്കാൻ വലതു ബാക്ക് പെഡ്രോ പോറോ അകത്തേക്കുള്ള ഓവർലാപ്പുകളും അണ്ടർലാപ്പുകളും നടത്തി. ഇതോടെ അർജന്റീനയുടെ ഇടതു പ്രതിരോധം നിരന്തരം സമ്മർദ്ദത്തിലായി. പന്ത് കൈവശം വെക്കുന്നുണ്ടെങ്കിലും ഗോളെന്ന അവസാന ഫാക്ടർ മാത്രം സ്പെയിനിന് നടപ്പാക്കാൻ സാധിക്കുന്നുണ്ടായില്ല. ബോക്സിന് മുന്നിലെത്തുമ്പോൾ പദ്ധതി മറന്ന സ്പെയിൻ പന്ത് കൈവശം വെച്ചുകൊണ്ടിരുന്നു. അർജന്റീനയുടെ പ്രധാന ആക്രമണായുധം ലയണൽ മെസ്സിയായിരുന്നു. സ്പെയിനിൽ നിന്ന് പന്ത് തിരിച്ചുപിടിച്ച ഉടൻ മെസ്സിയിലേക്ക് എത്തിച്ച് കൗണ്ടർ ആക്രമണം നടത്തുക എന്നതായിരുന്നു ലയണൽ സ്കലോണിയുടെ പദ്ധതി. എന്നാൽ മധ്യനിരയിൽ റോഡ്രിയും ഫാബിയൻ റൂയിസും ചേർന്ന് മെസ്സിയെ ആദ്യ ടച്ചിൽ തന്നെ സമ്മർദ്ദം ചെലുത്തി. ഇതിനൊപ്പം റെസ്റ്റ് ഡിഫൻസ് സംവിധാനവും സ്പെയിൻ കൃത്യമായി പാലിച്ചു. ആക്രമിക്കുമ്പോഴും റോഡ്രിയും ഒരു ഫുൾബാക്കും പിന്നിൽ തുടരുന്നതിനാൽ അർജന്റീനയുടെ കൗണ്ടർ ആക്രമണങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപേ അവസാനിച്ചു. രണ്ടാം പകുതിയിൽ സ്പെയിൻ ആക്രമണത്തിൽ മാറ്റങ്ങൾ വരുത്തി. പുതിയ താരങ്ങളെത്തിയതോടെ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലും ആക്രമണത്തിന്റെ വേഗം നിലനിർത്താൻ കാരണമായി. പകരക്കാരെ ഇറക്കി കളി നിയന്ത്രിക്കുന്ന സ്കെലോനിക്ക് പ്രതിരോധ താരങ്ങൾക്ക് പരിക്കേറ്റതോടെ സബ്സ്റ്റിറ്റ്യൂഷൻ നേരത്തെ ഉപയോഗിക്കേണ്ടി വന്നു. ഇഞ്ചുറി ടൈമിൽ എൻസോ ഫെർണാണ്ടസ് ചുവപ്പ് കാർഡ് കണ്ടു പുറത്തായതോടെ അർജന്റീന 10 പേരായി ചുരുങ്ങി. അധിക സമയത്ത് സ്കെലോണി പ്രതിരോധ നിരയിലേക്ക് കൂടുതൽ താരങ്ങളെ ചേർത്ത് 5-അംഗ പ്രതിരോധത്തിലേക്ക് മാറി. ആക്രമണത്തിൽ ലയണൽ മെസ്സി മാത്രമാണ് മുന്നിൽ അവശേഷിച്ചത്. ഒടുവിൽ 106th minute പകരക്കാരൻ ഫെറാൻ ടോറസ് വിജയ ഗോൾ നേടി സ്പെയിനിനെ ലോക ചാമ്പ്യന്മാരാക്കി. 108th minute വരെ എതിർ പോസ്റ്റിലേക്ക് ഷോട്ട് തീർക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചില്ലെന്നും ഇതോടൊപ്പം ഓർക്കണം. അർജന്റീനൻ ടീം നന്ദി പറയേണ്ടത് ഗോൾ കീപ്പർ മാർട്ടിനസിനോടാണ്. മാർട്ടിനസ് ഇല്ലായിരുന്നെങ്കിൽ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മോശം ഫൈനലായി 2026 ലോകകപ്പ് ഫൈനൽ മാറിയേനെ. സ്പെയിൻ 20 ഷോട്ടുകൾ നടത്തി, 11 ലക്ഷ്യം കണ്ടു. അർജന്റീനയ്ക്ക് നിശ്ചിത സമയത്ത് ഒരു ഷോട്ട് പോലും നേടാൻ സാധിച്ചില്ല. അമേരിക്കയിൽ കിരീടമുയർത്തി നിൽക്കുമ്പോൾ ഓരോ സ്പെയിൻ ആരാധകന്റെയും ഓർമ്മകൾ 16 വർഷം പിറകിലോട്ട് പോയി കാണും. 2010 ജൂലൈ 11 ജോഹന്നസ്ബർഗിലെ സോക്കർ സിറ്റി സ്റ്റേഡിയം, അന്ന് 116th minute ആൻഡ്രേസ് ഇനിയസ്റ്റയുടെ ആ ഒരൊറ്റ ഗോൾ സ്പെയിനിന് ഒരു ലോകകപ്പ് നേടിക്കൊടുക്കുക മാത്രമല്ല ചെയ്തത്, ഫുട്ബോളിന്റെ ഗതിയെ തന്നെ അത് മാറ്റി. എതിരാളികളെ അവരുടെ പിന്നാലെ ഓടാതെ തന്നെ ശ്വാസം മുട്ടിക്കാൻ കഴിയുന്ന ഒരു തന്ത്രത്തിന്റെ പിറവിയായിരുന്നു സ്പെയിൻ രൂപപ്പെടുത്തിയത്. സാവി, ഇനിയസ്റ്റ, ബുസ്കറ്റ്സ് എന്നിവരടങ്ങിയ സ്പാനിഷ് മധ്യനിര ഫുട്ബോൾ മൈതാനത്തെ സമയം തന്നെ നിയന്ത്രിക്കുന്നവരായി മാറി. അവരുടെ ഓരോ പാസുകളും മൈതാനത്ത് കവിത പോലെ ഒഴുകി. ആ ശൈലി പകർത്താൻ പിന്നീട് പലരും ശ്രമിച്ചു, ആർക്കും അതിന് കഴിഞ്ഞില്ലെന്നത് മറ്റൊരു കാര്യം. പിന്നീട് ആ ആധിപത്യം സ്പെയിനിൽ നിന്ന് ലോക ഫുട്ബോൾ കണ്ടില്ല. 2014 ബ്രസീൽ ലോകകപ്പിൽ നെതർലൻഡ്സിനോടും ചിലിയോടും തോറ്റ് സ്പാനിഷ് പട ലോകകപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായി. 2016 യൂറോ കപ്പിൽ ഇറ്റലിയോട് പ്രീ ക്വാർട്ടറിൽ തോറ്റു. 2018 ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിൽ ആതിഥേയരായ റഷ്യയ്ക്ക് മുന്നിൽ ഷൂട്ടൌട്ടിൽ വീണു. 2022 ഖത്തർ ലോകകപ്പിലും നിരാശയോടെ മടക്കം. ഒരു കാലത്ത് എതിരാളികൾ ഭയപ്പെട്ട ടിക്കി ടാക്ക ശൈലി തങ്ങൾക്ക് തന്നെ വിനയായി മാറിയോ എന്ന് സ്പെയിൻ തന്നെ ചിന്തിച്ചു തുടങ്ങിയ സമയം. അങ്ങനെയിരിക്കെയാണ് 2022 ഡിസംബറിൽ ലൂയിസ് ഡി ലാ ഫ്യുവൻ കോച്ചായി എത്തുന്നത്. അയാളൊരു താരപ്പക്കിട്ടുള്ള ആളൊന്നുമായിരുന്നില്ല, എന്നാൽ ഇന്നത്തെ യുവതാരങ്ങളെ പരിശീലിപ്പിച്ച പരിചയമുണ്ടായിരുന്നു. പിന്നാലെ കാര്യങ്ങളും മാറി. സ്പെയിൻ ആദ്യം യുവേഫ നാഷണൽ ലീഗ് നേടി, പിന്നാലെ 2024 യൂറോ കപ്പും. ഒടുവിൽ യഥാർത്ഥ പരീക്ഷണമായി

23-ാം ലോകകപ്പ് വന്നെത്തി. നിശബ്ദമായിട്ടായിരുന്നു തുടക്കം. കേപ് വെർദെ എന്ന രാജ്യത്തോടുള്ള സമനില അവരെ എഴുതി തള്ളി. അതൊന്നും ഗൗനിക്കാതെ സ്പെയിൻ ഒരു മൂലയിൽ കൂടി നീങ്ങി. ഒടുവിൽ സെമിയിൽ ഫ്രാൻസ് വന്നപ്പോൾ അവിടെ സ്പെയിൻ വീഴുമെന്ന് പലരും വിധിയെഴുതി. കളിയിൽ ഫ്രാൻസിനെ പ്രതിരോധിക്കുകയായിരുന്നില്ല, മറിച്ച് ജയിക്കാമെന്ന അവരുടെ വിശ്വാസത്തെ കെടുത്തി കളയുകയായിരുന്നു. അങ്ങനെ വിശ്വാസമില്ലാതാകുമ്പോൾ ലോകത്തെ ഏതൊരു മികച്ച ടീമും തെറ്റുകൾ വരുത്താൻ തുടങ്ങും. അതായിരുന്നു സ്പെയിനിന്റെ ലക്ഷ്യവും. ഫൈനലിൽ അർജന്റീനയുടെ അനുഭവവും മറിച്ചായിരുന്നില്ല. അർജന്റീനയെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കി കളയുകയായിരുന്നു സ്പാനിഷ് നിര. മധ്യനിരയിൽ പന്ത് ലഭിക്കാതെ മെസ്സി അടക്കമുള്ളവർ മൈതാനത്ത് അലഞ്ഞുതിരിഞ്ഞു. പന്ത് ലഭിക്കാതായതോടെ ക്ഷമ നശിച്ച അർജന്റീന താരങ്ങൾ പിന്നെ പരുക്കൻ കളി പുറത്തെടുക്കുകയും ചെയ്തു. റോഡ്രി മധ്യനിര നിറഞ്ഞു കളിച്ചതോടെ അർജന്റീന ചിത്രത്തിൽ തന്നെ ഇല്ലാതായി. ഒരിഞ്ചു പോലും അനങ്ങാനാകാതെ അർജന്റീന ടീമിനെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു സ്പാനിഷ് നിര. സൂപ്പർ താരങ്ങളുമായി പലരും വന്നപ്പോൾ സ്പെയിൻ നിരയിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നില്ല. ഭാവി താരമായ ലാമിൻ യമാലായിരുന്നു മാധ്യമങ്ങളുടെ ഇഷ്ടക്കാരൻ. കളി ജയിക്കാൻ ലൂയിസ് ഡെ ലാ ഫ്യുവന്റെ കുട്ടികൾക്ക് വ്യക്തിഗത മികവ് ആവശ്യമായിരുന്നില്ല, ഒത്തിണക്കമാണ് അവരെ നയിച്ചത്. ലോക കിരീടത്തിനു ശേഷം നഷ്ടപ്പെട്ടുപോയ സ്വത്വം വീണ്ടെടുത്തിരിക്കുകയാണ് സ്പാനിഷ് നിര. അതിന് ചുക്കാൻ പിടിച്ച ലൂയിസ് ഡെ ലാ ഫ്യുവനാണ് ഈ കിരീടത്തിന്റെ മുഴുവൻ അവകാശവും. അവസാന അംഗം ജയിച്ച് കിരീടവുമായി പോകുന്ന സ്പെയിനിന്റെ പോക്കറ്റിൽ 482 കോടിയാണ് ഫിഫ പോക്കറ്റിലിട്ട് നൽകുക. ഇത്തവണ വാരിക്കോരിയാണ് ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫ സമ്മാനത്തുക നൽകുന്നത്. റണ്ണേഴ്സായ അർജന്റീനയ്ക്ക് 318 കോടി കിട്ടും. കഴിഞ്ഞ തവണ അർജന്റീന ജയിച്ചപ്പോൾ 405 കോടിയാണ് ലഭിച്ചത്. പങ്കെടുക്കുന്ന ഓരോ ടീമുകൾക്കും 15 കോടി രൂപ ഉറപ്പായും ലഭിക്കും. വിജയികൾക്ക് മോതിരവും ഫിഫയുടെ വകയുണ്ട്. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മോതിരത്തിന്റെ ഒരു വശത്ത് ലോകകപ്പ് ട്രോഫിയും മറുവശത്ത് ജേതാക്കളാകുന്ന ടീമിന്റെ ലോഗോയും പതിച്ചിട്ടുണ്ടാകും. 2026 മോതിരങ്ങളാണ് ആകെ നിർമ്മിക്കുക. ഇതിൽ 30 ചാമ്പ്യൻ ടീമിന് നൽകും. മറ്റുള്ള 1996 ആരാധകർക്ക് സ്വന്തമാക്കാം. വമ്പൻ ടീമുകളായ ജർമ്മനിക്ക് 106 കോടിയും ബ്രസീൽ പോർച്ചുഗൽ ടീമുകൾക്ക് 145 കോടി രൂപ വീതവുമാണ് ലഭിച്ചത്. ഗോൾഡൻ ബൂട്ടിനോട് പ്രത്യേക ഇഷ്ടമുണ്ട് ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയ്ക്ക്. 2-ാമത്തെ തവണയും എംബാപ്പെ ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ട് വീട്ടിലെത്തിച്ചു. 10-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ എംബാപ്പെ 10 ഗോളുകളാണ് ടൂർണമെന്റിൽ ആകെ നേടിയത്. 8 കളികളിൽ നിന്നാണ് ഈ നേട്ടം. 4 അസിസ്റ്റുകളും നടത്തി. സെമി ഫൈനലിൽ സ്പെയിനിനെതിരെ മാത്രമാണ് നിറം മങ്ങിയത്. ലോകകപ്പ് ചരിത്രത്തിലെ 2-ാമത്തെ വലിയ ഗോൾ വേട്ടയാണ് എംബാപ്പെ നടത്തിയത്. 1958 ഫ്രാൻസിന്റെ ജസ് ഫോണ്ടെയ്ൻ നേടിയ 13 ഗോളാണ് റെക്കോർഡ്. 1970 ജർമ്മനിയുടെ ഗർഡ് മുള്ളറും 10 ഗോൾ നേടി. 3 ലോകകപ്പുകളിലായി 22 മത്സരങ്ങളിൽ നിന്ന് 22 ഗോൾ നേടിയതോടെ ഫുട്ബോൾ ചരിത്രത്തിൽ എംബാപ്പയുടെ പേര് മാഞ്ഞുപോകില്ല. ഒരു ഗോൾ മാത്രം വഴങ്ങി സ്പെയിനിന്റെ കിരീടത്തിൽ തിളക്കമാർന്ന പ്രകടനം നടത്തിയ ഗോൾ കീപ്പർ ഉനൈ സിമോനാണ് ഗോൾഡൻ ഗ്ലൗ സ്വന്തമാക്കിയത്. യുവതാരത്തിനുള്ള പുരസ്കാരം സ്പെയിനിന്റെ 19-ാം കാരൻ പായോ കുബാസിയും നേടി. ഓരോ ലോകകപ്പ് കഴിയുമ്പോഴും ഇനിയുള്ള നാളുകൾ ഫുട്ബോൾ ലോകം ഭരിക്കാനുള്ള ഭാവി താരങ്ങളെ കണ്ടെത്താറുണ്ട്. 1958 ബ്രസീലിന്റെ പെലെയും 2018 ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയുമെല്ലാം ഈ വഴികളിലൂടെ എത്തിയവരാണ്. ഈ ലോകകപ്പിൽ ശ്രദ്ധേയരായ 5 യുവതാരങ്ങളെ അത്തരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഐവറി കോസ്റ്റിന്റെ ക്രിസ്റ്റ് ഇനാവോ ഔലായ്, ദക്ഷിണാഫ്രിക്കയുടെ എംബകെസലി എംബോകസി, സ്വിറ്റ്സർലാൻഡിന്റെ യോഹാൻ മൻസാംബി, മൊറോക്കോയുടെ അയൂബ് ബുവാദി, മെക്സിക്കോയുടെ ഗിൽബർട്ടോ മോറ എന്നിവരാണ് പട്ടികയിൽ ഉൾപ്പെട്ടവർ. ഐവറി കോസ്റ്റ് ലോകകപ്പിൽ കാര്യമായൊന്നും ചെയ്തില്ലെങ്കിലും മധ്യനിര താരം ഔലായ് ടീമിന്റെ നട്ടലായിരുന്നു. 20 വയസ്സുള്ള താരം ഒട്ടും ഭയമില്ലാതെ കളത്തിൽ നിറഞ്ഞു. ഇറ്റാലിയൻ ക്ലബ്ബായ ഫിയോറന്റീനയിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ട് ഔലായിന്. ആദ്യമായി റൌണ്ട് ഓഫ് 16 ഇടം പിടിച്ച ദക്ഷിണാഫ്രിക്കയുടെ കുന്തമുനയായിരുന്നു എംബകെസലി. ആദ്യ തോൽവിക്ക് ശേഷം ചെക്ക് റിപ്പബ്ലിക്കിനെതിരെയും ദക്ഷിണ കൊറിയക്കെതിരെയും തിരിച്ചുവന്ന ദക്ഷിണാഫ്രിക്കയുടെ പ്രതിരോധ ശക്തിയായിരുന്നു ഈ ചെറുപ്പക്കാരൻ. ലോകകപ്പിലെ ശ്രദ്ധേയ താരത്തിന് നറുക്കെടുപ്പെടുത്താൽ അതിൽ മുൻപിലുണ്ടാകുന്നയാളാണ് സ്വിറ്റ്സർലൻഡിന്റെ യോഹാൻ മൻസാംബി. 4 കളിയിൽ 2 അസിസ്റ്റും 3 ഗോളും അക്കൗണ്ടിലാക്കി. ഫൈനൽ തേർഡിലെ അസാധാരണ നിമിഷങ്ങളെ യോഹാൻ മനക്കരുത്തുകൊണ്ട് നേരിട്ടു. ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറായാണ് കോച്ച് ചുമതല നൽകിയത്. പരിക്കിനെ തുടർന്ന് റൌണ്ട് ഓഫ് 16 ക്വാർട്ടറും നഷ്ടമായത് സ്വിറ്റ്സർലൻഡിനു കൂടിയാണ്. മൊറോക്കോയും ബ്രസീലും തമ്മിലുള്ള കളിയുടെ അവസാനം വിദഗ്ധർ ചർച്ച ചെയ്ത പേരാണ് മൊറോക്കോയുടെ അയൂബ് ബുവാദി. കൂടുതൽ പന്ത് ടച്ച് ചെയ്തതും കൃത്യതയാർന്ന പാസുകൾ നൽകിയതും 20-ാം കാരനായ മിഡ്ഫീൽഡറായിരുന്നു. പെലയ്ക്കു ശേഷം നോക്കൌട്ടിലെ ആദ്യ 11-ൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞയാളെന്ന ഖ്യാതി നേടിയ താരമാണ് മെക്സിക്കോയുടെ ഗിൽബർട്ടോ മോറ. 17-ാം വയസ്സിൽ ടീമിന്റെ 2 നോക്കൌട്ടുകളിലും സമ്മർദ്ദമില്ലാതെ കൌമാര താരം പന്തുതട്ടി. യൂറോപ്യൻ ലീഗിലെ വൻ ക്ലബ്ബുകൾ മോറയ്ക്ക് പിന്നാലെ ഓഫറുകളുമായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ലോകകപ്പ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം നേടിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഒന്നേയുള്ളൂ, കാബോ വെർദ. ലോകകപ്പിന്

0: മുൻപ് പലരും ഈ രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടു പോലുമില്ലായിരുന്നു. അസാമാന്യ ധൈര്യത്തോടെ വൊസീഞ്ഞ എന്ന 40 വയസ്സുകാരൻ ഗോൾ കീപ്പറുടെ കിടിലൻ സേവുകളോടെ കാൽപന്ത് ആരാധകരുടെ മനസ്സിൽ ഈ കുഞ്ഞൻ രാജ്യവും ഇടം പിടിച്ചു. ഇതിനകം നിരവധി പേരാണ് വിനോദസഞ്ചാരത്തിനായി കാബോ വെർദെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഫൈനലിസ്റ്റുകളായ അർജന്റീനയും സ്പെയിനും ടൂർണമെന്റിൽ പേടിച്ചതും കാബോ വെർദെക്ക് മുൻപിലാണ്. ഇരുവർക്കു മുൻപിലും കാബോ വെർദെ നിശ്ചിത സമയത്ത് ഗോൾ വഴങ്ങിയില്ല. ഗ്രൂപ്പിലെ ആദ്യ കളിയിൽ സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ തളച്ചു. റൌണ്ട് ഓഫ് 32 അർജന്റീനയോട് 3-2 തോറ്റത് എക്സ്ട്രാ ടൈമിലായിരുന്നു. നിശ്ചിത സമയത്ത് 1-1 പിടിച്ചുകെട്ടാൻ ഈ ആഫ്രിക്കൻ സംഘത്തിന് കഴിഞ്ഞു. ടൂർണമെന്റിലെ വലിയ അട്ടിമറി നടത്തി പേരെടുത്ത രാജ്യം നോർവെയാണ്. ക്വാർട്ടറിൽ ഇംഗ്ലണ്ടിനോട് വീണ നോർവെ അതിനു മുൻപ് ബ്രസീലിനെ 2-1 തോൽപ്പിച്ച് ടൂർണമെന്റിലെ വലിയ അട്ടിമറി നടത്തി. ഹാലൻഡിന്റെ നേതൃത്വത്തിൽ നോർവെ ലോകകപ്പിലെ ഏറ്റവും വലിയ കറുത്ത കുതിരകളായി മാറി. ആഫ്രിക്കൻ ശക്തിയുടെ കരുത്ത് തെളിയിച്ച രാജ്യമായി മൊറോക്കോയും ടൂർണമെന്റിൽ മാറി. ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനോട് തോറ്റു പുറത്തായെങ്കിലും 2022 സെമി ഫൈനലിൽ എത്തിയതിനുശേഷം വീണ്ടും ലോകകപ്പിൽ സ്വാധീനം ചെലുത്താൻ സാധിച്ചു. ആതിഥേയരായ കാനഡയെ എതിരില്ലാത്ത 3 തോൽപ്പിച്ച മത്സരം മികച്ചതായിരുന്നു. ശക്തമായ പ്രതിരോധവും സ്ഥിരതയും നടത്തി സ്വിറ്റ്സർലാൻഡ് ആരാധകരെ പ്രകമ്പനം കൊള്ളിച്ചു. ക്വാർട്ടർ ഫൈനൽ വരെ ടീമെത്തി. അൾജീരിയയെ 2-0 തോൽപ്പിച്ച ശേഷം കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്നു. ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയോട് അധിക സമയ പോരാട്ടത്തിന് ശേഷമാണ് തോറ്റത്. ആരും ചെറിയവരുമല്ല വലിയവരുമല്ല എന്ന തോന്നൽ ഉടലെടുത്തത് ജപ്പാന്റെ കളികൾക്ക് ശേഷമാണ്. നോക്കൌട്ടിൽ ബ്രസീലിനോട് തോറ്റു പുറത്തായെങ്കിലും കൂടുതൽ അവർ അർഹിച്ചിരുന്നു. യൂറോപ്യൻ ശൈലിയിലുള്ള വേഗവും ക്രമബദ്ധമായ ടീം പ്ലേയും ഏഷ്യൻ രാജ്യത്തെ വേറിട്ടു നിർത്തി. ഒരു ഏഷ്യൻ രാജ്യം ലോകകപ്പിൽ മുത്തമിടുമെങ്കിൽ അത് ജപ്പാനായിരിക്കുമെന്ന് പലരും എഴുതി കഴിഞ്ഞു.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം
0: തയ്യാറാക്കിയത് മാധ്യമ പ്രവർത്തകൻ മിഥുൻ ഭാസ്കർ.
2: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
3: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
4: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ക്രസൻ ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ക്രസൻ ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്. RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
3: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
4: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
4: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
6: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
8: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
9: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
10: ഞാറ്റുവേല.
9: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
11: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
9: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.

0: വിളവിന്റെ വിസ്മയത്തിന് തിരിതെളിയിച്ച് കടന്നുപോയ അഞ്ചാഴ്ചകൾ കൊണ്ട് കേരളത്തിലെ തരിശു പ്രദേശങ്ങളും പുരയിടങ്ങളും വീട്ടുമുറ്റങ്ങളും മട്ടുപ്പാവുകളുമൊക്കെ വിവിധ പച്ചക്കറികളാൽ നിറയുന്ന കാഴ്ച മലയാളക്കരയ്ക്ക് കൂടുതൽ ആവേശം പകരുന്നു. ഇവിടെ കൃഷിക്കാരായി എത്തുന്നത് ഉയർന്ന തൊഴിലും വിദ്യാഭ്യാസവും ഉള്ളവർ മുതൽ പ്രൊഫഷണലിസ്റ്റുകൾ, ഐടി മേഖലയിലെ വനിതകൾ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാർത്ഥികൾ, വിദ്യാസമ്പന്നരായ വീട്ടമ്മമാർ, കുടുംബശ്രീ പ്രവർത്തകർ, യുവാക്കൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ ശ്രേണിയിലുള്ളവരാണ്. ഈ കാതലായ മാറ്റത്തിന് കാരണം കൃഷി ഉപജീവനത്തേക്കാൾ നിലനിൽപ്പിന്റെയും ആരോഗ്യത്തിന്റെയും പ്രശ്നമാണ് എന്ന തിരിച്ചറിവാണ്. എത്ര പണം കൊടുത്താലും വിഷം വാങ്ങിക്കഴിച്ച് ജീവിതമാകെ താളം തെറ്റുന്ന അവസ്ഥ പലരും മനസ്സിലാക്കിയതാണ് ഈ മാറ്റങ്ങൾക്ക് കാരണം. കൃഷി ഇന്ന് നല്ല വരുമാനം ലഭിക്കുന്ന മേഖലയായി മാറുന്നതിന്റെ പ്രധാന കാരണവും വിഷമില്ലാത്ത വിഭവങ്ങൾക്കുള്ള ഡിമാൻഡ് ഒന്നുകൊണ്ട് തന്നെയാണ്. ഉത്സവകാല മാർക്കറ്റുകളിലെ അമിത വിലക്കയറ്റം പിടിച്ചു നിർത്തി യഥാർത്ഥ കർഷകന് മികച്ച വരുമാനം ലഭിക്കുന്നതിന് ഇന്ന് ഓരോ പറമ്പും കൃഷിയിടമായപ്പോൾ സാധിക്കുന്നു. ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടത്തെ കാർഷിക അനുഭവ സമ്പത്തുള്ള ഒരു വീട്ടമ്മയെ പരിചയപ്പെടാം. ഓണവിപണി ലക്ഷ്യമാക്കി ഓരോ ചുവടുവയ്പ്പിലും ശ്രദ്ധാപൂർവം മുന്നേറുന്ന ഈ വീട്ടമ്മ 100 മേനി വിളവ് പ്രതീക്ഷിച്ചാണ് കൃഷിയിറക്കിയത്. ദീർഘനാളത്തെ പച്ചക്കറി കൃഷിയിലെ അനുഭവ സമ്പത്ത് കൂടിയാകുമ്പോൾ വിജയം സുനിശ്ചിതം. തിരുവനന്തപുരം ശ്രീകാര്യം കൃഷിഭവൻ പരിധിയിലെ കരിയത്തിന് സമീപം തിരുവാതിരയിൽ താമസിക്കുന്ന ശ്രീമതി സരിത സൂരജിന്റെ വീട്ടുവളപ്പിലെ കൃഷിവിശേഷങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം.
1: ഈ വർഷത്തെ ഓണം പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഈ ഓണക്കാലത്ത് വിഷമില്ലാത്ത നല്ല സദ്യ ഒരുക്കാൻ, മലയാള തനിമയുള്ള സദ്യ ഒരുക്കാൻ എല്ലാ വീട്ടമ്മമാരും ഒരുങ്ങിക്കഴിഞ്ഞു. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയിൽ വീട്ടമ്മമാരെ പരിചയപ്പെട്ടു, കൃഷി രീതികൾ പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ 15 വർഷത്തോളമായി കൃഷി ചെയ്യുന്ന ഒരു വീട്ടമ്മയെ പരിചയപ്പെടാം. ഓണത്തിനായി വിവിധ വിഭവങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ഇവിടെ വിളവെടുക്കാൻ പാകമാകാറായി. അതിവിപുലമായ കൃഷിയാണ് സരിത സൂരജ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് സരിതയെ പരിചയപ്പെടാം. നമസ്കാരം.
2: നമസ്കാരം.
1: സരിത, കഴിഞ്ഞ 15 വർഷത്തോളമായി ഇവിടെ വീട്ടുവളപ്പിലും ചുറ്റുമുള്ള സ്ഥലത്തുമൊക്കെ അതിവിപുലമായ കൃഷി ചെയ്തു വരികയാണ്. അപ്പൊ ഈ കൃഷിയിലോട്ട് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്?
2: ഹസ്ബൻഡിന് കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ കൃഷിയിലോട്ട് വരാനുള്ള പ്രധാന കാരണം. 15 വർഷത്തോളമായി കൃഷി ചെയ്യുന്നു. പൂർണ്ണമായും ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിലെ ഒട്ടുമിക്ക പച്ചക്കറികളും ഞാൻ കൃഷി ചെയ്ത് വരുന്നു.
1: ഇപ്പം ഈ ഹസ്ബൻഡിൻ്റെ താല്പര്യത്തിലാണ് കൃഷി എന്ന് പറഞ്ഞു. തരിത കുട്ടിക്കാലം മുതൽ കൃഷി കണ്ടു വളർന്ന ഒരാളാണോ?
2: എൻ്റെ അച്ഛൻ ഒരു കൃഷിക്കാരനാണ്. അതിലുപരി എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാർ നല്ല കൃഷിക്കാരാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അച്ഛൻ ചെയ്യുന്നത് കണ്ടാണ് ഹസ്ബൻഡും നല്ലൊരു കൃഷിക്കാരനായത്.
1: സരിത ഇപ്പൊ പൂർണ്ണ സമയം കൃഷിയിലാണ്. രാവിലത്തെ നമ്മുടെ വീട്ടു ജോലി കഴിഞ്ഞാൽ പൂർണ്ണ സമയം കൃഷിയിലാണല്ലേ?
2: അത് രാവിലെ എന്റെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും ഹസ്ബൻഡും കൂടിയാണ് കൃഷിയിലോട്ട് ഇറങ്ങുന്നത്. രാവിലെ 1-2 മണിക്കൂറോളം ഞങ്ങൾ കൃഷിയിൽ ഏർപ്പെടും. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം നമുക്ക് വേറൊരു കൃഷിസ്ഥലമുണ്ട്. അവിടെ 2-3 മണിക്കൂർ ഞങ്ങൾ കൃഷിയിൽ സമയം കണ്ടെത്തും.
1: ഇപ്പോൾ ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന് പറഞ്ഞ ഒരു പദ്ധതി സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഓണക്കാല പച്ചക്കറികൾക്കായി ഏതൊക്കെ തരത്തിലാണ് സരിത തയ്യാറെടുത്തത്?
2: ഓണത്തിന് ഞങ്ങൾ മത്തന്, വെള്ളരി, പാവല്, പടവലം, കത്തിരി, വെണ്ടയ്ക്ക, അങ്ങനെ ഒട്ടുമിക്ക പച്ചക്കറികളും നമ്മൾ ഓണത്തിന് വേണ്ടി തയ്യാറാക്കി കഴിഞ്ഞു.
1: ഓണക്കാല പച്ചക്കറികൾ ഇപ്പോൾ ഏകദേശമൊക്കെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു നടീലും അതിൻ്റെ ഈ വളപ്രയോഗവും പോട്ടിംഗ് മിശ്രണം തയ്യാറാക്കുന്നതും ഒക്കെ നമ്മൾ എവിടെ നിന്നാണ് ഇതൊക്കെ പഠിച്ചത്?
2: ഇത് ഞങ്ങൾ പഠിച്ചത് ശ്രീകാര്യം കൃഷിഭവന്റെ പരിധിയിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അവിടെ ഹരിത ഓർഗാനിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന അതിശക്തിയായിട്ടുള്ള ഒരു കൃഷിക്കൂട്ടമുണ്ട്.

0: നമുക്ക് അവിടെ നിന്നും എല്ലാ മാസവും നമുക്ക് ക്ലാസ്സുകൾ തരാറുണ്ട്. അവിടെ നല്ല കൃഷിയിൽ വിദഗ്ധരായ ഓഫീസർമാർ വന്ന് നമുക്ക് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. വളപ്രയോഗങ്ങളെല്ലാം പഠിപ്പിച്ച് തരാറുണ്ട്. പിന്നെ ഒട്ടുമിക്ക വളങ്ങളും നമ്മൾ വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്.
1: അപ്പൊ ഇത് അവിടെ നിന്ന് പഠിച്ചു വന്ന രീതി നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടാണ് ഇപ്പൊ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ?
0: അവിടെ നിന്ന് പഠിപ്പിച്ചെന്ന കൃഷിയും പിന്നെ നമ്മള് സ്വയമായിട്ട് നമുക്ക് പഠിച്ചതും എല്ലാം കൂടി ആണ് നമ്മൾ കൊണ്ടുവരുന്നത്.
1: പൂർണ്ണമായിട്ടും ജൈവ കൃഷിയിലല്ലേ ഇവിടെ കൃഷി ചെയ്യുന്നത്?
0: പൂർണ്ണമായും ജൈവ കൃഷിയിലാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ കൃഷി ഇടയ്ക്കിടയ്ക്ക് കൃഷി ഓഫീസിൽ നിന്ന് നോക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ മണ്ണെടുത്ത് ടെസ്റ്റ് ചെയ്യാറുണ്ട്.
1: ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് അടിസ്ഥാന വളമായിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത്?
0: നമ്മൾ ചാണകം കുമ്മായം എല്ലാം ഇട്ട് 15 ദിവസം കഴിഞ്ഞ് നല്ല സമ്പുഷ്ടീകരിച്ച മണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ തൈകൾ നടുമ്പോൾ എല്ലാം വാം ഉപയോഗിച്ചാണ് നടുന്നത്.
1: പിന്നെ നട്ടതിന് ശേഷം എത്ര നാൾ കഴിഞ്ഞിട്ടാണ് അടുത്ത് ഇപ്പോൾ ഈ ഇവിടെ ഇപ്പോൾ എല്ലാം വെണ്ടയും മറ്റ് പച്ചക്കറികളും ഒക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, പച്ചമുളകൊക്കെ കോവലൊക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഒരു നട്ട് കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റെപ്പ് എപ്പോഴാണ് നമ്മൾ വളം കൊടുക്കുന്നത്?
0: ഞാൻ ചെയ്യുന്നത് നാലിലെ പരുവാകുമ്പോൾ 10 ദിവസം 10 ദിവസം കൂടുമ്പോൾ സൂഡോമോണസ് കലക്കി ഒഴിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചാണകം, വേപ്പം പിണ്ണാക്ക്, എല്ലുപൊടി അതെല്ലാം കൂടി അതിൻ്റെ സ്ലറി ആക്കിയിട്ട് ഞാനത് ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കാറുണ്ട്. എനിക്ക് കോഴിവളം ഉള്ളതുകൊണ്ട് കോഴിവളം കൊടുക്കാറുണ്ട്. പച്ചക്കറിയുടെ വേസ്റ്റ് എടുത്ത് അതിനെ സ്ലറിയാക്കി അതിനെ ഡൈലൂട്ട് ചെയ്ത് അതും കൊടുക്കാറുണ്ട്. ഇത്തരം വളങ്ങളാണ്. പിന്നെ ഈ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കും, ഹൃദയാമൃതം, അങ്ങനെയുള്ള വളങ്ങളെല്ലാം സ്വയം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്.
1: നന്നായിട്ട് വളരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും പച്ചക്കറികളുണ്ട്, ധാരാളമുണ്ട്. പൊതുവേ കീടശല്യവും സാധാരണ നിലയിൽ നമുക്ക് മിക്ക കൃഷി സ്ഥലത്തും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇവിടെ നമുക്ക് കീടങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ എന്താണ് ചെയ്യുന്നത്?
0: നമ്മൾ ഫിഷ് അമിനോ ആസിഡ് നല്ലൊരു വളമായിട്ടും നമ്മളത് ഒരു കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം. കാര്യം അതിൻ്റെ ഒരു സ്മെല്ല് കീടങ്ങളെ അകറ്റി നിർത്തും. പിന്നെ നമ്മൾ കെണികളൊക്കെ മേടിച്ച് കെട്ടി തൂക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേപ്പ് മിശ്രിതം ഇലയുടെ അടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പയറിലൊക്കെ വരുന്ന മുഞ്ഞ അതൊക്കെ നീരിനെ കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. വെളുത്തുള്ളി മിശ്രിതം ഇതെല്ലാം കൂടെ ഡൈലൂട്ട് ചെയ്ത് ഇലയുടെ അടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പ്രധാനമായും നമ്മൾ രണ്ട് ദിവസം നമ്മൾ ഇലയുടെ അടിയിലും നമ്മൾ മൊത്തം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക കീടങ്ങളും നമ്മളിൽ വരത്തില്ല. നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കും അത്രത്തോളം കീടങ്ങളും ഒഴിഞ്ഞു നിൽക്കും.
1: ഇപ്പോൾ ഓണത്തിന് 2-3 വിപണികളിലേക്ക് എത്തിക്കാനുള്ള പച്ചക്കറികളാണ് ഇവിടെ നട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വിപണി, നമ്മൾ ഓണത്തിന് പല വിപണികൾ നമ്മൾ കൃഷിഭവനിൽ കാണും, റെസിഡൻസിൻ്റെ വിപണി കാണും, നാട്ടുകാരുടെ ഒരു വിപണി കാണും, ഇത് വിൽക്കാൻ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സാധാരണ അനുഭവപ്പെടാറുണ്ടോ ഓണക്കാലങ്ങളിലൊക്കെ?
0: ഞങ്ങൾക്കിത് വിറ്റ് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാര്യം ഞങ്ങൾക്ക് കൃഷിഭവനിൽ തന്നെ ഞങ്ങൾക്കൊരു വിപണിയുണ്ട്. ഓണത്തിന് 3 ദിവസം ഓണച്ചന്തയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ റെസിഡൻസിൽ ചന്തയുണ്ട്. വീട്ടിൽ ആവശ്യക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് വിറ്റ് പോകണതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല.
1: പൊതുവേ പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികളെക്കാൾ നാടൻ പച്ചക്കറികൾക്കാണ് ഡിമാൻഡ് കൂടുതൽ, ഒപ്പം തന്നെ നമുക്ക് നല്ല വിലയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഓണച്ചന്തകളിലും റെസിഡൻസിൻ്റെ കൂട്ടായ്മയിലും ഒക്കെ കൊടുക്കുമ്പോൾ നല്ല വില ലഭിക്കുന്നുണ്ടോ?
0: ഞങ്ങൾക്ക് ഒരു വില കൃഷിഭവനിൽ തന്നെ ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ ആ വില അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഞങ്ങളെ വീട്ടിലും എല്ലാം ആ വിലയിലാണ് നമ്മളെല്ലാം സെയിൽ ചെയ്യുന്നത്.
1: സ്വാഭാവികമായിട്ട് നല്ല വില കിട്ടുന്നില്ലേ?
0: ജൈവമായതുകൊണ്ട് നല്ല വിലയാണ് കിട്ടുന്നത്.
1: ശ്രീമതി സരിത, നമ്മുടെ ഈ ഓണക്കാല പച്ചക്കറികൾ സ്വന്തം നിലയിൽ തന്നെ ധാരാളം ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നിങ്ങൾ 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായി തിരിഞ്ഞ് 50% നിങ്ങൾ ധാരാളം പച്ചക്കറികൾ ഓണത്തിനായി കൃഷി ചെയ്ത് അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അതിനെ കുറിച്ചുകൂടെ ഒന്ന് പറയാമോ?
0: അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ റെസിഡൻസിൽ ശ്രീഭദ്ര റെസിഡൻസ് ആണ് കരിയും. അതിൽ ഞങ്ങൾക്കൊരു ആഴ്ച ചന്ത അവിടെയുണ്ട്. എല്ലാ സൺഡേയും ആണ്. അവിടെയും നമ്മൾ എന്നെ പോലെ വേറെ മറ്റു കർഷകരും ജൈവ രീതിയിലാണ് കൃഷി ചെയ്തു കൊണ്ടുവരുന്നത്. അപ്പോൾ സാധനങ്ങളുടെ കുറവ് മൂലം റെസിഡൻസുകാർ തന്നെ നമുക്കൊരു 50 സെൻറ് സ്ഥലം എടുത്ത് തരികയും നമ്മളതിലൊരു 4 പേര് ചേർന്ന് അതിൽ കൃഷി ചെയ്ത് വരികയും ചെയ്യുന്നു. അതിൽ നമ്മൾ ഓണക്കാല കൃഷി ചെയ്തിട്ടുണ്ട്. 1 മാസം മുന്നേ ഓണക്കാല കൃഷി തുടങ്ങി.
1: അപ്പോൾ റെസിഡൻസ് ആണ് നമുക്ക് ഈ സ്ഥലം റെഡിയാക്കി തന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നിങ്ങൾ കൂട്ടായ്മയുടെ ഏതൊക്കെ കൃഷികളാണ് ചെയ്തിരിക്കുന്നത്?
0: അതിൽ നമ്മൾ പാവല്, പയറ്, വെണ്ട, മത്തൻ, വെള്ളരി, അതുകൂടാതെ നമുക്ക് ബന്ദിത്തൈകളും കൃഷിഭവനിൽ നിന്ന് തന്നിട്ടുണ്ട് കൃഷി ചെയ്യാൻ വേണ്ടി.
1: കൂട്ടായ്മ ചെയ്യുമ്പോൾ അതിപ്പോൾ 1 മാസം കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാനുള്ള പാകത്തിനായി അല്ലേ?
0: കൃഷി ഓഫീസർ വന്ന് നമുക്ക് ഇന്ന ദിവസം തുടങ്ങിയാലേ ഓണത്തിന് ഇങ്ങനെ വിളവെടുക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാ നിർദ്ദേശങ്ങൾ തരികയും അതനുസരിച്ച് നമ്മൾ കൃഷി ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഓണത്തിന് തീർച്ചയായും ഞങ്ങളെ പച്ചക്കറികൾ പാകമാവും.
1: കൃഷിഭവനിൽ നിന്ന് നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ടല്ലേ ഇതിന്?
0: കൃഷിഭവനിൽ നിന്ന് നമുക്ക് ഫുൾ സപ്പോർട്ടാണ് നൽകുന്നത്. എന്നെ പോലെ തന്നെ ഒത്തിരി കർഷകർ, ചെറിയ രീതിയിൽ ചെയ്യുന്ന കർഷകരെ വലിയ കർഷകരാക്കുന്ന ഒരു കൃഷിഭവനാണ് ശ്രീകാര്യം കൃഷിഭവൻ. ഒട്ടനവധി കർഷകർ നല്ലതുപോലെ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിഭവനിൽ വന്ന് വീടുകളിൽ വന്ന് വേണ്ട നിർദ്ദേശം തരികയും ചെയ്യുന്നുണ്ട്.
1: വീട്ടിൽ പച്ചക്കറി സ്വന്തം നിലയിലുണ്ട്. അത് ഭർത്താവിൻ്റെ കൂടെ സഹകരണത്തോടെ നന്നായിട്ട് പോകുന്നു. ഓണക്കാലത്തേക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കുറേ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ

0: കൂട്ടായ്മയിൽ നമ്മുടെ റെസിഡൻസുമായി ബന്ധപ്പെട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുകൂടാതെ മുട്ടക്കോഴിയുണ്ട്, അതുപോലെ തന്നെ കൂൺ കൃഷിയുണ്ട്. അതിൻ്റെ കൂടി വിശേഷങ്ങളോട് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നന്നായിരുന്നു.
1: ആദ്യം ഒരു 500 കോഴി കിടക്കുന്ന ഒരു കോഴി ഫാമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ സ്ഥലപരിമിതികൾ മൂലം ഞാനത് ചുരുക്കി ഒരു 100 കോഴിക്കകത്താക്കി. അതുപോലെ തന്നെ എനിക്ക് കൂൺ കൃഷിയുണ്ട്. അത് ഞാൻ ചിപ്പിക്കൂണും പാൽക്കൂണും ചെയ്യുന്നുണ്ട്. അതും ഞാൻ കൃഷിഭവൻ്റെ സഹായത്തോടെ കൂൺ കൃഷി പഠിച്ചതാണ്. അതും നമ്മൾ സെയിൽ ചെയ്യുന്നത് വിപണിയിൽ കൊണ്ടുപോയാണ് സെയിൽ ചെയ്യുന്നത്.
0: വീട്ടമ്മ എന്നുള്ള നിലയിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി സമയമാണ് നമ്മൾ കൃഷി ചെയ്യുന്നതിനായി കണ്ടെത്തിയിരിക്കുന്നത്. എത്ര രൂപ നമുക്ക് ഈ കൃഷിയിൽ നിന്ന് വരുമാനം ലഭിക്കും?
1: 20,000 രൂപ അടുപ്പിച്ച് നമുക്ക് ഒരു മാസം ഇതിൽ നിന്ന് വരുമാനം കിട്ടും.
0: നമ്മൾ വീട്ടിൽ നിന്നുകൊണ്ട് വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഒരു 20,000 രൂപയോളം വരുമാനം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളൊരു മറ്റ് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നതിനേക്കാൾ എത്രയോ മികച്ചതാണ്. ഒപ്പം തന്നെ നമ്മുടെ വീട്ടിൽ ശുദ്ധമായ പച്ചക്കറികൾ കൊണ്ട് ഭക്ഷണം പാചകം ചെയ്യാം, കുട്ടികൾക്ക് വിഷമില്ലാത്ത ഭക്ഷണം കൊടുക്കാം, കുടുംബത്തിന് ഭക്ഷണം കൊടുക്കാം. അപ്പം നമുക്കിത് മനസ്സിന് സന്തോഷം, നമുക്ക് ആരോഗ്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നോക്കിയാൽ വരുമാനം ഉൾപ്പെടെ നമുക്ക് ഈ കൃഷി കൊണ്ട് വളരെ സന്തോഷം തരുന്നുണ്ട് അല്ലേ?
1: തീർച്ചയായും. കാര്യം കൃഷിയിലൂടെ നമുക്ക് നല്ലൊരു എനർജി കിട്ടും. ഞങ്ങൾ പച്ചക്കറിയൊന്നും പുറത്തുനിന്ന് മേടിക്കാറില്ല. പിന്നെ നമ്മൾ ഇത് കൃഷി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ലൊരു എനർജിയും ഒപ്പം സന്തോഷവും പിന്നെ നമുക്ക് ആരോഗ്യവും കിട്ടും. പിന്നെ നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും.
0: സരിത, ഇപ്പോൾ ഓണത്തിന് പച്ചക്കറി തയ്യാറാക്കി, അതുപോലെ സ്ഥിരമായിട്ട് വീട്ടിൽ തന്നെ ഒരു പച്ചക്കറി തോട്ടമുണ്ട്, സ്ഥിരമായി വിപണിയുണ്ട്, വീട്ടിൽ ധാരാളം ആളുകൾ വന്ന് വാങ്ങിക്കുന്നു. സരിതയെ സംബന്ധിച്ച് 365 ദിവസം കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി അതിന് ശേഷം വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് കൊടുക്കാനുള്ളൊരു സന്ദേശം എന്താണ്?
1: എനിക്ക് കൃഷിയെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ താല്പര്യം കൊണ്ടാണ് ഞാൻ കൃഷിയിലോട്ട് വന്നത്. പക്ഷെ ചെയ്ത് വന്നപ്പോൾ കൃഷി എൻ്റെ ജീവനായിട്ടാണ് മാറിയത്. ഒപ്പം നല്ലൊരു വരുമാനവും കിട്ടുന്നുണ്ട്. പിന്നെ കൃഷിയിലൂടെ നമുക്ക് നല്ലൊരു എനർജിയും കിട്ടും, നല്ല സന്തോഷം കിട്ടും, നല്ല ആരോഗ്യം കിട്ടും. അതുകൊണ്ട് എല്ലാവരും കൃഷിയിലോട്ട് കടന്നു വരണമെന്നാണ് എൻ്റെ അഭിപ്രായം.
0: ഓണക്കാലത്ത് ഏറ്റവും നല്ല വിളവ് കിട്ടി നല്ല ലാഭം ഈ കൃഷിയിൽ നിന്നുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സരിതയെപ്പോലെ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് നിർത്താം. നന്ദി, നമസ്കാരം.
2: ഒരു മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഓണം എത്തുകയാണ്. വിളവിന്റെ വിജയ പ്രതീക്ഷകളിലാണ് ഓരോ കൃഷിമുറ്റങ്ങളും. സദ്യ ഒരുക്കാനുള്ള പച്ചക്കറിയും ബാക്കിയുള്ളത് ഓണത്തിനുള്ള പോക്കറ്റ് മണിക്കുള്ള സമ്പാദ്യവുമാണ്. കേരളമുണർന്നു, ആർപ്പുവിളികളുമായെത്തുന്ന ഉത്സവ മാമാങ്കത്തെ വരവേൽക്കാൻ പൂക്കളും പച്ചക്കറികളുമായി നാടൊരുങ്ങുകയാണ്. ശ്രീമതി സരിതാ സൂരജിനെ പോലുള്ള വീട്ടമ്മമാരുടെ കരുത്താണ് നാളെയുടെ ആരോഗ്യ കേരളത്തിന്റെ പ്രതീക്ഷ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

FM പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മായ സണ്ടുവുമായി കൂടിക്കാഴ്ച നടത്തി. വാണിജ്യം, കൃഷി, ആരോഗ്യം, AI തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ രാജ്യങ്ങൾ തമ്മിൽ

ധാരണ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയിലും രാജ്യസഭയിലും നടപടികൾ പലതവണ തടസ്സപ്പെട്ടിരുന്നു. കോറോ ഹെൽത്ത് കമ്പനിയുടെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ടപ്പിരിച്ചുവിടലിന് വിധേയമാക്കപ്പെട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ നടത്തിയ ചർച്ചയിൽ ധാരണ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി നാളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. 2026 കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനം, കെ സച്ചിദാനന്ദൻ, ശ്രീജിത്ത് പെരുന്തച്ചൻ എന്നിവർ വിവിധ പുരസ്കാരങ്ങൾ

പുരത്ത് ചേരും. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. 2026 കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനം, കെ സച്ചിദാനന്ദൻ, ശ്രീജിത്ത് പെരുന്തച്ചൻ എന്നിവർ വിവിധ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അധ്യാപകൻ എം കെ റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. ബീഹാറിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് ബാലവേലയ്ക്കായി എത്തിച്ച 9 കുട്ടികളെ റെയിൽ സുരക്ഷാസേന രക്ഷപ്പെടുത്തി. 2 അറസ്റ്റ് ചെയ്തു. മലയാളി ഏജന്റിനായി അന്വേഷണം ശക്തം. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള അക്വാട്ടിക് അസോസിയേഷൻ സംഘടിപ്പിച്ച സംസ്ഥാന അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് ജൂനിയർ വിഭാഗത്തിൽ തിരുവനന്തപുരത്തിനും സബ് ജൂനിയറിൽ എറണാകുളത്തിനും ഓവറോൾ കിരീടം. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 6.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
2: പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: I don't know what to say. It's just everything about her. No, it's not her face. It's beyond that.
1: जरूर सुनिए पिटारा। इस कार्यक्रम के प्रायोजक हैं AISSMS पुणे, अ प्रीमियम हेरिटेज ग्रुप ऑफ इंस्टिट्यूट्स।
2: ശോഭിക വെയ്റ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
6: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: കോളിവുഡ് ഹിറ്റ്സ്.
1: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
1: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
2: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്,
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിലെ അടുത്ത ഗാനം കേൾക്കാം. മുഖാദർ കാ സിക്കന്ദർ എന്ന ചിത്രത്തിൽ നിന്നും.

0: വെനീസിയ ബാത്ത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: അടുത്ത ഗാനം കേൾക്കാം. സത്യമേവ ജയതേ എന്ന ചിത്രത്തിനു വേണ്ടി ആതിഫ് അസ്ലാം, തുൾസി കുമാർ എന്നിവർ പാടിയത്.

0: ഫോക്സ് വാഗൺ ബൂട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ് വാഗൺ ബൂട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ് വാഗൺ ഷോറൂം സന്ദർശിക്കൂ.
2: അടുത്ത ഗാനം കേൾക്കാം. വീർസാത്ത് എന്ന ചിത്രത്തിന് വേണ്ടി വിനോദ് റാത്തോഡ് ആലപിച്ചത്. ഗാനരചന ജാവേദ് അക്ബർ, സംഗീതം അനു മാലിക്.

വിരാസത്ത് എന്ന ചിത്രത്തിന് വേണ്ടി ജാവേദ് അക്തർ വരികൾ എഴുതി അനു മാലിക് ഈണം പകർന്ന് വിനോദ് റാത്തോഡ് ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
2: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ഇന്നത്തെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിലെ അവസാന ഗാനം കേൾക്കാം. മന്നാഡേയും സംഘവും സബ്സെ ബഡാ സുഖ് എന്ന ചിത്രത്തിനു വേണ്ടി ആലപിച്ചത്.

0: ख्वाबों में उलझे तू ये न समझे, ख्वाबों में उलझे तू ये न समझे, कहाँ है कहाँ है कहाँ है तेरा सबसे बड़ा सुख।
1: ഈ ഗാനത്തോടെ ഇന്നത്തെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ ഇവിടെ പൂർണ്ണമാവുന്നു. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ ഇനി കേൾക്കാം നാളെ വൈകുന്നേരം 5:30.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

FM പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയിലും രാജ്യസഭയിലും നടപടികൾ പലതവണ തടസ്സപ്പെട്ടിരുന്നു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്ക് ശേഷവും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളൂ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പുതിയ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിടാൻ വിവിധ രാജ്യങ്ങളിലെ നാവികസേനകളെ പര്യാപ്തമാക്കുകയാണ് കമ്പൈൻഡ്

മാരിടൈം ഫോഴ്സസിന്റെ പ്രധാന ലക്ഷ്യമെന്ന് റിയർ അഡ്മിറൽ ദീപക് സിംഗാൾ. കോറോ ഹെൽത്ത് കമ്പനിയുടെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ടപ്പിരിച്ചുവിടലിന് വിധേയമാക്കപ്പെട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ നടത്തിയ ചർച്ചയിൽ ധാരണ. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി നാളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അധ്യാപകൻ എം കെ റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 123 കേസുകളിലായി 141 പേർ കൂടി അറസ്റ്റിൽ. ബീഹാറിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് ബാലവേലയ്ക്കായി എത്തിച്ച 9 കുട്ടികളെ റെയിൽ സുരക്ഷാസേന രക്ഷപ്പെടുത്തി.

നാളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അധ്യാപകൻ എം കെ റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 123 കേസുകളിലായി 141 പേർ കൂടി അറസ്റ്റിൽ. ബീഹാറിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് ബാലവേലയ്ക്കായി എത്തിച്ച 9 കുട്ടികളെ റെയിൽ സുരക്ഷാസേന രക്ഷപ്പെടുത്തി. 2 പേരെ അറസ്റ്റ് ചെയ്തു. മലയാളി ഏജന്റിനായി അന്വേഷണം ശക്തം. റബ്ബർ ബോർഡിലെ നിയമനങ്ങളെ സംബന്ധിച്ച് വ്യാജ വാർത്തകൾ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ ആധികാരിക വിവരങ്ങൾക്കായി ബോർഡിന്റെ വെബ്സൈറ്റോ ഔദ്യോഗിക റിക്രൂട്ട്മെന്റ് പോർട്ടലോ സന്ദർശിക്കണമെന്ന് റബ്ബർ ബോർഡ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

0: ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.
1: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
2: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
1: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ഇന്നത്തെ ഗാനകേളിയിലെ ആദ്യ ഗാനം കേൾക്കാം. ബോഡിഗാർഡ് എന്ന ചിത്രത്തിന് വേണ്ടി അനിൽ പനച്ചൂരാൻ വരികൾ എഴുതി ഔസേപ്പച്ചൻ ഈണം പകർന്ന് രഞ്ജിത്ത് ഗോവിന്ദ് ആലപിച്ചത്.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: ഗാനകേളിയിലെ അടുത്ത ഗാനം ആനച്ചന്തം എന്ന ചിത്രത്തിനു വേണ്ടി അഖില പാടിയത്. പി സി അരവിന്ദന്റെ രചന, ജയ്സൺ ജെ നായരുടെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പരിസെൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസെൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
5: ഗാനകേളിയിൽ അടുത്തതായി കേൾക്കാം ഗായത്രി പാടിയ ഗാനം. ചിത്രം പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ്. ഗാനശില്പികൾ ഷിബു ചക്രവർത്തി, ഔസേപ്പച്ചൻ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
4: മുരുകൻ കാട്ടാക്കടയുടെ സംഗീത നിർദ്ദേശത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒരു നാൾ വരും. ക്ഷമിക്കണം, ഈ ഗാനം ആലപിച്ചത് KS ചിത്ര.

ഗാനകേളിയിലൂടെ കേൾക്കാം അൻവർ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രേയാ ഘോഷാലും നരേഷ് അയ്യരും പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും കെ സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ എം കെ റാമിനെ റിമാൻഡ് ചെയ്തു.

0: മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം നീറ്റ് ചോദ്യപേപ്പർ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളിച്ച ലോക്സഭ അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉന്നയിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാന സ്ഥിതിയായിരുന്നു. രാജ്യസഭയിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പെട്രോളിലെ എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച തീരുമാനം വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ കൈക്കൊള്ളൂ എന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. കേരള ബാലസാഹിത്യ അക്കാദമി 2026 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഉല്ലല ബാബു സ്മാരക ബാലസാഹിത്യ പുരസ്കാരത്തിന് സന്തോഷ് ഏച്ചിക്കാനവും പി എ ശങ്കരനാരായണൻ സ്മാരക ബാലസാഹിത്യ പുരസ്കാരം കെ സച്ചിദാനന്ദനും കെ വി രാമനാഥൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം ശ്രീജിത്ത് പെരുന്തച്ചനും നേടി. 20,001 രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓഗസ്റ്റ് 8 തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കവി കെ ജി ശങ്കരപിള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കണ്ണൂർ ശ്രീകണ്ഠപുരത്തെ നിർദ്ദിഷ്ട ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി മന്ത്രി സണ്ണി ജോസഫ് വിലയിരുത്തി. പകൽ സമയം സൗരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്നതാണ് ഈ പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: 40 MW ശ്രീകണ്ഠപുരം പദ്ധതിയുടെ ശേഷി. രാത്രി 4 മണിക്കൂർ വിതരണം ചെയ്യാനുള്ള വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുക. ഗവൺമെന്റ് സ്ഥലം മാത്രം വിട്ടു നൽകി സ്വകാര്യ കമ്പനി സൗരോർജ്ജം സംഭരിച്ച് രാത്രിയിൽ വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത്. ഇതുമൂലം ഗവൺമെന്റിന് യൂണിറ്റിന് 7 രൂപയോളമേ ചെലവ് വരുന്നുള്ളൂ. NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് ആണ് നിർമ്മാണ പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഇത്തരത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിലാണ് നിർമ്മിക്കുന്നത്. കാസർഗോഡ് മുള്ളിയേരിയയിൽ മറ്റൊരു പദ്ധതിയും നിർമ്മാണ പാതയിലാണ്.
0: സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിലെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ട പിരിച്ചുവിടലിന് വിധേയമാക്കപ്പെട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തീരുമാനം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലാണ് ധാരണയായത്. ഇതോടെ നേരത്തെ നൽകിയ 2 മാസത്തേത് ഉൾപ്പെടെ 7 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് ലഭിക്കും. ഈ മാസം 26 മുൻപ് തന്നെ ഉറപ്പ് നൽകിയ തുക കമ്പനി കൈമാറുമെന്ന് മന്ത്രി അറിയിച്ചു. തൊഴിൽ നഷ്ടപ്പെട്ട ജീവനക്കാർക്ക് മറ്റിടങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, റിലീവിംഗ് ലെറ്റർ ഉൾപ്പെടെയുള്ള രേഖകളും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, കോർപ്പറേഷൻ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. പാലക്കാട് ജില്ലയിലെ 2ാം വിള നെല്ല് സംഭരണത്തിലെ PRS നടപടികൾ വേഗത്തിലാക്കാൻ കൂടുതൽ പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് അധിക ചുമതല നൽകി സപ്ലൈകോ. ഈ മാസം 31 മുമ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: പാലക്കാട് ജില്ലയിലെ 2 പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് പുറമെ

0: കോട്ടയം, മലപ്പുറം, ആലപ്പുഴ ജില്ലകളിലെ ഓഫീസർമാർക്ക് കൂടിയാണ് അധിക ചുമതല നൽകിയിരിക്കുന്നത്. അടുത്ത മാസം 1 മുതൽ ഈ വർഷത്തെ നെല്ലെടുപ്പ് സീസൺ ആരംഭിക്കും. ഇതിനു മുൻപ് നെല്ലെടുപ്പ് സംബന്ധമായ മുഴുവൻ നടപടികളും പൂർത്തിയാക്കി കേന്ദ്ര പോർട്ടലിൽ രേഖപ്പെടുത്തണം. ജില്ലയിൽ ഇനിയും 10,000 കർഷകരുടെ PRS നടപടികൾ പൂർത്തിയാക്കാനുണ്ട്. June 20 വരെ അംഗീകരിച്ച PRS-കളിലാണ് നിലവിൽ വില നൽകുന്നത്. ഇത് July 15 വരെ ആക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
1: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. പാലാ നഗരസഭയിൽ നാളെ നടക്കാനിരിക്കുന്ന അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുൻപായി തർക്കങ്ങൾ പരിഹരിക്കാൻ DCC നേതൃത്വം നടത്തിയ അനുരഞ്ജന ചർച്ചകൾ പരാജയപ്പെട്ടു. സ്വതന്ത്ര മുന്നണിയെ പിന്തുണയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് കൌൺസിലർമാർ. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: LDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഔദ്യോഗികമായി വിപ്പ് നൽകിയാൽ പോലും നിലവിലെ ചെയർപേഴ്സണിനെതിരെ വോട്ട് ചെയ്യുമെന്ന നിലപാടിൽ തന്നെയാണ് വിമത കൌൺസിലർമാർ. അതേസമയം കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ നിലപാടിൽ അതൃപ്തി പ്രകടിപ്പിച്ച് UDFലെ മറ്റു ഘടകകക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. മുന്നണികളിലെ ഭിന്നത രൂക്ഷമായി തുടരുമ്പോഴും നാളെ തന്നെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനാണ് നഗരസഭാ അധികൃതരുടെ തീരുമാനം. നാളത്തെ വോട്ടെടുപ്പ് പാലാ നഗരസഭയുടെ ഭരണ തുടർച്ചയിൽ നിർണായകമാകും.
1: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം മറ്റന്നാൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡർമാരായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സമഗ്രവും ഏകീകൃതവുമായ വിവരങ്ങൾ അടങ്ങിയ വെബ് പോർട്ടലിന്റെ പ്രകാശനം പൊതുവിദ്യാഭ്യാസ മന്ത്രി N. Shamsuddin നിർവഹിക്കും. ബീഹാറിൽ നിന്ന് ബാലവേലയ്ക്കായി പെരുമ്പാവൂരിലെത്തിച്ച 9 കുട്ടികളെ RPF മോചിപ്പിച്ചു. പട്ന എറണാകുളം എക്സ്പ്രസിൽ എത്തിച്ച കുട്ടികളെയാണ് RPF ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മുണ്ടേൽ, സരൺ സ്വദേശിയായ W. Nath എന്നിവരെ RPF അറസ്റ്റ് ചെയ്തു. കേസിൽ ഉൾപ്പെട്ട മലയാളി ഏജന്റിനു വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അയോധ്യ ശ്രീരാമക്ഷേത്ര സംഭാവന ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനാകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലോട് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും K. Sachidanandanum ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ M. K. Raminനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
3: ഗാനകേളി. ഗാനകേളി തുടരുന്നു. അടുത്ത ഗാനം കൈതപ്രം വരികൾ എഴുതി ജോൺസൺ ഈണം പകർന്ന് മഞ്ജരി പാടിയത്. ചിത്രം ഫോട്ടോഗ്രാഫർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
2: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ഗാനകേളിയിൽ അടുത്തതായി ലേഡി ടീച്ചർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: അടുത്ത ഗാനം പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇന്നത്തെ ഗാനകേളിയിലെ അവസാന ഗാനം അരുൺ ഏലാട്ട് ബെസ്റ്റ് ആക്ടർ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയത്. ഈ ഗാനം എഴുതിയത് സന്തോഷ് വർമ്മ, ഈണമിട്ടത് ബിജി ബാൽ.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനകേളി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗാനകേളി ഇനി നാളെ വൈകിട്ട് 6-2 കേൾക്കാം.
1: ഗാനകേളി.
2: One 103.6 Real FM.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യ മോൾഡോവ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിനായി മോൾഡോവൻ കമ്പനികളെ ക്ഷണിച്ച് രാഷ്ട്രപതി. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ തീരുമാനം കൈക്കൊള്ളൂ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. 2026 ജൂലൈ 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 30 തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര മുൻ വർഷത്തേക്കാൾ ആകർഷകമാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. പുതുയുഗ കേരളം എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഫ്ലോട്ടുകൾ സജ്ജീകരിക്കുക.

എന്നും മന്ത്രി. മലപ്പുറത്തെ നെല്ലിപ്പൊയിൽ കോടിയേരി പട്ടികവർഗ പുനരധിവാസ മേഖലയിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതിനായി 2.46 കോടി രൂപയുടെ ഭരണാനുമതി നൽകി പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പ് ഉത്തരവിറക്കി. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള കർഷക തൊഴിലാളികളുടെ കുട്ടികൾക്ക് 2025-2026 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ ധനസഹായത്തിനായുള്ള അപേക്ഷ ക്ഷണിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 123 കേസുകളിലായി 141 പേർ കൂടി അറസ്റ്റിൽ. റബ്ബർ ബോർഡിലെ നിയമനങ്ങളെ സംബന്ധിച്ച് വ്യാജ വാർത്തകൾ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ ആധികാരിക വിവരങ്ങൾക്കായി ബോർഡിന്റെ വെബ്സൈറ്റോ ഔദ്യോഗിക റിക്രൂട്ട്മെന്റ് പോർട്ടലോ സന്ദർശിക്കണമെന്ന് റബ്ബർ ബോർഡ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ വയനാട്

ബോർഡിന്റെ വെബ്സൈറ്റോ ഔദ്യോഗിക റിക്രൂട്ട്മെന്റ് പോർട്ടലോ സന്ദർശിക്കണമെന്ന് റബ്ബർ ബോർഡ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 8 മണിക്ക്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ഷോപ്പിക്ക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ
2: ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് Volkswagen ഷോറൂം സന്ദർശിക്കൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ. ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
3: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്വേഴ്സ്.
4: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
5: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
6: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 24:54. അല്പസമയത്തിനകം 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മയാ സെൻഡുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത് രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. ജൂലൈ 3 മുതൽ തീരുമാനം ബാധകം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഇന്ത്യ മോൾഡോവ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ് സാമ്പത്തിക സഹകരണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി മോൾഡോവൻ പ്രസിഡന്റ് മയാ സെൻഡുവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. കൃഷി, ലോജിസ്റ്റിക്സ്, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ്, പുനരുപയോഗ ഊർജ്ജം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തിയതായി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. ജനക്ഷേമവും പുരോഗതിയും മുൻനിർത്തി നിരവധി നിർണായക മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ധാരണയായതായും ശ്രീമതി മുർമു വ്യക്തമാക്കി.
1: आज राष्ट्रपति संधू और मैंने हमारी द्विपक्षीय साझेदारी के संपूर्ण आयामों पर चर्चा की. हमने हाल के वर्षों में हुए प्रगति की समीक्षा की और उन विभिन्न क्षेत्रों में अपने सहयोग को और गहरा करने पर सहमति व्यक्त की जो हमारे लोगों के प्रगति, समृद्धि और कल्याण के लिए महत्वपूर्ण है.
0: इंडिया मोल्डोवा ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിനായി മോൾഡോവൻ കമ്പനികളെ രാഷ്ട്രപതി ക്ഷണിച്ചു. രാജ്യത്തെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മോൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമേനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു.

0: വിശദാംശങ്ങളിലേക്ക്.
1: ലോക്സഭയിൽ ഇന്ന് രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സഭയിൽ ഉന്നയിച്ചു. പ്രതിഷേധം കടുത്തതോടെ സ്പീക്കർ സഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. സഭ പുനരാരംഭിച്ചപ്പോഴും പ്രതിപക്ഷം ബഹളം തുടർന്നതിനാൽ ഇന്ന് 6 തവണയാണ് നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നത്. 3 മണിക്ക് സമ്മേളിച്ചപ്പോഴും സമാന സാഹചര്യം തുടർന്നതിനാൽ ലോക്സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു. രാജ്യസഭയിലും സമാന പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. 5 തവണ നിർത്തിവെച്ച നടപടികൾ 2:30 പുനരാരംഭിച്ച െങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിക്കും അന്തരിച്ച 6 മുൻ പാർലമെന്റ് അംഗങ്ങൾക്കും ലോക്സഭ ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അൽത്താനി നിർണായക പങ്ക് വഹിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് രാജ്യസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളൂവെന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. പെട്രോളിലെ എഥനോൾ മിശ്രണം ഇന്ത്യയിൽ 2001 തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചതാണെന്നും ശാസ്ത്രീയ വിലയിരുത്തലുകൾക്ക് ശേഷം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചാണ് 2025-26 ഇത് 20% കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പ്രതിഷേധിക്കുന്ന സമരക്കാരുടെ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സൌഹൃദപരമായ അന്തരീക്ഷത്തിലാണ് കൂടിക്കാഴ്ച നടന്നതെന്നും പ്രതിനിധി സംഘവുമായി വിശദമായി സംസാരിച്ചെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സമരക്കാർ രേഖാമൂലമുള്ള നിവേദനം സർക്കാരിന് സമർപ്പിച്ചു. സമരം അവസാനിപ്പിച്ച് സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിന് ഭരണകൂടത്തെ സഹായിക്കണമെന്ന് ശ്രീ നഡ്ഡ സമരക്കാരോട് അഭ്യർത്ഥിച്ചു. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി താങ്ങുവില കിലോഗ്രാമിന് 200 രൂപയിൽ നിന്ന് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 2026 ജൂലൈ 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് എംബസി മുന്നറിയിപ്പ് നൽകി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകളുടെ സഹായത്തോടെ രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പെരുമ്പാവൂരിലേക്ക് ബാലവേലയ്ക്കായി ബീഹാറിൽ നിന്ന് എത്തിച്ച 9 കുട്ടികളെ RPF രക്ഷപ്പെടുത്തി. പറ്റ്ന എറണാകുളം എക്സ്പ്രസ്സിലെത്തിയ കുട്ടികളെയാണ് RPF ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മണ്ഡൽ, സരൺ സ്വദേശിയായ W.നാഥ് എന്നിവരെ RPF അറസ്റ്റ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: 14 വയസ്സുള്ള 8 കുട്ടികളെയും 17 വയസ്സുള്ള 1 കുട്ടിയെയുമാണ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത്. എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങിയ ഉടൻ തന്നെ ഇവരെ RPF സംഘം സുരക്ഷിതമായി മാറ്റുകയായിരുന്നു. ഇവർ നിലവിൽ സംരക്ഷണ കേന്ദ്രത്തിലാണ്. കുട്ടികളുടെ രക്ഷിതാക്കളെ ബന്ധപ്പെട്ടതായി RPF ഉദ്യോഗസ്ഥർ അറിയിച്ചു. കേസ് അന്വേഷണത്തിനായി റെയിൽവേ പോലീസിന് കൈമാറി. പെരുമ്പാവൂരിലെ ഒരു പ്ലൈവുഡ് ഫാക്ടറിയിൽ ജോലി ചെയ്യിക്കാനാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കേസിലെ മലയാളി ഏജന്റിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
0: അയോധ്യ ശ്രീരാമക്ഷേത്ര ഫണ്ട് തട്ടിപ്പന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ആകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലിനോട് ആവശ്യപ്പെട്ടു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നതായും സംസ്ഥാന പോലീസാണ് അന്വേഷണം നടത്തുന്നതെന്നും സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് ഈ മാസം 27 വീണ്ടും വാദം കേൾക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചാർധാം യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. റോഡ് ഗതാഗതം തടസ്സപ്പെട്ട സ്ഥലങ്ങളിൽ തീർത്ഥാടകർക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഉറപ്പാക്കണമെന്നും പാതകൾ പൂർണ്ണമായും സുരക്ഷിതമായതിനു ശേഷം മാത്രമേ യാത്ര പുനരാരംഭിക്കാവൂ എന്നും ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴ നാശം വിതച്ച ജമ്മുകാശ്മീരിലെ സ്ഥിതിഗതികൾ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വിലയിരുത്തി. രജൌരി, പുഞ്ച് ജില്ലകളിൽ മഴക്കെടുതികളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി

ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. കിയർ സ്റ്റാമർ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് സർക്കാർ രൂപീകരണത്തിനായി ആൻഡി ബേൺഹാമിനെ ചാൾസ് മൂന്നാമൻ രാജാവ് ക്ഷണിച്ചത്. പാർട്ടിയിൽ നിന്നുള്ള ആഭ്യന്തര സമ്മർദ്ദത്തെ തുടർന്ന് രാജി പ്രഖ്യാപിച്ച കിയർ സ്റ്റാമർ കാവൽ പ്രധാനമന്ത്രിയായി തുടരുകയായിരുന്നു. കോംഗോയിൽ എബോള വ്യാപനത്തെ തുടർന്ന് ഇതുവരെ 930 പേർ മരിച്ചതായി റിപ്പോർട്ട്. കഴിഞ്ഞ ശനിയാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് 2344 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോംഗോയിൽ പടർന്നു പിടിച്ച എബോളയുടെ ബുണ്ടി ബിഗോ വകഭേദത്തിനെതിരെ നിലവിൽ അംഗീകൃത വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ കാലവർഷക്കെടുതിയിൽ 6 മരണം. ഒഴുക്കിൽപ്പെട്ട വാഹനത്തിലുണ്ടായിരുന്ന 4 പേരും വീടിന്റെ മേൽക്കൂര തകർന്ന് 2 കുട്ടികളുമാണ് മരിച്ചത്. ED മരവിപ്പിച്ച 3 ബാങ്ക് അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിന് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന് അനുമതി നൽകാൻ വിസമ്മതിച്ച് കൽക്കട്ട ഹൈക്കോടതി. അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, നിയമവിരുദ്ധമായ പണപ്പിരിവ്, സംശയാസ്പദമായ ഫണ്ട് വകമാറ്റൽ എന്നിവ ആരോപിച്ച് സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് തൃണമൂൽ കോൺഗ്രസിന്റെ 440 കോടി രൂപ ബാലൻസുള്ള 3 ബാങ്ക് അക്കൌണ്ടുകൾ ED മരവിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മയ സാൻഡുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തെ പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. ജൂലൈ 3 മുതൽ തീരുമാനം ബാധകം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മയാ സണ്ടുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത് രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. ഈ മാസം 3 മുതൽ തീരുമാനം ബാധകമാണ്. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് 30 ഓഗസ്റ്റിന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര മുൻ വർഷങ്ങളെക്കാൾ ആകർഷകമാകുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. അഭിഭാഷക നിയമ ഭേദഗതിയുടെ കരട് പുറത്തിറക്കി കേന്ദ്ര നിയമ മന്ത്രാലയം. ഭേദഗതി സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ മാസം 31 വരെ രേഖപ്പെടുത്താം. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള കർഷക തൊഴിലാളികളുടെ കുട്ടികൾക്ക് 2025-2026 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കോടികൾ വിലമതിക്കുന്ന ആംബർ ഗ്രീസുമായി പത്തനംതിട്ടയിൽ 2 പേർ അറസ്റ്റിൽ. ഓടാനവട്ടം സ്വദേശി രാജീവ്, കൊട്ടാരക്കര സ്വദേശി സോമൻ എന്നിവരാണ് 6 കിലോയോളം ആംബർ ഗ്രീസുമായി പിടികൂടിയത്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള 6 ജില്ലകളിൽ

ഇന്ന് മഞ്ഞ ജാഗ്രത. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 10 മണിക്ക്.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: ജൂലൈ 18 രാജേഷ് ഖന്നയുടെ ഒരു ഓർമ്മ ദിനം കൂടി കടന്നുപോയി.

ചില കൂട്ടായ്മകൾ അങ്ങനെയാണ്. കലാജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അവർ യാദൃശ്ചികമായി ഒത്തുചേരുന്നു. പിന്നീട് അങ്ങോട്ട് അതിജീവനത്തിന്റെ നാളുകളിൽ അവർ പരസ്പരം താങ്ങായും പൂരകങ്ങളായും വിജയകഥയുടെ ഭാഗമായി തീരുന്നു, തുടരുന്നു.

ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ വിജയഗാഥ രചിച്ച ഇത്തരം അന്യോന്യങ്ങൾ എത്ര വേണമെങ്കിലുമുണ്ട്. യശശരീരനായ ഹിന്ദി ചലച്ചിത്ര നടൻ രാജേഷ് ഖന്നയുടെ കലാജീവിതം നക്ഷത്രത്തിളക്കം ആർജിക്കുന്നതിന് പിന്നിൽ സർഗാത്മകമായ ഇത്തരത്തിലൊരു കൂട്ടായ്മയുടെ പശ്ചാത്തലം കൂടിയുണ്ട്.

1966 ആഖ്രി ഖത്ത് എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര പ്രവേശനമെങ്കിലും 67 ഇങ്ങനെയൊരു നടൻ സിനിമാ രംഗത്തെത്തിയ വിവരം രാസ് എന്ന ചിത്രത്തിലൂടെ ജനങ്ങൾ അറിയുന്നത്. എന്നാൽ ജനഹൃദയങ്ങളെ കീഴടക്കാനുള്ള രാജേഷ് ഖന്നയുടെ യഥാർത്ഥ വരവ് 1969. തുറന്ന ജീപ്പിൽ മൗത്തോർഗൻ പശ്ചാത്തല സംഗീതത്തിനനുസൃതമായി ഒരു പാട്ടും പാടിയാണ് വരവ്. സമാന്തരമായി ഓടിക്കൊണ്ടിരിക്കുന്ന തീവണ്ടിയിലിരുന്ന് പുസ്തകം വായിക്കുന്ന ഷർമിള ടാഗോറിനെ നോക്കി കണ്ണിറുക്കിയും തല വശങ്ങളിലേക്ക് വെട്ടിച്ചുമുള്ള ആ വരവ് ചിത്രത്തിൽ ഷർമിള ടാഗോർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ മാത്രമല്ല ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സിനിമാ പ്രേക്ഷകരെ മൊത്തം കീഴ്പ്പെടുത്തിക്കളഞ്ഞു. ചിത്രം ആരാധന

0: ആരാധന എന്ന ചിത്രത്തിന്റെ സംഗീത സംവിധായകനായി എസ് ഡി ബർമന്റെ പേരാണ് ക്രെഡിറ്റ് ടൈറ്റിലുകളിൽ രേഖപ്പെടുത്തി കാണുന്നത്. പക്ഷേ ചിത്രത്തിലെ ചില പാട്ടുകളിലെങ്കിലും വേറൊരു പ്രതിഭയുടെ ശൈലീവിശേഷം യഥാർത്ഥ സംഗീതാസ്വാദകർ വേർതിരിച്ചു കേട്ടു. അസുഖബാധിതനായ എസ് ഡി ബർമൻ മകൻ ഏൽപ്പിച്ചു കൊടുത്ത ചില ഗാനങ്ങൾ ഇന്ത്യൻ സിനിമയുടെ വരുംകാല ഋതുഭേദങ്ങളെ നിർണയിക്കാൻ പോകുന്നവയായിരുന്നു. ആർ ഡി ബർമൻ, കിഷോർ കുമാർ, രാജേഷ് ഖന്ന എന്ന പുതിയ കൂട്ടുകെട്ട്, വേണമെങ്കിൽ ഗാനരചയിതാവ് ആനന്ദ് ബക്ഷിയെയും ഈ കൂട്ടുകെട്ടിൽ ഉൾപ്പെടുത്താം. കിഷോർ കുമാർ എന്ന ഗായകൻ ഒളിമങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആർ ഡി ബർമൻ കിഷോറിനെ കൂടെ കൂട്ടുന്നത്. പിന്നീടങ്ങോട്ട് കിഷോർ കുമാർ രാജേഷ് ഖന്ന എന്ന താരത്തിൻ്റെ ഗായക ശബ്ദമായി മാറുകയായിരുന്നു. രാജേഷ് ഖന്ന തന്നെ ഒരിക്കൽ വിശേഷിപ്പിച്ചതുപോലെ രണ്ട് ആത്മാക്കൾ ഒരൊറ്റ ശരീരത്തിൽ കയറി പാടുന്നത് പോലുള്ള അനുഭവം. കിഷോർ കുമാറിനെ അനുസ്മരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നത് രാജേഷ് ഖന്ന.
1: ജാൻ ഏക ജിസ്മ ഹോ ഗയേ യാ ദോ ജിസ്മ ഏക ജാൻ ഹോ ഗയേ.

0: Rajkhanna had said Do Jism Ek Jaan. He had also gone on to said that his two closest friends were R.D. Varman and Kishore Kumar.
1: ഉത്തരേന്ത്യയിലെ പ്രമുഖ ചലച്ചിത്ര ചരിത്രകാരൻ ബാലാജി വിട്ടലിന്റെ നിരീക്ഷണങ്ങൾ.
0: Well, Rajesh Khanna was a quintessential romantic hero. He drove his lady fans absolutely mad with his charm and persona, and he was a combination of romance and melody combined. He had that magnetic personality about him. His on-screen
1: Harper Collins എന്ന പ്രശസ്ത പ്രസാധകർ 2011 ൽ പ്രസിദ്ധീകരിച്ച R.D. Barman, The Man, The Music എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ബാലാജി വിട്ടൽ.
0: He was as fragile and as fatal as any of us out here. He was not a distant cine star in the horizon. He was just as fragile like any one of us, and that made the fans, especially the lady fans, wanting to reach out to him and offer him alternatives.
1: പ്രണയത്തിന്റെയും സംഗീതത്തിന്റെയും സമ്മോഹന സങ്കലനമായിരുന്നു രാജേഷ് ഖന്ന. ചക്രവാളത്തിലെ വിദൂര താരകമായിരുന്നില്ല, നമ്മെ പോലെ തകർച്ചകൾ അഭിമുഖീകരിക്കുന്ന സാധാരണ മനുഷ്യനായിരുന്നു സ്ക്രീനിൽ അദ്ദേഹം. അതുകൊണ്ടാകാം രാജേഷ് ഖന്നയുടെ ആരാധക വൃന്ദം ഇത്രയും വിപുലമായത്. എന്ത് വില കൊടുത്തും പ്രേമത്തിൽ വിജയം വരിക്കുന്ന വീരപുരുഷരായിരുന്നില്ല അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ. കാമുകിമാരെ നഷ്ടപ്പെടുന്ന ഹതാശ കാമുകരാണ് പല കഥാപാത്രങ്ങളും. കട്ടിപ്പതങ്കിലെയും മേരെ ജീവൻ സാഥിയിലെയും അമർ പ്രേമിലെയും നായക കഥാപാത്രങ്ങൾ ഈ ജനസിൽപ്പെടുന്നവരാണ്. ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ സൂപ്പർ താരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജേഷ് ഖന്നയുടെ പ്രതാപകാലത്തിന് 5-6 കൊല്ലത്തിന്റെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും രാജേഷ് ഖന്ന ചിത്രങ്ങളിൽ നിന്നുള്ള ഗാനങ്ങൾക്ക് തലമുറകളെ അതിജീവിക്കാനുള്ള സൗന്ദര്യ തികവും ആയുർബലവും ഉണ്ടായിരുന്നു.
2: ശരിക്കും പറഞ്ഞാൽ അമിതാഭ് ബച്ചനാണ് എൻ്റെ ഒരു കുട്ടിക്കാലത്തെ ഒരു ഹീറോ എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് നമ്മൾ വായിച്ചും കണ്ടും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ രാജേഷ് ഖന്ന പിടിച്ചെടുത്ത ഒരു താരസാമ്രാജ്യം, അത് നമ്മൾ വ്യാപകമായിട്ട് സിനിമ കാണുമ്പോഴേക്കും അത് ശിഥിലമായി കഴിഞ്ഞ ഒരു സാമ്രാജ്യമാണത്. എന്നാലും ആ താരചക്രവർത്തിയുടെ ഒരു പ്രതാപകഥകൾ അത് നമ്മൾ പിന്നെ വായിച്ചും കണ്ടും സിനിമയിൽ പിന്നെ ഇപ്പോൾ ഈ ആ ഒരു കാലഘട്ടത്തിലെ സിനിമകൾ പിന്നെ നമ്മൾ കാണുമ്പോഴൊക്കെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.
1: കമൽറാം സജീവിൻ്റെ നിരീക്ഷണങ്ങളും ഇഷ്ടഗാനങ്ങളും.
2: ഈ രാജേഷ് ഖന്നയെ മുൻനിർത്തി ഇന്ത്യയിൽ ഉടലെടുത്ത ഒരു താരാരാധനയുടെ കഥകൾ അതും ഒട്ടേറെ എന്താ പറയുക പൊലിപ്പിച്ച് നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ട്. എന്നാൽ രാജേഷ് ഖന്നയുടെ ആ ഒരു പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലെ ഗാനങ്ങൾ തന്നെയാണ്. അതും രാജേഷ് ഖന്നയ്ക്ക് വേണ്ടി കിഷോർ കുമാർ പാടിയ ഗാനങ്ങൾ, R.D. ബർമൻ ഈണമിട്ട ഗാനങ്ങൾ, ഈ ത്രയത്തിൻ്റെ കൂടെ ആനന്ദ് ബക്ഷി എന്ന പാട്ടെഴുത്തുകാരൻ കൂടി ചേരുമ്പോൾ ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഒരു കൂട്ടുകെട്ടായിട്ട് അത് മാറുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം രാജേഷ് ഖന്ന ദൃശ്യത്തിൽ വരുന്ന എനിക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾ എന്ന് പറയുന്നത് പലതും വളരെ പോപ്പുലറായ ഗാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു ഒരു ഒരു ജനപ്രിയത കൂടുതലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.

0: പക്ഷേ മനസ്സിലേക്ക് രാജേഷ് ഖന്നയെ അദ്ദേഹത്തിന്റെ ഒരു ഒരു പൊതു മാനർസങ്ങളോടെ കൊണ്ടുവരുന്ന ഗാനം ഈ പാട്ടാണ്,
1: കമൽറാം സജീവ്.
0: അത് രാജേഷ് ഖന്ന, കിഷോർ കുമാർ, ആർ ഡി ബർമൻ, ആനന്ദ് ബക്ഷി ടീമിനെ സെറ്റ് ചെയ്യുന്ന ഒരു പടം കൂടിയാണ് കട്ടിപ്പതങ്ക്.
1: ബാലാജി വിറ്റൽ.
2: ദെൻ ഓഫ് കോഴ്സ് ദ ഹൈലാൻഡ് ഗ്രാസി ഹൈലാൻഡ് സോങ്, വിച് ഈസ് യേശാം മസ്താനി. ഇറ്റ് സ്റ്റാർട്ട് വിത്ത് മനോഹരി സിംഗ് വിസ്ലിംഗ്.

0: then you have in fact, it was based on the Bengali composition of R.D. Barmanji's Akash Keno Dake, which was remodeled as Yesham Mastani. So, you know, that was arguably the first big hit of the Troika, because this came just after your Aradhana.
1: കട്ടിപ്പതങ്കിലെ ഈ ഗാനം മനോഹരി സിംഗിന്റെ വിസിലിങ്ങോടെയാണ് ആരംഭിക്കുന്നത്. ആർ ഡി ബർമന്റെ തന്നെ ഒരു ബംഗാളി ഗാനം പുതുക്കി ചിട്ടപ്പെടുത്തിയതാണ് ഈ ഗാനം. രാജേഷ്, രാഹുൽ, കിഷോർ ത്രയത്തിന്റെ വരാനിരിക്കുന്ന നാളുകളുടെ വരവറിയിച്ച ഗാനം.

ഇനി ഏതാനും സ്ഥിതിവിവര കണക്കുകളാണ്. കിഷോർ കുമാർ, ആർ ഡി ബർമൻ, രാജേഷ് ഖന്ന കൂട്ടുകെട്ടിന്റെ പ്രാധാന്യവും പ്രസക്തിയും ഊട്ടിയുറപ്പിക്കുന്ന ഏതാനും കണക്കുകൾ.

0: ആർ ഡി ബർമൻ സംഗീതം പകർന്നത്. കണക്കുകൾക്കൊക്കെ അപ്പുറത്താണ് ഈ കൂട്ടുകെട്ടിന്റെ ചരിത്രപരവും സൗന്ദര്യപരവുമായ മൂല്യം. ഈ മൂന്നു പേരും ഒരേ സമയം കരിയറിന്റെ അത്യുന്നത നിലകളിലേക്ക് കുതിച്ചുയരുകയായിരുന്നു. ഈ കൂട്ടുകെട്ടിന്റെ അടുത്ത ചിത്രവും ഒരു ശക്തി ഫിലിംസ് ചിത്രമായിരുന്നു അമർ പ്രേം.
1: ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന രാജേഷ് ഖന്നയുടെ ആരാധനാമൂർത്തി ഗുരുദത്താണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ട് പിന്നെ ഒരുപാട് നമുക്ക് വായിച്ചും മനസ്സിലാക്കാൻ പറ്റും.
0: കമൽറാം സജീവ്.
1: ഗുരുദത്ത് മുഖ്യ കഥാപാത്രമായിട്ട് വരുന്ന സിനിമകളിൽ അദ്ദേഹം അവതരിപ്പിച്ച വിഷാദകാമുകന്റെ പ്രണയഭംഗം അനുഭവിക്കുന്ന തരളിത മനസ്സിന്റെ ആവിഷ്കാരങ്ങൾ രാജേഷ് ഖന്നയെ മറ്റു രീതിയിൽ പിന്നീട് ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ 70s തുടക്കത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു അമർ പ്രേം ഉണ്ടാവുന്നത്. അമർ പ്രേമിലെ ദുഃഖഭരിതമായ ഗാനം, അതും ഈ ഈ ചിത്രവും നേരത്തെ പറഞ്ഞ നാൽവർ സംഘത്തിന്റെ കൂട്ടായ്മയാണ്.
0: ചലച്ചിത്ര നിരൂപകൻ ബാലാജി വിട്ടൽ.
2: ദ സോങ് സ്റ്റാർട്സ് വിത്ത് എ വെരി പെക്യൂലിയർ സ്ട്രമ്മിംഗ് ഓഫ് ദ ഗിറ്റാർ. Actually, that particular piece was picked up by R.D. Barman when Bhanu Gupta, who was guitarist, at pack-up time, he was just strumming the guitar and it was an accidentally played a chord which sounded a bit off-tune. So people said, this is sounding off-tune. But R.D. Barman said, this is what I want. I need this. So the song starts with that. And then you have, so the song, this Chingari Koi Bhadke, it denotes a sense of loss. Okay, if you look at the way the tune is laid out, the flute interludes, the way the song progresses, okay, it denotes a sense of longing and loss. So that's why it makes the song one of the best romantic tragic songs ever.
0: Amar Premile ee gaanam pranaya nashtathinteyum virahathinteyum gaanamaanu. Bhanu Gupta enna guitarist recording kazhinjulla visrama velayil alasamayi vaayicha sangeethaatmakamallatha oru guitar beat ഗാനത്തിന്റെ സിഗ്നേച്ചർ ട്യൂണാക്കി സ്വീകരിക്കുകയായിരുന്നു ആർ ഡി ബർമൻ.

രാജേഷ് ഖന്ന അഭിനയിച്ച 180 സിനിമകളിൽ 106 ചിത്രങ്ങളിലും നായക കഥാപാത്രത്തിനാണ് അദ്ദേഹം വേഷം പകർന്നത്. ഇതിൽ 90 ചിത്രങ്ങളിലും കിഷോർ കുമാറായിരുന്നു രാജേഷ് ഖന്നയുടെ ഗായക ശബ്ദം. 40 രാജേഷ് ഖന്ന ചിത്രങ്ങൾക്കാണ്

69 മുതൽ 71 വരെയുള്ള കാലയളവിൽ തുടർച്ചയായി 15 സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ചുകൊണ്ട് നായകൻ എന്ന നിലയിൽ രാജേഷ് ഖന്ന തീർത്ത റെക്കോർഡ് ഇതുവരെ ആരും തകർത്തിട്ടില്ല. ഇന്ത്യൻ സിനിമ കണ്ട ആദ്യ സൂപ്പർ താരോദയം സംഭവിക്കുന്നതിന്റെ പശ്ചാത്തലം ഇതാണ്. കിഷോർ, രാജേഷ്, രാഹുൽ ദേവ് ത്രയം സംഗീതത്തിലൂടെയും അഭിനയത്തിലൂടെയും ചരിത്ര വിജയങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരുന്നു. കട്ടി പതങ്കിനും അമർ പ്രേമിനും ശേഷം പിന്നെയും എത്രയോ സിനിമകൾ. ഷെഹ്സാദ, അപ്നാ ദേശ്, മേരാ ജീവൻ സാഥി, ആപ്കി കസം, അജ്നബി, നമുക്ക് ഹറാം, മഹാചോർ, കർമ്മ, ഫിർവഹി രാത്, ആഞ്ചൽ, കുദ്രത്, അശാന്തി, അഗർ തും ന ഹോതേ, ഹം ദോനോ, അലഗ് അലഗ്, ഇങ്ങനെ പോകുന്നു. ഒരേ തരംഗ ദൈർഘ്യമുള്ള ഈ മൂന്ന് പ്രതിഭാശാലികൾ ഒന്നിച്ചുകൂടി വിജയിപ്പിച്ച സംഗീത മുഹൂർത്തങ്ങൾ.

0: സുവർണ മലരുകൾ.
1: ഇന്നത്തെ സുവർണ മലരുകളിലെ ആദ്യ ഗാനം അനുപല്ലവി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. കെ ജെ ജോയയുടെ സംഗീതം, ബിച്ചു തിരുമലയുടെ വരികൾ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ജാലകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: ഇളയ നില സമർപ്പിക്കുന്നത്
4: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
0: സുവർണ മലരുകളിൽ അടുത്തതായി കേൾക്കാം ധ്വനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം നൌഷാദ്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: ചിത്രം നാടുവാഴികൾ. ആലാപനം ദിനേശ് ഉണ്ണിമേനോൻ. ഗാനരചന ഷിബു ചക്രവർത്തി. സംഗീതം ശ്യാം.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: സുവർണമലരുകളിൽ അടുത്തതായി കേൾക്കാം ഒ എൻ വി കുറുപ്പ് ഇളയരാജ കൂട്ടുകെട്ടിൽ എസ് ജാനകി പാടിയ ഗാനം, ചിത്രം ഓളങ്ങൾ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്
2: സുവർണമലരുകളിലൂടെ കേൾക്കാം. തേനും വയമ്പും എന്ന ചിത്രത്തിന് വേണ്ടി ബിജു തിരുമല വരികൾ എഴുതി യേശുദാസും ജെൻസിയും പാടിയത്. ഈ ഗാനം എഴുതിയത് രവീന്ദ്രൻ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: നോക്കണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇന്നത്തെ സുവർണ മലരുകളിലെ അവസാന ഗാനം ഗുരുജി ഒരു വാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: സുവർണ മലരുകൾ.
1: ആകാശവാണി 103.6 റിയൽ എഫ് എം. അല്പസമയത്തിനുള്ളിൽ 9 മണിക്ക് കേൾക്കാം ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: Benchmark domestic equity indices ended on a negative note today. The Sensex declined 443 points or 0.6% to close at 77,709. And now, before we end the bulletin, the headlines once again. Monsoon session of Parliament begins on stormy note. Both Houses of Parliament witness repeated disruptions over various issues. Union Minister JP Nadda holds talks with protesters in New Delhi, appeals to end sit-in and restore normalcy. President Draupadi Murmu calls for stronger economic partnership between India and Moldova and greater cooperation in high-growth sectors. Heavy rainfall claims four lives in Jammu Division, taking death toll over past 2 days to 16. Red alert issued for very heavy rainfall over Himachal Pradesh and Jammu and Kashmir tomorrow. And Labour Party leader Andy Burnham assumes office as the new Prime Minister of the United Kingdom. That is all in the news at 9. Good night.
1: എന്നെ സംബന്ധിച്ച് വായനയ്ക്ക് രണ്ടർത്ഥങ്ങളുണ്ട്. അതൊന്ന് പുസ്തകം വായിക്കൽ എന്ന അർത്ഥമാണ്. രണ്ടാമത്തേത് സാഹിത്യ നിരൂപകൻ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ സാഹിത്യ നിരൂപണത്തെയും വായനയായിട്ടാണ് കണക്കാക്കുന്നത്.
2: ഞാൻ എൻ്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്നത് നിരൂപകനും എഴുത്തുകാരനുമായ ഡോക്ടർ പി കെ രാജശേഖരൻ.
1: സാധാരണ വായനയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള വിശേഷതരമായ ഒരുതരം വായനയാണ് സാഹിത്യ നിരൂപണം. കാരണം ഒരു പുസ്തകത്തെ, ഒരു സാഹിത്യകൃതിയെ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിനെ വ്യത്യസ്തമായി വായിക്കുന്ന ഒരു സമ്പ്രദായത്തെയാണ് നമ്മൾ സാഹിത്യ നിരൂപണമെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ടർത്ഥവും വായനയ്ക്ക് ഉണ്ട് എന്നെ സംബന്ധിച്ച്. ഈ രണ്ടർത്ഥങ്ങളും ചേർത്താണ് ഞാൻ വായനയെക്കുറിച്ച് എപ്പോഴും വിചാരിക്കുന്നത് പോലും. എൻ്റെ വായനകൾ ആരംഭിക്കുന്നത് മിക്കവാറും എല്ലാ വായനക്കാരെയും പോലെ കുട്ടിക്കാലത്താണ്. വായനക്കാരൊരു സവിശേഷ വംശമാണ്. വായനയെ ഒരു ജീവിത വ്രതമോ ഒരു ജീവിത വൃത്തിയോ അല്ലെങ്കിൽ ഒരു നിത്യജീവിത ശീലമോ ആയി സ്വീകരിച്ചവരെയാണ് യഥാർത്ഥത്തിൽ വായനക്കാർ എന്ന് പറയുന്നത്. വല്ലപ്പോഴും വായിക്കുന്നവരെ അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി വായിക്കുന്നവരെ അല്ല, അവനവൻ്റെ ആത്മീയമായൊരനുഭൂതിക്കും ഒക്കെ വേണ്ടിയുള്ള വായന, ആ വായന നടത്തുന്നവരെയാണ് യഥാർത്ഥത്തിൽ വായനക്കാർ എന്ന് വിളിക്കുക. അതിനകത്ത് സൗന്ദര്യാനുഭവം പങ്കുവയ്ക്കൽ, അത് ആസ്വദിക്കൽ, ഇതൊക്കെ ആയിരിക്കും പ്രാഥമികമായ ലക്ഷ്യം. അങ്ങനെയുള്ള ആളുകളുടെ വായന മിക്കപ്പോഴും കുട്ടിക്കാലത്ത് നിന്നേ ആരംഭിക്കുന്നതാണ്. ഞാനും കുട്ടിക്കാലത്ത് ഗ്രാമീണ വായനശാലകളിൽ നിന്ന് വായിച്ചു തുടങ്ങിയ ആളാണ്. തിരുവനന്തപുരത്തിനടുത്തുള്ള മലയിൻകീഴ് എന്ന സ്ഥലത്തെ, ഇന്ന് 100 കൊല്ലത്തിലധികം പഴക്കമുള്ള ശ്രീകൃഷ്ണവിലാസം എന്ന് പറഞ്ഞ ഒരു വായനശാലയിൽ നിന്നാണ് ഞാൻ വായിച്ചു തുടങ്ങിയത്. ഞാൻ ആദ്യം വായിച്ച പുസ്തകം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് 70s തുടക്കത്തിലാണ്. വാസമൂർത്തി എന്നൊരു തെലുങ്ക് എഴുത്തുകാരൻ എഴുതിയ ഒരു ബാലസാഹിത്യകൃതിയുടെ മലയാള പരിഭാഷയാണ് ഞാൻ വായിച്ചത്. കുസൃതി ഗോപിയുടെ അത്ഭുതയാത്ര എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. പക്ഷേ ആ പുസ്തകം പിന്നീട് എപ്പോഴെങ്കിലും കിട്ടുമോ എന്ന് ഞാൻ നിരന്തരമായി അന്വേഷിച്ച്, വായനക്കാർക്ക് അത്തരം ചില കൗതുകങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അതന്വേഷിച്ച് തന്നെ പിന്നീട് ആ പുസ്തകം കണ്ടെത്തി. അപ്പോഴാണ് ഞാൻ പിൽക്കാലത്ത് ഒരു മുതിർന്ന മനുഷ്യനായതിനു ശേഷം ഞാൻ മനസ്സിലാക്കിയത്, ദക്ഷിണ ഭാരത ബുക്ക് ട്രസ്റ്റ് എന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു ആ കാലത്ത്. അവർ കുട്ടികൾക്ക് വേണ്ടിയുള്ള ലിറ്ററേച്ചർ എഴുതുന്നതിന് വേണ്ടി ഒരു മത്സരം നടത്തുകയും അതിൽ സമ്മാനാർഹമാവുകയും ചെയ്ത കൃതിയാണ്, തെലുങ്കിലുണ്ടായ പുസ്തകമാണ് കുസൃതി ഗോപിയുടെ അത്ഭുതയാത്ര. ശരിക്ക് ആലിസ് ഇൻ വണ്ടർലാൻഡിൻ്റെ ഒരു ചുവട് പിടിച്ചെഴുതിയ ഒരു കുട്ടിയുടെ ഡ്രീമും റിയാലിറ്റിയും തമ്മിൽ കൂട്ടിക്കുഴച്ചുള്ള ഒരു ഫാൻറ്റസിയാണ് ആ പുസ്തകം. ആ പുസ്തകമാണ് ഞാൻ ആദ്യം വായിച്ചത്, എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് ഞാൻ ആ പുസ്തകം സംഘടിപ്പിക്കുകയും അതിനെ ഡിജിറ്റൈസ് ചെയ്ത് സൂക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ഇന്ന പുസ്തകം വായിക്കണം അല്ലെങ്കിൽ ഏജ് ഗ്രൂപ്പ് അനുസരിച്ചുള്ള ഓരോ പ്രായത്തിനനുസരിച്ചുള്ള വായനയൊന്നും പരിശീലിപ്പിക്കാനോ അങ്ങനെ നിർദ്ദേശിക്കുന്ന ഒന്ന് രീതിയൊന്നും എൻ്റെ വീട്ടിലോ സ്കൂളിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല എൻ്റെ വീട്ടിൽ ഞാനൊരു ഒറ്റ സന്താനമായി ജനിച്ച ആളാണ്. എൻ്റെ അച്ഛനും അമ്മയും നന്നായി പുസ്തകം വായിച്ചിരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ പാഠപുസ്തകം പഠിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പുസ്തകം വായിക്കലാണ്, പ്രത്യേകിച്ച് സാഹിത്യം വായിക്കലാണ് എന്ന് ശീലിച്ചു പോകുന്ന ഒരു വീട്ടിലാണ് ഞാൻ വളർന്നത്. കിട്ടുന്നതൊക്കെ വായിക്കും, വായനശാലയിൽ ചെന്ന് ഇന്നത് വായിക്കണം എന്നാരും പറഞ്ഞില്ല. അത് ഞാൻ ഈ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ തന്നെ എംബൂന്തനെ ഒ വി വിജയനെയൊക്കെ അങ്ങ് വായിച്ചു. ശരിക്കും ആ പ്രായത്തിൽ വായിക്കേണ്ടിയിരുന്നതല്ല അതൊന്നും തന്നെ. പിന്നീട് ആ കുട്ടിക്കാല വായനയിൽ വായന നമ്മെ ഭ്രമിപ്പിക്കുകയും അതിലൂടെ കൂടുതൽ കൂടുതൽ പുസ്തകങ്ങളോട് ഒരുതരം അനുരാഗബന്ധം ഉണ്ടാവുകയും ചെയ്തു എനിക്ക്. ഞാൻ 10th class കഴിയുമ്പോഴേക്കും മലയാളത്തിൽ വളരെ പ്രധാനപ്പെട്ട നോവലുകൾ വായിച്ചു. ഈ നോവലുകളും സാഹിത്യവും അല്ലാതെയും ഞാൻ കവിത വായിക്കുമായിരുന്നു. എനിക്ക് അന്ന് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ കവി സച്ചിദാനന്ദനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗദ്യത്തിലുള്ള ആ മോഡേണിസ്റ്റ് പോയംസ് അല്ല, അദ്ദേഹത്തിൻ്റെ ആദ്യകാല കവിതകൾ അഞ്ച് സൂര്യൻ പോലുള്ള കുറേ കൂടി വൃത്തബദ്ധവും താളാത്മകവുമായ കവിതകളാണ് ഞാൻ അന്ന് ഇഷ്ടപ്പെട്ടിരുന്നത്. പിന്നീട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവികളിൽ ഒരാളെ അദ്ദേഹം മാറുകയും ചെയ്തു. ആ കവിത വായനയുടെ ഒരു ആരംഭവും എൻ്റെ സ്കൂൾ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ എനിക്ക് തുടങ്ങിയിരുന്നു.

0: ഇതേ സമയത്ത് തന്നെ മറ്റു വിഷയങ്ങൾ, പ്രത്യേകിച്ച് ചരിത്രം പ്രധാനപ്പെട്ട ഒരു വായനാ വിഷയമായി മാറി, സയൻസ് വായിക്കുക, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ വായിക്കുക, ഇതിലൂടെയാണ് എൻ്റെ വായന കുട്ടിക്കാലത്ത് വികസിച്ച് വന്നത്. പിന്നീട് എൻ്റെ വായനയൊരു വലിയ പരിവർത്തനം എന്ന് പറയാവുന്നത് 80s തുടക്കത്തിലാണ്. അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു, 10th class കഴിഞ്ഞ് നേരിട്ട് കോളേജിൽ ചേരുന്ന കാലമാണ്. അതിനു മുമ്പ് 60s പഠിച്ചവർ പഠിച്ചിരുന്നത് പ്രീ യൂണിവേഴ്സിറ്റി എന്നായിരുന്നു ആ കോഴ്സിൻ്റെ പേര്. അതിനെയാണ് 70s പ്രീ ഡിഗ്രി എന്ന് മാറ്റിയത്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഗവൺമെൻറ് ആർട്സ് കോളേജിലാണ് ചേർന്നത്. നാട്ടിൻ പുറത്തെ ചെറിയ കുടുസുമുറികളിലെ ഇരുളടഞ്ഞ ലൈബ്രറികളിൽ നിന്ന് ആദ്യമായി വലിയ വെളിച്ചവും ഒരുപാട് പുസ്തകങ്ങളുള്ള ഒരു കൂറ്റൻ ലൈബ്രറി ആദ്യം കാണുന്നത് തിരുവനന്തപുരത്ത് ആർട്സ് കോളേജിലാണ്. ആ അത് എന്നെ ഒരു പുതിയ ലോകത്ത് കൊണ്ട് എത്തിച്ചു. അത് കോളേജിലെ അധ്യാപകരെ, സാഹിത്യത്തിലെ പുതിയ മാറ്റങ്ങൾ, ഇതെല്ലാം ചേർന്ന ഒരു പുതിയ അന്തരീക്ഷം ആ ആർട്സ് കോളേജിലെ 2 വർഷം. പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജിലെ എൻ്റെ ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ 5 വർഷങ്ങൾ. സത്യത്തിൽ അല്ലെങ്കിൽ 7 വർഷത്തെ ഈ കോളേജ് ജീവിതം എന്നെ മറ്റൊരാളാക്കി മാറ്റി എന്ന് പറയാം. ഒരർത്ഥത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിലെത്തിയപ്പോൾ ആ യൂണിവേഴ്സിറ്റി കോളേജിൽ അന്ന് 20 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ 20 ലൈബ്രറിയും ജനറൽ ലൈബ്രറിയും ഉണ്ട്. ഇതിനു പുറമെ യൂണിവേഴ്സിറ്റി കോളേജിനോട് അടുത്താണ് കേരള സർവകലാശാലയുടെ ലൈബ്രറി ഉള്ളത്. അതിന് കുറച്ച് അധികം ദൂരമില്ലാതാണ് സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി എന്ന പേരുള്ള തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി ഉള്ളത്. ഈ 2 സ്ഥാപനങ്ങളിലെ മെമ്പർഷിപ്പ്. പിന്നെ അന്ന് സോവിയറ്റ് യൂണിയൻ നിലവിലുള്ള കാലമായിരുന്നു. അപ്പോൾ സോവിയറ്റ് സാംസ്കാരിക കേന്ദ്രം, അന്ന് സോവിയറ്റ് കൾച്ചർ സെൻ്ററിൻ്റെ ഒരു വലിയ ലൈബ്രറി ഉണ്ടായിരുന്നു. റഷ്യക്കാരനായ ഒരാളാണ് അന്ന് ആ സെൻ്ററിൻ്റെ ചുമതല വഹിക്കുന്നത്. അന്ന് ആ സോവിയറ്റ് ലൈബ്രറിയിൽ ചെന്നിരുന്ന് ഇടയ്ക്കിടയ്ക്ക് വായിക്കും. പിന്നെ അതുപോലെ തിരുവനന്തപുരത്തെ AKG പഠന ഗവേഷണ കേന്ദ്രമുണ്ട്, അവിടെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. ആ ലൈബ്രറിയിൽ പോയിരുന്ന് വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 5 കൊല്ലക്കാലം ഞാൻ നിരന്തരമായി വായിച്ചുകൊണ്ടേ ഇരുന്നു. ഒരു പുതിയ ലോകം എനിക്ക് തുറന്നു കിട്ടി. കുട്ടിക്കാലത്ത് ഞാൻ വായിച്ച ആ സോവിയറ്റ് ബാലസാഹിത്യ കൃതികളുണ്ടായിരുന്നു. ആ ബാലസാഹിത്യ കൃതികൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നില്ല, ഉന്നതമായ നിലവാരത്തിലുള്ള ഇലസ്ട്രേഷനും കഥ പറച്ചിലും ഒക്കെയുള്ള കുട്ടികളെ പുതിയ ലോകത്ത് നയിക്കുന്ന ഒരുപാട് ബാലസാഹിത്യ കൃതികൾ ഞാൻ കുട്ടിക്കാലത്ത് സോവിയറ്റ് പുസ്തകങ്ങൾ വായിച്ചിരുന്നു. പിന്നീട് സോവിയറ്റ് യൂണിയനിൽ വരുന്ന ഒരുപാട് വിവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ഗോപാലകൃഷ്ണൻ ഓമനയും വിവർത്തനം ചെയ്ത ഒരുപാട് സോവിയറ്റ് ക്ലാസിക് കൃതികൾ വായിക്കാൻ ഈ അവസരം കിട്ടിയത് ആ സോവിയറ്റ് ലൈബ്രറിയിൽ നിന്ന്. പിന്നീട് ഒരുപാട് പരിഭാഷകളാണ് ആ സമയത്ത് വായിച്ചത്. 80s ഒരു മധ്യത്തോടുകൂടി ഞാൻ ആ വായന പതുക്കെ ഡിഗ്രി പഠനത്തിൻ്റെ കൂടെ തന്നെ അത് ഇംഗ്ലീഷിലേക്ക് ആ വായന പരിവർത്തിക്കുന്നു. അതിനകത്ത് എൻ്റെ ആ കാലത്തെ അധ്യാപകർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നരേന്ദ്രപ്രസാദ്, ഡി വിനയചന്ദ്രൻ, VP ശിവകുമാർ, പൊന്മൻ രാമചന്ദ്രൻ നായർ തുടങ്ങിയവരൊക്കെ എൻ്റെ അധ്യാപകരായിരുന്നു. അവരുടെ പ്രേരണ. അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ പതുക്കെ ഇംഗ്ലീഷിൽ തന്നെ വായിക്കുക, ഈ പരിഭാഷകൾ വായിക്കുന്നതിനേക്കാൾ നല്ലത് ഇംഗ്ലീഷിൽ വായിച്ചു തുടങ്ങുക, അത് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കാലത്തും ഒക്കെ ഇങ്ങനെ തുടർന്നു. അപ്പോൾ പ്രധാനമായിട്ടും നോവലും കവിതയുമാണ് ഞാനിങ്ങനെ വായിക്കാൻ തുടങ്ങി. അതിൽ എനിക്ക് പിന്നീട് ഒരു പരിവർത്തനമുണ്ടായി എന്ന് പറയാവുന്നത് MA കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ PhD ഗവേഷണം തുടങ്ങുമ്പോഴാണ്. അത് 80s അവസാനം, 88 ഞാൻ ഗവേഷണത്തിന് ജോയിൻ ചെയ്യുന്നു. എൻ്റെ PhD ഗവേഷണം എൻ്റെ വായനയിൽ അതുവരെ ഉണ്ടായിരുന്നുള്ളതല്ല, മറ്റൊരു ഷിഫ്റ്റ് ഉണ്ടാക്കി. അതൊരു ശരിക്കും പാരഡൈം ഷിഫ്റ്റ് എന്ന് തന്നെ പറയാം. അത് സീരിയസ് ആയിട്ടുള്ള സാഹിത്യ ചിന്തയിലേക്കുള്ള പരിവർത്തനം ആണുണ്ടായത്. ആ പരിവർത്തനങ്ങളാണ് മലയാളത്തിലെ പോസ്റ്റ് മോഡേണിസത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ഉത്തരാധുനികതയെക്കുറിച്ചുള്ള ആദ്യത്തെ ചിന്തകൾ അവതരിപ്പിക്കുന്ന ലേഖനങ്ങൾ ഞാൻ അക്കാലത്ത് എഴുതാൻ തുടങ്ങി. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ സിദ്ധാന്തങ്ങളെ, ഉത്തരാധുനികതയെക്കുറിച്ചുള്ള ഒരു പുസ്തകം തന്നെ ഞങ്ങൾ 1992 പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. മലയാളത്തിലെ പോസ്റ്റ് മോഡേണിസത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച ഞങ്ങൾ തുടങ്ങി വയ്ക്കുകയാണ് ചെയ്തത്. അത് പിന്നീട് സാഹിത്യത്തിൽ വലിയ തരംഗമായി തീരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞങ്ങളത് ചെയ്തത്. പക്ഷെ അന്നത്തെ ഈ വായന, പ്രത്യേകിച്ചും സാഹിത്യ നിരൂപണവും സാഹിത്യ സിദ്ധാന്തവും വായിച്ചത് എൻ്റെ അതുവരെയുള്ള ചിന്താരീതിയെയോ സാഹിത്യ സമീപനത്തെയോ ഒക്കെ മാറ്റിമറിച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട യൂറോപ്യൻ സാഹിത്യ നിരൂപകരെ വായിച്ചു, അവരുടെ സിദ്ധാന്തങ്ങൾ പരിചയപ്പെട്ടു എന്നുള്ളത് ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വശം ആണ്. അത് പിന്നീട് എൻ്റെ സാഹിത്യ നിരൂപണ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയതും ആ വായനകളാണ്. ഇതേ കാലത്ത് തന്നെയാണ് ഞാൻ കൂടുതൽ യൂറോപ്യൻ ക്ലാസിക്കുകളിലേക്ക്, ഇംഗ്ലീഷിൽ ലഭ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ട്രാൻസ്ലേഷൻസിലേക്ക്, യൂറോപ്യൻ ട്രാൻസ്ലേഷനുകളിലേക്കും അമേരിക്കൻ ലിറ്ററേച്ചറിലെയും ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലെയും പ്രധാനപ്പെട്ട ക്ലാസിക്കൽ നോവലുകളിലേക്കുമുള്ള എൻ്റെ ഒരു ആഴ്ന്നു മുഴുകലും സംഭവിച്ചത് ഈ ഗവേഷണ കാലത്തും ഈ 90s മുഴുവൻ ഞാനതാണ് ചെയ്തുകൊണ്ടേ ഇരുന്നത്.
1: നിരൂപകനും എഴുത്തുകാരനുമായ ഡോക്ടർ PK രാജശേഖരനാണ് ഇതുവരെ സംസാരിച്ചത്. ഞാൻ എന്റെ വായന സമാപിക്കുന്നു.

0: എത്രയുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കാക്കക്കുയിൽ എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയത്.

അടുത്ത ഗാനം കേൾക്കാം. മഴത്തുള്ളി കിലുക്കം എന്ന ചിത്രത്തിനു വേണ്ടി എസ് രമേശൻ നായർ വരികൾ എഴുതി സുരേഷ് പീറ്റേഴ്സ് ഈണം പകർന്ന് പി ജയചന്ദ്രൻ പാടിയത്.

FM പ്രധാന വാർത്തകൾ. യുക്രൈൻ കപ്പലാക്രമണത്തിൽ ഒരു മലയാളി കൊല്ലപ്പെട്ടെന്ന വാർത്തയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ കോൺസുലേറ്റുമായും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായും ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ നോർക്കയെ ചുമതലപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. ഈ മാസം 3 മുതൽ തീരുമാനം ബാധകമാണ്. പവർകട്ടിന്റെ പേരിൽ സംസ്ഥാനത്തെ ആശുപത്രികളിൽ ചികിത്സ മുടങ്ങാൻ പാടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ബദൽ സംവിധാനം ഒരുക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറാകണമെന്നും മന്ത്രി. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി വിൽപ്പനയ്ക്ക് ആവേശകരമായ തുടക്കം. വിൽപ്പന ആരംഭിച്ച ആദ്യ ദിനമായ ഇന്ന് 872,540 ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത്. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് 30 ഓഗസ്റ്റിന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര മുൻ വർഷങ്ങളെക്കാൾ ആകർഷകമാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. അഭിഭാഷക നിയമ ഭേദഗതിയുടെ കരട് പുറത്തിറക്കി കേന്ദ്ര നിയമ മന്ത്രാലയം. ഭേദഗതി സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ മാസം 31 വരെ രേഖപ്പെടുത്താം. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6:30.

രഞ്ജിനി. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി ഇന്നത്തെ രഞ്ജിനി പരിപാടി ആരംഭിക്കുകയാണ്. രഞ്ജിനിയിലേക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കും വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. അയക്കേണ്ട മൊബൈൽ നമ്പർ പറയാം, 9400224440. ഒരിക്കൽ കൂടി, 9400224440. ഇന്നത്തെ രഞ്ജിനിയിലെ ആദ്യ ഗാനം ഫൈവ് ഫിംഗേഴ്സ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. സച്ചിദാനന്ദൻ പുഴങ്ങരയുടെ വരികൾക്ക് സംഗീതമൊരുക്കിയത് ബെന്നി ജോൺസൺ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: രഞ്ജിനിയിലൂടെ അടുത്ത ഗാനത്തിനായി കാത്തിരിക്കുന്നത് കിഴുപ്പറമ്പ് നിന്നും നന്ദു കിച്ചു. ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം പുലിമുരുകൻ എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാം പാടിയത്. റഫീഖ് അഹമ്മദിന്റെ രചന, ഗോപി സുന്ദറിന്റെ സംഗീതം.

ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, വിദ്യാസാഗർ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊയിലാണ്ടിയിൽ നിന്നും ദീപ്തി.

രഞ്ജിനി. രഞ്ജിനിയിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരിങ്ങൽ നിന്നും രാജേഷ്, റിജില രാജേഷ്, വേദാന്ത് കൃഷ്ണ, വേദലക്ഷ്മി എന്നിവരാണ്. സുന്ദരക്കില്ലാടി എന്ന ചിത്രത്തിലെ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് യേശുദാസും സുജാതയും. ഗാനശില്പികൾ ബിച്ചു തിരുമല, ഔസേപ്പച്ചൻ.

രഞ്ജിനിയിലൂടെ കേൾക്കാം. ഫറൂഖിൽ നിന്നും ശർമിള ആവശ്യപ്പെട്ട ഗാനം, മയിലാടും കുന്ന് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഈ ഗാനം എഴുതിയത് വയലാർ രാമവർമ്മ, സംഗീതം നൽകിയത് ജി ദേവരാജൻ.

രഞ്ജിനിയിൽ കേൾക്കാം AR എന്ന ചിത്രത്തിന് വേണ്ടി വൈക്കം വിജയലക്ഷ്മി പാടിയ ഗാനം. മനു മഞ്ജിത്തിൻ്റെ രചന, ദിപു നൈനാൻ തോമസിൻ്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മണിയൂരിൽ നിന്നും ശ്രീജ സുനിൽ.

രഞ്ജിനിയിൽ അടുത്തതായി ആലപ്പുഴയിൽ നിന്നുള്ള ഗാഥയുടെ ഇഷ്ടഗാനം കേൾക്കാം. ബിച്ചു തിരുമല വരികൾ എഴുതി എസ് പി വെങ്കിടേഷ് ഈണം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയത്. ചിത്രം കിലുക്കം.

രഞ്ജിനിയിലൂടെ കേൾക്കാം. കോട്ടപ്പുറത്തു നിന്നും സ്നേഹ ആവശ്യപ്പെട്ട ഗാനം, ചിത്രം അമൃതം. ആലാപനം ചിത്ര. ഗാനരചന കൈതപ്രം. സംഗീതം എം. ജയചന്ദ്രൻ.

രഞ്ജിനി. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി രഞ്ജിനി പരിപാടി തുടരുകയാണ്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. അയക്കേണ്ട മൊബൈൽ നമ്പർ പറയാം, 9400024440. രഞ്ജിനിയിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കരടിൽ നിന്നും സബിത. വാൽക്കണ്ണാടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്.

രഞ്ജിനിയിലൂടെ അടുത്ത ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നത് വയനാട് മാനന്തവാടിയിൽ നിന്നും നന്ദിനി സി എൻ ആണ്. എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ. ഈ ഗാനം എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം നൽകിയത് രാജാമണി.

രഞ്ജിനിയിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊടുവള്ളിയിൽ നിന്നും ആര്യ ചന്ദ്രനാണ്. തൻ്റെ അച്ഛനു വേണ്ടിയുള്ള ഈ ഗാനം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിൽ നിന്നും. ആലാപനം യേശുദാസ്, ഗാനരചന കൈതപ്രം, സംഗീതം ഇളയരാജ.

ഇന്നത്തെ രഞ്ജിനിയിലെ അവസാന ഗാനം കേൾക്കാം. മേത്തോട്ടുതാഴത്ത് നിന്നും ചിഞ്ചു ആവശ്യപ്പെട്ടതാണ്. കൈതപ്രം വരികൾ എഴുതി ദീപക് ദേവ് സംഗീതം പകർന്ന് സുജാത പാടിയത്. ചിത്രം ക്രോണിക് ബാച്ചിലർ.

ഈ ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. രഞ്ജിനിയിലേക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പ് സന്ദേശങ്ങൾ അയച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഒപ്പം ശുഭരാത്രിയും നേരുന്നു.